ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848 5585 8785.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ഇടവം 9 2026 മെയ് 23 ശനിയാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം.

0: ശുഭചിന്തകൾ. നമ്മുടെ ജീവിതത്തിൽ ഒരാൾക്കും വിലപ്പെട്ട ഓർമ്മകൾ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വെറുക്കപ്പെട്ട ദിനങ്ങൾ നൽകാതിരിക്കുക. വേദനിപ്പിക്കാൻ വേണ്ടിയോ വഞ്ചിക്കാൻ വേണ്ടിയോ ഒരാളെയും പരിചയപ്പെടാതിരിക്കുക. തമ്മിൽ വീണ്ടും കാണുമ്പോൾ അഭിമുഖീകരിക്കാൻ പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സന്ദർഭങ്ങളും സൃഷ്ടിക്കാതിരിക്കുക. നമ്മളെ പരിചയമുള്ള മുഖങ്ങളിലെല്ലാം നമ്മുടെ സാന്നിധ്യം ഒരു പുഞ്ചിരി നിറയ്ക്കട്ടെ. ഏവർക്കും ശുഭദിനാശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ജ്ഞാനപർവം, 9 മണിക്ക് തൂവാനം, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 3 മണിക്ക് ടെക് ബൈറ്റ്സ്, വൈകുന്നേരം 4 മണിക്ക് മ്യൂസിക്കൽ ലൈവ് ജേണി മ്യൂസിക് ബീറ്റ്സ്, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 അക്ഷരമുദ്ര, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 8 മണിക്ക് ലിറ്റററി വേൾഡ്, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45, 7:25, ഉച്ചയ്ക്ക് 12:30, 12:50, വൈകുന്നേരം 6:30.

7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് May 23. നെതർലാൻഡ് സ്വതന്ത്ര രാഷ്ട്രമായതും രാജീവ്ഗാന്ധിയുടെ ഭൗതിക ശരീരം ന്യൂഡൽഹിയിലെ ശക്തിസ്ഥലിൽ സംസ്കരിച്ചതും മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതുമൊക്കെ ഒരു May 23. May 23 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 23. നെതർലാൻഡ് സ്വതന്ത്ര രാഷ്ട്രമായത് 1568 May 23. ഒറ്റക്കൈ മാത്രമുള്ളവരും ഒറ്റക്കാൽ മാത്രമുള്ളവരുമായി ലോകത്തിലെ ആദ്യ ബേസ്ബോൾ മത്സരം ഫിലാഡൽഫിയയിൽ നടന്നത് 1883 May 23. രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം ന്യൂഡൽഹിയിലെ ശക്തിസ്ഥലിൽ സംസ്കരിച്ചത് 1991 May 23. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013 May 23. 6VTD റീയൂസബിൾ ലോങ് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ISRO വിക്ഷേപിച്ചത് 2016 May 23. രോഗനിരീക്ഷണത്തിനായി രാജസ്ഥാൻ നിഡാൻ സോഫ്റ്റ്വെയർ രൂപീകരിച്ചത് 2018 May 23. May 1915 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലി ഓസ്ട്രിയ ഹംഗറിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിച്ചത് 1915 May 23.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹസാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം.

0: എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്ക്.
1: കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടായേക്കാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സെമി കണ്ടക്ടർ, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇതിന് അവസരങ്ങളുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സിന് നൽകിയ വിരുന്നിന് ശേഷം സംസാരിക്കുകയായിരുന്നു ദ്രൗപദി മുർമു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
3: നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഭീകരതയെ ചെറുക്കുന്നതിന് ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര ഭീകരതയിൽ സമഗ്ര നടപടിയെടുക്കാനും സംയുക്ത പ്രസ്താവനയിൽ ഇരു നേതാക്കളും തീരുമാനിച്ചു. തീവ്രവാദം, തീവ്രവാദത്തിനായി ധനസഹായം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയെ ചെറുക്കുന്നതിനും ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുന്നതിനും അവർ ആഹ്വാനം ചെയ്തു.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി 19th റോസ്ഗർ മേളയിൽ ഇന്ന് 51,000+ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറും. ഗവൺമെന്റ് വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും നിയമനം ലഭിച്ചവരെ അദ്ദേഹം വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യും. രാവിലെ 11:00 ചടങ്ങ്. ഡെസ്ക് റിപ്പോർട്ട്.
4: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിൽ റോസ്ഗർ മേള സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ, ആഭ്യന്തര, ആരോഗ്യ, കുടുംബക്ഷേമ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലും നിയമനം ലഭിച്ചവർക്കാണ് ഉത്തരവ് കൈമാറുന്നത്. പാലക്കാട്ടെ റോസ്ഗർ മേളയിൽ രാവിലെ 11:00 കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും.
2: കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഡിവിഡന്റായി കേന്ദ്ര ഗവൺമെന്റിന് 286,000 crore കൈമാറാൻ റിസർവ് ബാങ്ക് ഡയറക്ടർ ബോർഡ് യോഗം അംഗീകാരം നൽകി. ഇന്നലെ മുംബൈയിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഡയറക്ടർമാരുടെ 623 യോഗത്തിലാണ് തീരുമാനം. ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ Agni-1 ഒഡീഷയിലെ ചാന്ദിപ്പൂർ പരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിജയകരമായി വിക്ഷേപിച്ചു. രാജ്യത്തിന്റെ തന്ത്രപരമായ രാജ്യരക്ഷാ തയ്യാറെടുപ്പും ശേഷിയും പ്രകടമാക്കുന്ന ചരിത്രപരമായ നേട്ടമാണിതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം വിലയിരുത്തി. കരയിൽ നിന്ന് കരയിലേക്ക് വിക്ഷേപിക്കുന്ന മിസൈലിന് സാമ്പ്രദായികവും നവീനവുമായ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട്. രാജ്യത്ത് ആവശ്യത്തിന് പെട്രോൾ ഡീസൽ ലഭ്യതയുണ്ടെന്നും വിതരണം സുസ്ഥിരമാണെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പരിഭ്രാന്തി ഒഴിവാക്കി യഥാർത്ഥ ആവശ്യത്തിന് മാത്രം ഇന്ധനം വാങ്ങണമെന്ന് മന്ത്രാലയം സാമൂഹ്യമാധ്യമത്തിൽ ആവശ്യപ്പെട്ടു. CBSE 12th class പരീക്ഷയുടെ ഉത്തരക്കടലാസ് സ്കാൻ പകർപ്പ് ലഭിക്കാൻ അപേക്ഷിക്കാവുന്ന സമയപരിധി നാളെ വരെ നീട്ടി. നേരത്തെ ഇന്നുവരെയായിരുന്നു അവസരം. CBSE വെബ്സൈറ്റിലെ തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും പരിഗണിച്ചാണ് തീരുമാനം. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത് ചേരും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കും. അദ്ദേഹം വകുപ്പിന്റെ ചുമതലയേറ്റ ശേഷം ചേരുന്ന ആദ്യ യോഗമാണിത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. 3 കണക്കാണ് ഗതാഗത സെക്രട്ടറിക്ക് നൽകിയത്. ഓർഡിനറി ബസ്സുകളിൽ മാത്രം സൌജന്യം അനുവദിച്ചാൽ പ്രതിമാസം 57 crore ഓർഡിനറി ഫാസ്റ്റ്, സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ കൂടി സൌജന്യം നടപ്പാക്കിയാൽ 90 crore വരുമാന നഷ്ടമുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. മുഴുവൻ ബസ്സുകളിലും സൌജന്യ യാത്ര അനുവദിച്ചാൽ 112 crore നഷ്ടമുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂഡൽഹിയിൽ ഇന്നലെ ആരംഭിച്ച 3 CPIM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നും തുടരും. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം ചേരുന്ന ആദ്യ യോഗത്തിൽ കനത്ത തോൽവിയിൽ വിശദമായ ചർച്ച നടത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതികളിൽ ഒരാളെ കൂടി CBI പിടികൂടി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഫിസിക്സ് വിദഗ്ധയായി നിയമിച്ച മനീഷ സഞ്ജയ് ഹവൽദാറാണ് മുംബൈ പൂനെയിൽ അറസ്റ്റിലായത്. ഫിസിക്സ് ചോദ്യപേപ്പർ കാണാനും പരിശോധിക്കാനും മനീഷയ്ക്ക് അവസരം ഉണ്ടായിരുന്നുവെന്ന് CBI കണ്ടെത്തി. കേസിൽ കുറ്റാരോപണം നേരിടുന്ന മനീഷ മന്ധാനയ്ക്ക് ഇവർ ഫിസിക്സ് ചോദ്യങ്ങൾ ചോർത്തിക്കൊടുത്തുവെന്നാണ് CBI കരുതുന്നത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 11. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഉന്നതി നിവാസികളെ കുടിയിറക്കില്ലെന്നും അവരുടെ നിയമപോരാട്ടം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും പരമാവധി നിയമസഹായം ലഭ്യമാക്കുമെന്നും മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. തിങ്കളാഴ്ച കേസിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതി നിവാസികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ മന്ത്രി ഉറപ്പു നൽകി. കോടതി വിധി പ്രതികൂലമായാൽ അവർക്ക് വീടും സ്ഥലവും ഉൾപ്പെടെ നൽകി പുനരധിവസിപ്പിക്കുമെന്നും കോടതിയെ സമീപിക്കുന്ന തിങ്കളാഴ്ച വരെ പോലീസ് നടപടി ഉണ്ടാവില്ലെന്നും മന്ത്രി അറിയിച്ചു. ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് മാധ്യമങ്ങളെ അറിയിച്ചു. വിഷയത്തിൽ വിശദമായ പഠനം ആവശ്യമാണെന്നും അതിനുശേഷം മന്ത്രിസഭായോഗം ചേർന്നായിരിക്കും അന്തിമ തീരുമാനം എടുക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു. തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീംകോടതി നിർദ്ദേശമനുസരിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നഷ്ടമായ അധികാരങ്ങൾ തിരിച്ചുകൊണ്ടുവരുമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന T.Sidhik രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണം നൽകും. തുടർന്ന് DCC ഓഡിറ്റോറിയത്തിൽ സ്വീകരണ യോഗത്തിലും മന്ത്രി പങ്കെടുക്കും. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ 55 റൺസിന് തോൽപ്പിച്ചു. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ലക്നൌവിലാണ് മത്സരം. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഈ മാസം 25 വരെ ഭാഗിക വൈദ്യുതി തടസ്സം ഉണ്ടായേക്കുമെന്ന് KSEB അറിയിച്ചു. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോർമറിന്റെ തകരാർ പരിഹരിക്കുന്ന സാഹചര്യത്തിലാണ് വൈദ്യുതി തടസ്സമെന്ന് അറിയിപ്പിൽ പറയുന്നു. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് തപാൽ വകുപ്പ് കേരള സർക്കിൾ പ്രത്യേക കവറുകൾ പുറത്തിറക്കി. 6 കവറുകളുടെ സെറ്റാണ്. ചിത്രങ്ങളിലെ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയ പ്രദേശങ്ങളിലെ 6 പോസ്റ്റ് ഓഫീസുകളിൽ ഒരേ സമയം പ്രകാശനം ചെയ്തത്. കൊച്ചി സെൻട്രൽ റീജിയൺ പോസ്റ്റ് മാസ്റ്റർ ജനറൽ T. നിർമ്മലാദേവി കൊച്ചിയിലും ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് W. നാഗാദിത്യകുമാർ പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലും കവറുകൾ പ്രകാശനം ചെയ്തു. ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ തിരുവനന്തപുരം കടകംപള്ളി സ്വദേശിയുടെ 1,20,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി പാലക്കാട്ട് പിടിയിലായി. കേസിലെ മുഖ്യ സൂത്രധാരൻ പാലക്കാട് കണ്ണാടി സ്വദേശി രമേശാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് ഇയാളെ പിടികൂടിയത്. വനംവകുപ്പ് കണ്ണൂർ ആറളം ഫാമിൽ നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ ഗജമുക്തി പദ്ധതിയിൽ 4 ദിവസത്തിനിടെ 9 ആനകളെ വനത്തിലേക്ക് തുരത്തി. ദൌത്യം വിജയകരമെന്ന് വനംവകുപ്പ് വിലയിരുത്തി. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
5: ഈ മാസം 19 ആരംഭിച്ച ദൌത്യത്തിൽ ഫാമിലുണ്ടായിരുന്ന 9 കാട്ടാനകളെ ആറളം വന്യജീവി സങ്കേതത്തിലേക്കാണ് കയറ്റിവിട്ടത്. 6 ആനകൾ കൂടി ഫാം ഏരിയയിൽ ബാക്കിയുണ്ടെന്നാണ് വനംവകുപ്പിന്റെ കണക്കുകൂട്ടൽ. ഇന്നലെ 8 ആനകളെ താളിപ്പാറ വഴി വനത്തിലേക്ക് തുരത്തി. വനത്തിലേക്ക് കയറ്റിവിട്ട ആനകൾ തിരികെ ഫാമിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ടാണ് വനപാലകർ ദൌത്യം നടത്തുന്നത്. ഇന്നും നാളെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള നിരീക്ഷണമാണ് വനംവകുപ്പ് ലക്ഷ്യമിടുന്നത്. ഡ്രോൺ ക്യാമറകൾ, ക്യാമറ ട്രാപ്പുകൾ, നൈറ്റ് വിഷൻ തെർമൽ ബൈനോക്കുലറുകൾ എന്നിവ ഉപയോഗിച്ച് ഫാമിൽ ബാക്കിയുള്ള ആനകളുടെ കൃത്യമായ സ്ഥാനവും എണ്ണവും തിട്ടപ്പെടുത്തും. തിങ്കളാഴ്ച അടുത്തഘട്ട ഡ്രൈവ് ആരംഭിക്കുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു.
2: ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ 3 ദിവസത്തെ 60-ാം സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട് തുടക്കമായി. ആത്മീയ പ്രഭാഷകൻ AKB നായർ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ നാമജപ സമരം നടത്തിയവർക്കെതിരെ ചുമത്തിയ കേസുകൾ പിൻവലിക്കണമെന്ന് വാർഷിക സമ്മേളനം പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ ഒരാളെ കൂടി കൊച്ചി സിറ്റി പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം വാഴൂർ സ്വദേശി മായയാണ് പിടിയിലായത്. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലെ വിവാദ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം ഊർജിതമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർഗൽ അബ്ദുള്ള MLA ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ നേരിൽ കണ്ട് കത്ത് നൽകി. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി പാർഗൽ അബ്ദുള്ള പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യക്കും സൈപ്രസിനും ഇടയിൽ സഹകരണത്തിന് അപാര സാധ്യതകളുണ്ടെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. 19-ാമത് റോസ്കർ മേളയിൽ ഇന്ന് 51,000-ലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. സംസ്ഥാനത്തെ പോലീസ് സൂപ്രണ്ടുമാർ മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം രാവിലെ തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്ത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര നൽകുമ്പോൾ ഉണ്ടാകാവുന്ന വരുമാന നഷ്ടം സംബന്ധിച്ച റിപ്പോർട്ട് കോർപ്പറേഷൻ ഗവൺമെന്റിന് കൈമാറി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
7: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

അമൃതസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ.

0: ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ വിശദമായി. 19-ാമത് റോസ്കാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ലധികം യുവാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറും. ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിലൂടെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കാർ മേള നടക്കുന്നത്. പാലക്കാട്ടെ റോസ്കാർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130 ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഏതാനും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിലെ താൽക്കാലിക സമ്മർദ്ദം പരിഹരിക്കുന്നെന്നും മന്ത്രാലയം അറിയിച്ചു. യുഎസ് ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. ഇറാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ തുടർന്ന് മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം ഇറാനുമായുള്ള പരോക്ഷ ചർച്ചകളിൽ നേരിയ പുരോഗതിയുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ മേലുള്ള ഇറാന്റെ നിയന്ത്രണം അന്താരാഷ്ട്ര സമൂഹം അംഗീകരിക്കരുതെന്ന് അഭ്യർത്ഥിച്ച അദ്ദേഹം ജലപാത തുറക്കാൻ സഖ്യകക്ഷികളുടെ സഹായം ആവശ്യമാണെന്നും പ്രതികരിച്ചു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന് സംയുക്ത പ്രസ്താവനയിറക്കി ഇന്ത്യയും സൈപ്രസും. ഐക്യരാഷ്ട്രസഭാ ചട്ടക്കൂടിനുള്ളിൽ അന്താരാഷ്ട്ര ഭീകരത സംബന്ധിച്ച സമഗ്ര ഉടമ്പടി അന്തിമമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസും ആവശ്യപ്പെട്ടു. ഭീകരതയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്നും ന്യൂഡൽഹിയിൽ ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചകൾക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: തീവ്രവാദ ആക്രമണം, ഭീകരവാദത്തിന് ധനസഹായം നൽകൽ, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ ചെറുക്കുന്നതിന് കൂടുതൽ സഹകരണം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രിയും സൈപ്രസ് പ്രസിഡന്റും എടുത്തു പറഞ്ഞു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കുന്നതിനും തീവ്രവാദ റിക്രൂട്ട്മെന്റ് തടയുന്നതിനും കൂട്ടായ ശ്രമം വേണമെന്ന് ഇരു നേതാക്കളും വ്യക്തമാക്കി. ഭീകരരുടെ സുരക്ഷിത താവളങ്ങളും അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കുക, തീവ്രവാദ ശൃംഖല തകർക്കുക തുടങ്ങിയവയ്ക്കും ആഹ്വാനം ചെയ്തു. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് സ്ഥാപിക്കുന്നതിനുള്ള ധാരണാപത്രത്തിലും ഒപ്പുവച്ചു. എല്ലാ ഭീകര സംഘടനകൾക്കുമെതിരെ ശക്തമായതും ഏകോപിതവുമായ നടപടി സ്വീകരിക്കണമെന്ന് ഇന്ത്യയും സൈപ്രസും ആവശ്യപ്പെട്ടു. സൈപ്രസ് പ്രസിഡന്റ് ഇന്നലെ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് വിരുന്നും ഒരുക്കിയിരുന്നു. ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ വികസിപ്പിക്കുന്നതിൽ സൈപ്രസിന് സുപ്രധാന പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കോംഗോയിലെ എബോള രോഗബാധയുടെ പൊതുജനാരോഗ്യ അപകട സാധ്യത ഉയർന്ന നിലയിലെന്ന് ലോകാരോഗ്യ സംഘടന. അതേസമയം ആഗോളതലത്തിൽ കുറഞ്ഞ അപകട സാധ്യതയാണ് ഇപ്പോൾ വിലയിരുത്തുന്നതെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസസ് പറഞ്ഞു. നിലവിൽ എബോള എന്ന് സംശയിക്കുന്ന ഏകദേശം 750 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എബോളയുടെ ബൊഡി ബുഗിയോ വകഭേദം മൂലമുണ്ടാകുന്ന പകർച്ചവ്യാധി കോംഗോയിലും അയൽ രാജ്യമായ യുഗാണ്ടയിലുമാണ് വ്യാപിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്ര പരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ലെബനനിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന സേനയിൽ സേവനമനുഷ്ഠിക്കുന്ന ഇന്ത്യൻ കരസേന ഉദ്യോഗസ്ഥ മേജർ അഭിലാഷ ബരാക്കിന് 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജെൻഡർ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം. ഈ പുരസ്കാരം നേടുന്ന 3-ാമത്തെ ഇന്ത്യൻ സമാധാന സേനാംഗമാണിവർ. നിലവിൽ ലെബനനിലെ UN ഇടക്കാല സേനയിലെ ഇന്ത്യൻ ബറ്റാലിയനിൽ വനിതാ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറാണ്. ഇന്ത്യൻ സൈന്യത്തിലെ ആദ്യത്തെ വനിതാ കോംബാറ്റ്

0: ഫ്ലൈറ്റ് ഹെലികോപ്റ്റർ പൈലറ്റ് കൂടിയാണ് മേജർ അഭിലാഷ ബരാക്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് രാജിവെക്കുന്നതായി പ്രഖ്യാപിച്ച തുൾസി ഗബ്ബാർഡ്. ഭർത്താവ് എബ്രഹാം വില്യംസിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് തീരുമാനം. അടുത്ത മാസം 30 സ്ഥാനമൊഴിയുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അയച്ച രാജിക്കത്തിൽ തുൾസി വ്യക്തമാക്കി. തുൾസി ഗബ്ബാർഡിന്റെ സേവനങ്ങളെ ട്രംപ് പ്രശംസിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 സന്ദർശനത്തിനായി ഇന്ന് കൊൽക്കത്തയിലെത്തും. മദർ തെരേസയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന അദ്ദേഹം വിക്ടോറിയ മെമ്മോറിയലും സന്ദർശിക്കും. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 സമർപ്പിക്കാം. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പർവ്വതാരോഹക പര്യവേഷണ സംഘത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദുർഘടമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥയിലും മൌണ്ട് എവറസ്റ്റിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയ ഇവർ രാജ്യത്ത് അഭിമാനമാണെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്ത് കഴിഞ്ഞ 12 റെയിൽവേ അടിസ്ഥാന സൌകര്യത്തിൽ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. നിരവധി റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാനിലെ ജലോറിൽ ഭുജ് ബറേലി എക്സ്പ്രസ് ട്രെയിൻ സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: जोधपुर से दिल्ली की जो वंदे भारत ट्रेन है बहुत ही एक पॉपुलर ट्रेन है. जब से चालू हुई तब से 150% से अधिक इसका रहता था ऑक्यूपेंसी, तो अब इसको 8 से बढ़ाकर यह सीधा 20 में कन्वर्ट कर दिया गया है. साथ ही साथ आज जैसलमेर से अहमदाबाद की सर्विस भी शुरू होगी और जोधपुर में नई गाड़ियां शुरू हो सके इसके लिए एक कोचिंग टर्मिनल की व्यवस्था भी जोधपुर से होगी.
0: IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് നിശ്ചിത ഓവറിൽ 4 നഷ്ടത്തിൽ 255 റൺ എടുത്തപ്പോൾ മറുപടിയായി ബംഗളൂരുവിന് 4 200 റൺ എടുക്കാനേ സാധിച്ചുള്ളൂ. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുഖ്യമന്ത്രി VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫായി 20 നിയമനം. ശ്രീകുമാർ ടി സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറിയാകും. CG കടക്കൽ പ്രസ് സെക്രട്ടറിയും റോയ് മാത്യു മീഡിയ സെക്രട്ടറിയുമാകും. തിലകൻ KPK, അനീഷ് അനിരുദ്ധൻ, മോഹനചന്ദ്രൻ എന്നിവരെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായും നിയമിച്ചു. എറണാകുളത്ത് പര്യത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000 യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറും. ഭീകരതയെ ചെറുക്കുന്നതിനുള്ള ബഹുമുഖ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണമെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇന്ത്യയും സൈപ്രസും. രാജ്യത്ത് ഇന്ധന ലഭ്യത ഉറപ്പാക്കിയതായും ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. US ഇറാൻ സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ ശ്രമവുമായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. കേരളത്തിൽ മഴ തുടരും. ഇന്ന് 5 മഴ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 55 റൺ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
4: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം.

സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മനോരമകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദ റിയൽ ഗൈഡ്.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്കു രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
3: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ജനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ നയത്തിൽ സംസാരിക്കുകയാണ് ഇന്ദ്രജിത്ത് തന്റെ പിതാവായ രാവണനോട്. വളരെ നയത്തിലാണ് നയഗോവിതനാണ് ഇന്ദ്രജിത്ത്, നയത്തിൽ സംസാരിക്കുന്നു. കാര്യങ്ങളൊക്കെ വളരെ സമാധാനമായിട്ട് രാവണനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. ഇന്ദ്രജിത്തും സർവസജ്ജനായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ആയുധമൊക്കെ ധരിച്ച് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ആരുമായി? ഹനുമാനുമായി യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ഹനുമാനെ ജീവനോടെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക എന്നതാണ് ഇന്ദ്രജിത്തിന്റെ ആക്ഷൻ പ്ലാൻ. ഇപ്പൊ പടച്ചട്ട ധരിച്ചു, ആയുധങ്ങൾ ഏന്തി രഥത്തിൽ കയറി. രാമദൂതം ജേതുമാശു ചെന്നേടി ഞാൻ. രാമദൂതനായ ഹനുമാന്റെ വളരെ അടുത്തേക്ക് സമീപത്തേക്ക് ചെന്നു, ഈ രഥം ചെന്ന് നിന്നു. ഹനുമാൻ എന്ത് ചെയ്തു? അപകടം മണത്തു. ഹനുമാൻ ഗരുഡനെ പോലെ പറന്നുയർന്നു. ഇതിനു മുമ്പും ഹനുമാൻ ഗരുഡനെ പോലെ പറന്നിട്ടുണ്ട്. ആകാശത്തുകൂടി കടലിന് മുകളിൽ, കടൽ സമുദ്ര ലംഘനം നടത്തിയ സമയത്ത് അല്ലെ, സമുദ്രത്തിന് മുകളിൽ കൂടി ഗരുഡനെ പോലെ പറന്നിട്ടുണ്ട്. അതേപോലെ ഇന്ദ്രജിത്ത് രഥം കൊണ്ടുവന്ന് തന്റെ സമീപത്ത് നിർത്തിയപ്പോൾ തന്നെ ഹനുമാൻ സ്വയരക്ഷയ്ക്കായി ആകാശത്തേക്ക് ഗരുഡനെ പോലെ പറന്നു ഉയരുകയാണ്. വെറുതെ അല്ല, ഗർജനപൂർവകം അലറിക്കൊണ്ടാണ്. ആ അലർച്ച കേട്ടിട്ട് ആകാശം തന്നെ നടുങ്ങി വിറച്ചു. ഗഗനമുൽപ്പതിച്ചിടി ഞാൻ, ആകാശത്തേക്ക് അദ്ദേഹം കുതിച്ചു ചാടുകയാണ്. ഇപ്പൊ ബാഹുബലം, കൈക്കരുത്ത്, വീര്യം, വേഗം, ഈ മൂന്ന് കാര്യങ്ങളിലെ ഒന്ന് ബാഹുബലം, രണ്ട് വേഗം, ഒന്ന് വീര്യം. ഈ മൂന്ന് കാര്യത്തിലും ഹനുമാനും ഇന്ദ്രജിത്തും ഒരേപോലെ തന്നെ മോശക്കാരല്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ട് മനസ്സിലായപ്പോ ഇത് കണ്ടിട്ട് പരസ്പരം അവർക്ക് പരസ്പരം ബഹുമാനമാണ് തോന്നുന്നത്. ശത്രുതയല്ല തോന്നുന്നത്, വിരോധമല്ല തോന്നുന്നത്, വൈരാഗ്യമല്ല തോന്നുന്നത്, പ്രതികാര ബുദ്ധിയല്ല തോന്നുന്നത്. ഇന്ദ്രജിത്ത് തന്റെ അച്ഛനായ രാവണനോടുള്ള കടമ നിർവഹിക്കുന്നു. ഹനുമാൻ തന്നെ ദൂതനായി അയച്ച ശ്രീരാമചന്ദ്രനോടുള്ള കടമ നിർവഹിക്കുന്നു. അന്തസ്സുള്ള പോരാട്ടമാണ്, പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു യുദ്ധമാണ് ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിൽ നടക്കുന്നത്. ഇന്ദ്രജിത്ത് തുടരെ തുടരെ അമ്പുകൾ, ശരങ്ങൾ ഇങ്ങനെ ഹനുമാന് നേരെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: പവന സുത ശിരസി ശരം അഞ്ചുകൊണ്ട് എഴുതിതു. വായുപുത്രനായ ഹനുമാന്റെ, പവനസുതൻ വായുപുത്രൻ ആയ ഹനുമാന്റെ ശിരസിൽ തന്നെ, ശിരസിൽ തന്നെ കൊള്ളത്തക്ക വിധം ശിരസിനെ ലക്ഷ്യമാക്കി അഞ്ച് അമ്പുകളാണ് ഇന്ദ്രജിത്ത് എയ്തത്. ഹൃദി വിശക്കം എട്ട് കൊണ്ട് എയ്തു. ഹൃദയത്തിലേക്ക്, ഹൃദയം, ഹനുമാന്റെ ഹൃദയം ലക്ഷ്യമാക്കി എട്ട് ബാണങ്ങൾ ഹൃദയത്തെ ലക്ഷ്യമാക്കി എയ്തു. മറ്റാറാറ് ബാണം പദങ്ങളിലും തഥാ, ഇരുപാദങ്ങളിലും, ഇടത് കാൽപാദത്തിലും വലത് കാൽപാദത്തിലും തറയ്ക്കത്തക്ക ഉന്നത്തിൽ ഹനുമാന് നേരെ ആറ് അമ്പ് വീതം, ആകെ 12 എണ്ണം. അപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു വാനനെ സംബന്ധിച്ചിടത്തോളം തന്റെ വാലാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഇന്ദ്രജിത്തിന് അറിയാം. ശിതി വിശകം എന്ന് പറഞ്ഞ മൂർച്ചയേറിയ ഒരു അമ്പ് വാൽമേൽ എയ്തു, വാലിലേക്ക് തൊടുത്തു വിട്ടു. ഇങ്ങനെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 26 ശക്തിയേറിയ ബാണങ്ങളാണ്, അമ്പുകളാണ്, ശരങ്ങളാണ് ഹനുമാന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മർമ്മഭാഗങ്ങളിൽ ലക്ഷ്യമാക്കി തൊടുത്തു വിട്ടതും ഹനുമാന്റെ ശരീരത്തെ തറച്ചതും. എന്നിട്ടും ഹനുമാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. സ്തംഭേന സൂതനെ കൊന്നിത് സത്വരം, ദേഷ്യമെന്ന് ഹനുമാൻ എന്ത് ചെയ്തു? ഒരു തൂണ്, സ്തംഭേന, ഒരു സ്തംഭം തന്നെ തൂണ്, ഒരു തൂണ് പറിച്ചെടുത്ത് അടിച്ചു കൊന്നു. ആരെ? ഇന്ദ്രജിത്തിന്റെ തേരാളിയെ തന്നെ അടിച്ചു കൊന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തുരകയുധരഥവും അത ഝടിതി പൊടിയാക്കിയിടിനാൻ എന്നാണ് പറയുന്നത്. തുരകം എന്ന് പറഞ്ഞാല് കുതിര. അപ്പൊ കുതിരയെ കിട്ടിയ രഥമായിരുന്നു ആ രഥത്തിന്. എന്ത് ചെയ്തു? അതിന്റെ തേരാളി ആദ്യം തന്നെ വധിച്ചു. അതിന് കുതിരകളെ കിട്ടിയ ആ രഥം തവിട് പൊടിയായി പോയി. ജാടിതി എത്രയും പെട്ടെന്ന് തവിട് പൊടിയായി പോയി. അടിച്ച് തവിട് പൊടിയാക്കി ഹനുമാൻ, കോപം കൊണ്ട് വിറയ്ക്കുകയാണ് ഹനുമാൻ. ഇപ്പൊ ദൂരത്ത് ചാടിനാൻ മേഘനിദാനനും. ഇത് കണ്ടിട്ട് മേഘനാഥൻ, ഇന്ദ്രജിത്ത് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഓടി രക്ഷപ്പെട്ടെങ്കിലും അങ്ങനെ അങ്ങ് തിരിച്ചു പോകാൻ വീരശൂര പരാക്രമിയായ ഇന്ദ്രജിത്ത് ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം

0: രഥത്തിൽ ഒന്നും ആ രഥമാകട്ടെ വലിയ വിസ്താരമുള്ള വലിയ രഥമാണ്. അതിന് പറയുന്നത് രഥം അധിക വിധതം, ഒരു വലിയ രഥം, അതിൽ ഉടൻ ഏറി വന്നു. വിസ്താരമേറിയ ഒരു വലിയ രഥത്തിൽ ഇന്ദ്രജിത്ത് കയറി വന്നു. പിന്നൊന്നും പറയണ്ട, ഒരു ശരമഴ തന്നെയായിരുന്നു. പിന്നെ ഒരു അസ്ത്രശത്രൗഘ വരിഷം. ആ അർത്ഥത്തിന്റെ അർത്ഥം അമ്പുകളുടെ ഒരു പെരുമഴ തന്നെ ഇന്ദ്രജിത്ത്. അത് 26 ഓരോരോ മർമ്മഭാഗങ്ങളൊക്കെ നോക്കി പ്രയോഗിച്ചിട്ടൊരു ഫലം ഉണ്ടായില്ലോ. പിന്നെ ശരമഴ തന്നെ ഹനുമാന്റെ നേരെ. അപ്പൊ ഹനുമാന്റെ ശരീരത്തെല്ലാം കൊള്ളുന്നുണ്ട്, കൊള്ളാതിരിക്കുന്നുണ്ട്. എണ്ണമില്ലാത്തത്ര അമ്പുകളാണ് ഹനുമാന്റെ ശരീരത്തിന് നേരെ പ്രയോഗിക്കുന്നതും അദ്ദേഹത്തിന് ഏൽക്കുന്നതും. എന്നിട്ട് എന്ത് പറ്റി? രോമങ്ങൾ നന്നാല് കീറി കവീന്ദ്രന്, ഹനുമാന്റെ രോമങ്ങൾ പോലും നാലായിട്ട് മുറിഞ്ഞു എന്നാണ് പറയുന്നത് ഹനുമാൻ. എന്നിട്ടും ഹനുമാനെ വധിക്കാൻ സാധിക്കുന്നില്ല, ഹനുമാൻ ഒന്നും സംഭവിക്കുന്നില്ല. അതിനും ഒരു കെടുതി അവനില്ലെന്ന് കാണുകയാൽ, ഇത്രയും ചെയ്തിട്ടും ഒരു കെടുതി, ഒരു ഹാനിയും ഒരു രീതിയിലും ഹനുമാന് സംഭവിക്കുന്നില്ല. അവസാനത്തെ കൈയായിട്ട് ഇന്ദ്രജിത്ത് അംബോജ സംഭവ ബാണ, അംബോജ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് നൽകിയിട്ടുള്ള ബാണ, അത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് ഹനുമാനെതിരെ. അങ്ങനെ മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, നമ്മൾ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് മറ്റൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അനിലജനും വായുപുത്രനും അതിനെ ബഹുമതിയോടുടൻ, അതിന് അങ്ങേറ്റത്തെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആ തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ബ്രഹ്മാസ്ത്രത്തെ സ്വീകരിക്കുന്നത്. ബ്രഹ്മാവിന്റെ അസ്ത്രമാണത്. ആ ഒരു ബഹുമാനം, ആ ആദരവ് പരമഭക്തനായ ഹനുമാൻ അവിടെ നൽകുകയാണ്. ബഹുമതിയോടുടൻ ആദരിച്ച് ആഹന്ത മോഹിച്ചു വീണിത് ഭൂതലെ, മോഹിച്ചു വീണിത് തന്നെ ഭൂമിയിലേക്ക് ഹനുമാൻ മോഹാലസ്യപ്പെട്ട് വീണു ഈ ബ്രഹ്മാസ്ത്രം തന്റെ നേൽ വന്ന് പതിച്ചപ്പോൾ. വേണമെങ്കിൽ ഹനുമാന്, ശക്തിമാനായ ഹനുമാന് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. തന്റെ രോമകൂപങ്ങൾ പോലും നാലായി കീറി മറിഞ്ഞിട്ട് പോലും പിടിച്ചു നിൽക്കുകയാണ് ഹനുമാൻ. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള മാർഗമുണ്ട്. പക്ഷേ ആ ബഹുമാനം നൽകുകയാണ് ആ ശസ്ത്രത്തിന്, ബ്രഹ്മാവിന്റെ അസ്ത്രമാണത്. ആ ബഹുമാനം ആദരവ് ഇങ്ങനെ എന്നൊക്കെയാണ് രാമായണത്തിൽ പറഞ്ഞത്. അതോടുകൂടിയിട്ട് ഹനുമാൻ എന്ത് ചെയ്തു? മോഹാലസ്യപ്പെട്ടു വീണു. ഇതൊരു വൈദ്യൻ ഇച്ഛിച്ച, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ നൽകിയതും പാല് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ആരും ജയിക്കുന്നുമില്ല, രണ്ടുപേരും ജയിക്കുന്നുമില്ല, രണ്ടുപേരും പരാജയപ്പെടുന്നില്ല. രണ്ടുപേരുടെയും ഒരേ ഒരു ലക്ഷ്യമാണ്. ഇന്ദ്രജിത്തിന്റെ ലക്ഷ്യം ഹനുമാനെ ജീവനോടെ പിടിച്ചുകെട്ടി രാവണന്റെ അടുത്ത് കൊണ്ടുചെല്ലണമെന്നാണ്. ഹനുമാന്റെ ലക്ഷ്യം എന്താണ്? എങ്ങനെയെങ്കിലും ജീവനോടുകൂടി തന്നെ രാവണന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങ് വരെ രാവണന്റെ മുമ്പിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരുടെയും ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഹനുമാൻ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത ക്യാപ്സൂൾ നോക്കാം. തീർച്ചയായിട്ടും രാവണനും ഹനുമാനും തമ്മിലുള്ള ആ സമാഗമം നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ പ്രതീക്ഷിക്കാം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
0: ദശവദനസുതൻ അനിലതനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ എന്നാണ് രാമായണത്തിലെ ഈ ഭാഗത്ത് പറയുക. ദശവദന സുതൻ, 10 രാവണന്റെ മകൻ, അതായത് മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രനെ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന് പേര് ലഭിച്ച രാവണന്റെ മകൻ അനിലതനയനെ, അനിലതനയൻ എന്ന് പറഞ്ഞ വായുപുത്രൻ ഹനുമാൻ, നിബന്ധിച്ച് കെട്ടി ബന്ധനസ്ഥനാക്കി തൻ പിതാവിൻ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ. അർത്ഥം മനസ്സിലായല്ലോ. വായുപുത്രനായ ഹനുമാനെ രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് ബന്ധിച്ചുകൊണ്ട്, കെട്ടിയിട്ടുകൊണ്ട് തന്റെ പിതാവിന്റെ മുമ്പിൽ കാൽക്കൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അച്ഛന് നൽകിയ വാക്ക് പാലിച്ചു, ജീവനോടെ പിടിച്ചു കെട്ടി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇവനാണ് അവൻ, ഹനുമാൻ. പണ്ട് ദേവന്മാർ നൽകിയ വരമുണ്ട് ഹനുമാന്, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാനസിക വിഷമമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കും സാധിക്കില്ല. അയ്യോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയൊക്കെയുള്ള യാതൊരു ചിന്തയും ഹനുമാനെ അലട്ടിയില്ല. അതിന് കാരണമുണ്ട്. വരം മാത്രമല്ല, വരത്തിന് പുറമേ ജ്ഞാനമുണ്ട്, ജ്ഞാനത്തിന്റെ അകമ്പടിയുണ്ട്, നാമസങ്കീർത്തനത്തിന്റെ പിൻബലമുണ്ട്. ജ്ഞാനവും നാമസങ്കീർത്തനവും ഉള്ളവർക്ക് ജീവിതത്തിൽ ആപത്തുകളൊന്നും തന്നെ വരികയില്ല. ഇവിടെ രാമായണത്തിലെ മനോഹരമായൊരു ജ്ഞാനശകലം വാൽമീകി പറയുന്നുണ്ട്. നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചീടും ജനം സദാ. എല്ലായ്പ്പോഴും നളിനദള നേത്രൻ എന്ന് പറഞ്ഞാല് ശ്രീരാമൻ, രാമൻ തിരുവടി ശ്രീരാമൻ, നാമാമൃതം, അദ്ദേഹത്തിന്റെ നാമമാകുന്ന അമൃതം ഇങ്ങനെ ജപിക്കുന്ന ജനങ്ങൾക്ക്, എപ്പോഴും രാമനാമം ജപിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ മനസ്സിലെ ഭക്തി കാരണം അവർ വിശുദ്ധരാകുന്നു, അവർ പരിശുദ്ധരാകുന്നു. അതുകൊണ്ട് തന്നെ കർമ്മബന്ധങ്ങളിൽ നിന്നും അവർ താനെ മോചിതരാകുന്നു. കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതരാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അതുപോലെ എളുപ്പമുള്ളതുമായ വഴിയാണ് നാമസങ്കീർത്തനം. സദാ രാമന്റെ നാമം സങ്കീർത്തനം ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ആപത്തുകൾ അവരെ ബാധിക്കുകയില്ല. ഹരിപദം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം. ഹരിപദം ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ സവിധത്തിലേക്ക്, സന്നിധിയിൽ സുസ്ഥിരം, സ്ഥിരമായി അവിടെ തന്നെ ചെന്ന് പ്രാപിക്കും, ഭഗവാനിൽ തന്നെ ചെന്ന് ലയിക്കും, ജീവൻ മുക്തി ലഭിക്കും, മോക്ഷം ലഭിക്കും, ശാശ്വതമായ മോക്ഷം ലഭിക്കും. അതാണ് വിഷ്ണുപദം പ്രാപിക്കുക എന്നൊക്കെ പറയുക. രഘുതിലക ചരണയുഗം, രഘുതിലകൻ തന്നെ ശ്രീരാമൻ, ശ്രീരാമന്റെ ചരണങ്ങൾ, പാദങ്ങൾ അകതളിരിൽ വെച്ചൊരു രാമദൂതന്, രാമദൂതനായ ഹനുമാന്റെ മനസ്സിൽ അകതളിരിൽ എപ്പോഴും ശ്രീരാമന്റെ ചരണങ്ങളാണ് വെച്ചിരിക്കുന്നത് മനസ്സിൽ. എപ്പോഴും അദ്ദേഹം ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? ഹനുമാന് ബന്ധനമോ? ഒരിക്കലുമില്ല. മനസ്സിൽ രാമനെ ആരാധിക്കുന്നവനാണ്, രാമനെ ഭജിക്കുന്നവനാണ്, നെഞ്ചു കീറി രാമനെ കാട്ടിക്കൊടുക്കുന്നവനാണ്. ശരിയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ് അത് കാഴ്ചയിൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ബന്ധനവും ഹനുമാനെ ബാധിക്കുകയില്ല എന്നതാണ് സത്യം. മരണ ജനിമയ വികൃതി ബന്ധമില്ലാത്തവർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം. ജനനം മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം, ഇങ്ങനത്തെ ആ ബന്ധ ഒരു ചക്രത്തിനുള്ളിൽ അകപ്പെടാതിരിക്കുന്ന ആർക്കും മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം. ഏറ്റവും വലിയ ബന്ധനം ജനനവും മരണവുമാണ്. മറ്റു ബന്ധനങ്ങളൊക്കെ അതിൽ താഴെയുള്ളൂ. അപ്പൊ ഹനുമാൻ ജനന മരണ ബന്ധനങ്ങളെ അതിജീവിച്ചവനാണ്. അങ്ങനെയുള്ള ഹനുമാന് ഈ ബന്ധനം കൊണ്ട് എന്ത് വരാനാണ്? ബന്ധിച്ച അവസ്ഥയില്ലെങ്കിലും രാവണനെ മുഖാമുഖം കണ്ട് രണ്ട് വർത്തമാനം പറയണം. ഇതാണ് ഹനുമാന്റെ ആഗ്രഹം. ആ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് എന്ന് നമുക്കറിയാം. ഹനുമാൻ എന്ത് ചെയ്തു? വിവശത്വവും കാട്ടിക്കിടന്നു, ഒരു അവശത, ഒരു പരവശനായി ക്ഷീണിച്ചു എന്നുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ട് കണ്ണടച്ച് ഹനുമാൻ കിടക്കുകയാണ്. പല രാക്ഷസന്മാരും അടുത്തു വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പാശഖണ്ഡേന, പാശ്വന കയർ, ഒരു കയർ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടി. അപ്പൊ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടിയതോടുകൂടി ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഹനുമാൻ വേർപെട്ടു. ഹനുമാൻ അഭിനയം തുടർന്നു. അദ്ദേഹം ചലനമില്ലാതെ കിടക്കുകയാണ്. രാക്ഷസന്മാരോ ആഘോഷിക്കുകയാണ് ആർപ്പു വിളികളോടെ. വിജയശ്രീ ലാളിതരായി എന്നുള്ള ഭാവത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി രാക്ഷസന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഹനുമാനെ എടുത്ത് പൊക്കി കൊണ്ടുപോയി. അപ്പൊ മേഘനാഥൻ ഇന്ദ്രജിത്ത് അഭിമാനത്തോടുകൂടി പിതാവിനോട് പറയുകയാണ്, നമ്മുടെ രാക്ഷസ വീരന്മാരെ കൊന്നൊടുക്കിയ വാനരനെ ഞാനിതാ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് അങ്ങയുടെ കാൽച്ചുവട്ടിൽ ജീവനോടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഇനി ഇവനെ എന്താണ് ചെയ്യേണ്ടത്? അത് മന്ത്രിമാരുമായി ആലോചിച്ച് എന്താണോ വേണ്ടത് അത് അങ്ങേക്ക് വേണ്ടതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വിചാര കാര്യം നീ വിധീയതാം, ആലോചിച്ച് വേണ്ടത് വേണം, ആലോചനയോടുകൂടി തന്നെ വേണം ചെയ്യേണ്ടത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അങ്ങ് ഒരു കാര്യം പക്ഷേ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പല ഘടകങ്ങളും പരിഗണിക്കണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നാണ് ഇന്ദ്രജിത്ത് പറയുന്നത്. അവധാനതയോടുകൂടി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ അവധാനതയോടുകൂടി തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികകൾ, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇങ്ങനത്തെ പല ഘടകങ്ങളുണ്ട്. അതെല്ലാം കണക്കിലെടുക്കണം. ഡിസിഷൻ മേക്കിംഗിൽ, മോഡേൺ മാനേജ്മെന്റ് പ്രാക്ടീസിൽ ഡിസിഷൻ മേക്കിംഗിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണത്. അതുതന്നെയാണ് ഇന്ദ്രജിത്തും ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞു, ഇന്ദ്രജിത്ത് വലിയൊരു ക്രൈസിസ് മാനേജറാണെന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാനേജ്മെന്റ് വൈഭവം കൂടി ഇവിടെ പുറത്തു വരികയാണ്. തീരുമാനമെടുക്കുമ്പോൾ അങ്ങ് ഈ ഒരു കാര്യം പ്രത്യേകം അറിഞ്ഞിരിക്കണം. എന്താണ് കാര്യം? സാമാന്യനല്ലിവൻ, ഇവൻ സാധാരണക്കാരനല്ല. ഹനുമാൻ സാധാരണക്കാരനല്ല, അവൻ ചില്ലറക്കാരനല്ല, അവൻ ശത്രുക്കളുടെ അന്തകനാണ്. ശത്രുക്കളുടെ അന്ത്യം കണ്ട് മാത്രമേ ഹനുമാൻ പിന്മാറുകയുള്ളൂ. ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇനി ഹനുമാനെ, ബന്ധനസ്ഥായ ഹനുമാനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം രാവണൻ എടുക്കേണ്ടത്. രാവണൻ എന്ത് തീരുമാനം

രാവണൻ ഹനുമാനോട് നേരിട്ടൊന്നും ചോദിക്കുന്നില്ല. അദ്ദേഹം രാജസഭയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഉപവിഷ്ടനാണ്. അദ്ദേഹം നേരിട്ടൊന്നും ചോദിക്കുന്നില്ല, പകരം അടുത്തു നിന്ന പ്രഹസ്തൻ എന്ന സഹായിയായ രാക്ഷസനോട്, അദ്ദേഹത്തിന്റെ സഹായിയോട് പറയും, ഇവനോട് ചോദിക്കൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിക്കണം എന്നും പറഞ്ഞേൽപ്പിക്കും. ഒന്ന്, ഇവൻ ഇവിടെ വരുവതിന് കാരണം എന്തെന്നും എങ്ങു നിന്നത്ര വരുന്നത് എന്നുള്ളതും അർത്ഥം വ്യക്തമാണ്. ഇവനോട് ചോദിക്കേണ്ട ഒന്ന്, ഇവിടെ വരുന്നതിന് അവൻ ഇവിടെ വരുന്നതിന് കാരണം എന്താണ്. രണ്ട്, എവിടെ നിന്നാണ് വരുന്നത്. മൂന്ന്, എന്തിനാണ് ഈ പൂന്തോട്ടം ആരാമം അശോകവനം നശിപ്പിച്ചത്. എന്തിനാണ് അവിടുത്തെ ഉദ്യാന പാലകരെ എല്ലാം വധിച്ചത്. എന്തിനാണ് അവിടെ എന്റെ സൈന്യത്തിൽ നിന്നും നേരിടാൻ വന്ന മറ്റെല്ലാ രാക്ഷസന്മാരെയും വധിച്ചത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് പ്രഹസ്തനോട് പറഞ്ഞേൽപ്പിക്കുന്നത് ചോദിക്കാൻ, നീ ആരുടെ ദൂതനാണ്, ആരാണ് നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ പ്രഹസ്തനെ ചുമതലപ്പെടും. അപ്പൊ ഈ പ്രഹസ്തൻ അങ്ങേറ്റത്തെ വിനയത്തോടുകൂടിയിട്ടാണ് ഹനുമാനോട് സംസാരിക്കുന്നത്. പവനസുതനോട്, അതായത് വായുപുത്രനായ ഹനുമാനോട് വിനയ നയ സഹിതം ആദരാൽ, വിനയത്തോടുകൂടി നയത്തോടുകൂടി അനുനയത്തോടുകൂടി അതേപോലെ തന്നെ അങ്ങേറ്റത്തെ ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി തന്നെയാണ് പ്രഹസ്തൻ രാവണന് വേണ്ടി സംസാരിക്കുന്നത്. പപ്രച്ഛ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചോദിച്ചു, പ്രഹസ്തൻ ചോദിക്കുകയാണ്, നീ ആരയച്ചു വന്നു കവേ, വാനര നിന്നെ ആരാണ് ഇവിടേക്ക് അയച്ചത്. ഇതാണ് ആദ്യം പ്രഹസ്തൻ ചോദിക്കുന്നത്. നൃപ സദസി, ഈ നൃപന്റെ രാജാവിന്റെ ഈ സദസ്സിൽ രാജസഭയിൽ, കഥയ മമ സത്യം മഹാമതേ, നീ സത്യം മാത്രം പറയണം, ഇത് രാജസഭയാണ്, ഇവിടെ സത്യമേ പറയാവൂ. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ പ്രഹസ്തൻ നൽകുന്ന വാഗ്ദാനം, നിന്നെ അയച്ചു വിടുന്നുണ്ട് നിർണയം, തീർച്ചയായും നിന്നെ ഈ ബന്ധനസിൽ നിന്ന് നിന്നെ അഴിച്ചുവിടും, നിനക്ക് നിന്നെ ഞങ്ങൾ സ്വതന്ത്രനാക്കും, നീ സത്യം പറഞ്ഞാൽ മാത്രം മതി, നിന്നെ ആരാണ് അയച്ചത്. ഭയം അഖിലം അകതളിരിൽ നിന്ന് കളഞ്ഞാലും, ഒട്ടും പേടിക്കണ്ട, അകതളിരിൽ മനസ്സിൽ ഒട്ടും തന്നെ ഭയം വേണ്ട. ഒരു ശത്രുവിന്റെ സഭയിലാണ് വന്ന് എത്തി നിൽക്കുന്നത്, എങ്ങനെ സത്യം പറയും, ഇങ്ങനത്തെ ആശങ്കകളൊന്നും വിഷമങ്ങളൊന്നും നിനക്ക് മനസ്സിൽ ഉണ്ടാകേണ്ട, നീ സത്യം മാത്രം പറഞ്ഞാൽ മതി. ഈ സഭയെപ്പറ്റി, രാജസഭയെപ്പറ്റി വളരെ എന്താണ് ഉയർത്തി പറയുകയാണ്, വളരെ പ്രശംസിച്ച് സ്വയം പൊക്കി പറയുകയാണ്. എന്താ പറയുന്നത്, ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക, നീ ബ്രഹ്മാവിന്റെ സദസ് സഭ, അതിനൊക്കും അതുപോലത്തെ ഒരു സദസ്സാണ്, രാജസദസ്സാണ് ഇത്, നീ ബ്രഹ്മസഭയ്ക്ക് തുല്യമാണ് ഈ സഭയെ, നീ കണ്ണു തുറന്ന് കാണുക, കണ്ണടയ്ക്കണ്ട, കണ്ണ് തുറന്ന് എല്ലാം ഒന്ന് നോക്കിക്കാണുക, എന്താണ് ഇവിടെ നടക്കുന്നത്, ആരാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ഈ രാവണന്റെ ലങ്കയിലെ ഈ രാജസഭയിൽ രണ്ട് കാര്യങ്ങളില്ല, ഒന്ന് അസത്യ ഭാഷണം, ഇവിടെ ആരും കള്ളം പറയില്ല, രണ്ട് അധാർമിക പ്രവൃത്തികൾ ഇല്ല, അധാർമികമായ യാതൊരു പ്രവൃത്തിയും ഈ സഭയിൽ നിന്ന് ഉത്ഭവിക്കുകയില്ല, അത്തരത്തിലുള്ള ഒരു തീരുമാനം പോലും ഈ സഭയിൽ എടുക്കുകയില്ല. അസത്യ ഭാഷണമില്ല, അധാർമിക പ്രവൃത്തികൾ ഇല്ലാത്ത അത്രമാത്രം ഉദാത്തമായ ഉത്കൃഷ്ടമായ ഉന്നതമായ ഒരു സഭയാണ്, ബ്രഹ്മാവിന്റെ സഭയ്ക്ക് തുല്യമായ ഒരു സഭയാണ് രാവണന്റെ ഈ രാജസഭയെന്ന് രാവണന്റെ സഹായിയായിട്ടുള്ള പ്രഹസ്തൻ എന്ന രാക്ഷസൻ അങ്ങേറ്റത്തെ വിനയത്തോടും നയത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി ഹനുമാനോട് പറയുന്നു, ഞാൻ ഉറപ്പു തരുന്നു എന്നാണ് പ്രഹസ്തൻ പറയുന്നത്, രാവണൻ നയിക്കുന്ന രാജസഭയിൽ ആരും കള്ളം പറയില്ല, ആരും തെറ്റായ പ്രവൃത്തികൾ പറയില്ല. ഹനുമാൻ ഇതെല്ലാം കേട്ടു, എന്നിട്ട് മറുപടി പറഞ്ഞു തുടങ്ങി. പക്ഷെ ചോദ്യം ചോദിച്ചത് പ്രഹസ്തനാണ്, മറുപടി പറയുന്നത് പ്രഹസ്തനോടല്ല, മറിച്ച് രാവണനോട് തന്നെയാണ്. സാക്ഷാൽ രാവണനോട് മുഖത്ത് നോക്കി, മുഖമടച്ച് ധൈര്യമായിട്ട് ഹനുമാൻ മറുപടി പറഞ്ഞു തുടങ്ങി. നേർക്ക് നേർ മുഖാമുഖം അല്ലാതെ ഹനുമാന് വളഞ്ഞ വഴികളൊന്നും തന്നെ പരിചിതമല്ല. ആദ്യം തന്നെ രാവണനെ സംബോധനയിൽ തന്നെ ആകെ കുഴപ്പമാണ്. ശൃണു ജളപ്രഭോ, മൂഢനായ വിഡ്ഢിയായ രാജാവേ എന്നാണ്, ശൃണു ഇത് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, വിഡ്ഢിയായ മൂഢനായ ലങ്കയിലെ രാജാവേ എന്നാണ് രാവണനെ അഭിസംബോധന ചെയ്യുന്നത്, പറഞ്ഞ് മറുപടി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയാണ് തുടക്കം തന്നെ. ഹനുമാൻ ഒരു നയമില്ല, അനുനയമില്ല, ഭയമില്ല, ഒന്നുമില്ല. കാരണം അദ്ദേഹം പറയുന്നു, പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ, അങ്ങേറ്റം ബഹുമാന്യനായ ആദരണീയനായ പൂജനീയനായ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ് ഞാൻ, നീ അത് അറിയണം. എന്റെ പ്രഭു പുരുഷോത്തമനാണ്, എന്റെ പ്രഭു പുണ്യപുരുഷനാണ്, എന്റെ പ്രഭു മോക്ഷപ്രദനാണ്, മോക്ഷദായകനാണ്, സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ പോലും ഹൃദയത്തിൽ വസിക്കുന്നവനാണ്,

0: ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം പിതാവിന്റെ സ്വന്തം പിതാവിന്റെ വാക്ക് പാലിക്കുന്നതിനായി വനത്തിലേക്ക് പുറപ്പെട്ടു. കൂടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിയായ സീതയുണ്ടായിരുന്നു, സഹോദരനായ ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ വനവാസ കാലത്ത് രാക്ഷസ രാജാവായ രാവണ, നീ എന്താണ് ചെയ്തത് എന്ന് നീ ഓർക്കുന്നുണ്ടോ? നീ ജാനകിയെ കട്ടുകൊണ്ടിയില്ലേ? നീ ജാനകിയെ സീതയെ അവിടുന്ന് തട്ടിക്കൊണ്ടുവരികയല്ലേ ചെയ്തത്? നീ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്? നീ ഓർക്കുന്നുണ്ടോ നിന്റെ ആ അധാർമികമായ പ്രവൃത്തി എന്ന് ഹനുമാൻ രാവണന്റെ മുഖത്ത് നോക്കി ചോദിക്കും. എന്നിട്ട് പറയും, നിന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവ് തന്നെ നിനക്ക് മരണവും വിധിച്ചിട്ടുണ്ട്. നിന്റെ മരണത്തിന് ഒരു കാരണം വേണമല്ലോ, ഏതിനും ഒരു കാരണം വേണം. നിന്റെ ആസന്നമായിട്ടുള്ള ആ മരണത്തിന് ഒരു കാരണമായിട്ടാണ്, കാരണം മാത്രമാണ് നിന്റെ ഈ തട്ടിക്കൊണ്ടുപോകൽ, നിന്റെ ഈ മോഷണം. അതിന്റെ അർത്ഥം അതാണ്, നിനക്ക് മരണം അടുത്തിരിക്കുന്നു. നീ സീതയെ തട്ടിക്കൊണ്ടുപോയ ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നറിയാമോ? പല കാര്യങ്ങളും സംഭവിച്ചു. ഞാനത് നിന്നോട് പറയാം. ഹനുമാൻ എല്ലാം വിവരിക്കുകയാണ്. സുഗ്രീവനെ കണ്ടത്, സുഗ്രീവനോട് ശ്രീരാമൻ സഖ്യം ചെയ്തത്, ബാലിയെ വധിച്ചത് തുടങ്ങി. ഞാൻ, അതായത് ഹനുമാൻ എങ്ങനെയാണ് ഈ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നത് എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് ഒന്നൊന്നായി ഹനുമാൻ രാവണനോട് പറയുകയാണ്. രാവൺ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദ.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ പൂർവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: സ്വാഗതം ം 56-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കെയും ഗോപാലും കർണാടകത്തിലേക്ക് സന്യാസവേഷത്തിൽ ഒളിച്ചു കിടക്കുന്നു. മഴയിലൂടെയുള്ള യാത്രയിൽ പനി ബാധിച്ച് ഫട്കെ അവശനായിരുന്നു. ദക്ഷവൈദ്യാലയത്തിലെ വൈദ്യർ നൽകിയ മരുന്നുമായി അവർ കൽദഗി ക്ഷേത്രത്തിലെത്തുന്നു. അവരെ പിന്തുടർന്നെത്തിയ മേജർ ഡാനിയലും സംഘവും ആ രാത്രിയിൽ ഫട്കെയും ഗോപാലിനെയും പിടികൂടുന്നു. ഫട്കെയെ ലോക്കപ്പ് ചെയ്ത് വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം.

കോടതിയുടെ വലതു ഭാഗത്ത് ഒരു വാഗമരമുണ്ടായിരുന്നു. അതിന് താഴെയാണ് അവൾ നിന്നത്. രുക്സാന, നീല കണ്ണുള്ളവൾ, നിറം മറന്നു തുടങ്ങിയ തുണി കൊണ്ട് തട്ടമിട്ടവൾ. അവളുടെ വെളുത്ത കാലടികൾക്ക് ചുറ്റും പൂക്കൾ ചുവന്നു കിടന്നു. ആഘോഷത്തോടെ ആർപ്പുവിളികളോടെ കോടതി വളപ്പിലേക്ക് നീണ്ട അഴികൾ പിടിപ്പിച്ച കൂടും വഹിച്ച് ഒരു വാഹനം പ്രവേശിച്ചു. സർക്കസ് കൂടാരങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ ഒരെണ്ണം മുറിവേറ്റ കൈകൊണ്ട് അതിൻ്റെ അഴികളിൽ പിടിച്ച് ഫട്കെ നിസ്സംഗനായി നിന്നു. രുസ്തം പക്ഷേ അതിൽ തളർന്ന് തലയും കുനിച്ചിരിപ്പായിരുന്നു. രുസ്തത്തിനറിയാം തൻ്റെ പ്രിയപ്പെട്ടവൾ രുക്സാന അന്നും അവൾ ആ കോടതിയിൽ വരുമെന്ന്.

കമ്പിയഴികൾക്കിടയിലൂടെ ഒരു മൃഗത്തിനോടുന്ന പോലെ ബയണറ്റുകൊണ്ട് കുത്തിയും ലാത്തികൊണ്ട് അടിച്ചും പട്ടാളക്കാർ രസിക്കുമ്പോൾ അവൾക്ക് എന്താവും തോന്നുക? രുസ്തം മുഖം കൊടുക്കാതെ കൂടിനുള്ളിലെ തറയിലേക്ക് തന്നെ നോക്കിയിരുന്നു. കലാപകാരി നാട്ടുകാരുടെ പണം ട്രഷറിയിൽ നിന്ന് കൊള്ളയടിച്ചവൻ, ഓഫീസുകൾക്ക് തീവച്ചവൻ, അങ്ങനെ ഫട്കയ്ക്ക് പേരുകൾ പലതായിരുന്നു. പക്ഷെ ആരെങ്കിലും കനിവുള്ള കണ്ണുകളോടെ തന്നെ കാണാനെത്തുമെന്ന് ഫട്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അയാൾ കമ്പിയഴികളിൽ മുഖം ചേർത്ത് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ അമ്മ, എൻ്റെ അമ്മ ഇപ്പോൾ ഈ നീണ്ട വരാന്തിയുടെ അങ്ങേയറ്റത്ത് വന്നു ചേർന്നെങ്കിൽ പാഠമായ പാഠത്തെ ഇരുട്ട് വീണ കുട്ടിക്കാലത്തെ സന്ധ്യയിൽ തുറവിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോൾ കേട്ട വിറയാർന്ന അമ്മയുടെ സ്വരം. കമ്പിയടിയിൽ നെറ്റി ചേർത്ത് ഫട്കെ പ്രതീക്ഷയോടെ നോക്കി. അമ്മയെ ആൾക്കൂട്ടത്തിലെങ്ങും കണ്ടില്ല. കോടതിയുടെ നീണ്ട വരാന്തിയുടെ അങ്ങേത്തലയ്ക്കിലും അമ്മ നിൽപ്പുണ്ടായിരുന്നില്ല. ഗംഗയുടെ ആഴങ്ങളിൽ തൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് ഒരു പൊടിയായ അലിഞ്ഞലിഞ്ഞു പോയ അമ്മ ഇനി ഒരിക്കലും എത്തില്ല. സ്മൃതിയുടെ പൊക്കിൽ കുടി മുറിഞ്ഞപ്പോൾ താൻ തീർത്തും ഒറ്റയ്ക്കാണെന്ന് ഫട്കേക്ക് തോന്നി. കമ്പിയിൽ കണ്ണീരിൻ്റെ നനവ് പടർന്നു.

0: இறங்கும் சோறாள.
1: இரும்பு துப்பி வச்ச பட்டாளக்காரன் அலறி முன்பாகத்தை வாதி துறக்கப்பட்டு நிவர்ண சரீரமாய் உறச்ச காலடிகளோடு பக்கே கோடதிலேக்கு நடந்து. പക്ഷേ രുസ്തം പൊട്ടിത്തകർന്നു പോയിരുന്നു. ചിതറിപ്പോയ ആ കഷണങ്ങൾ കൂട്ടി ഒട്ടിക്കുവാൻ കഴിയാത്ത ശിഥിലമായ ഏതോ രൂപത്തിൽ അവൻ ഫട്കേക്ക് പുറകേ പോയി. പൂനാക്കോട്ട ജയിലിൽ വെച്ചാണ്

ഫക്കീയും രുസ്തുവും കൂട്ടായത്. കൂച്ചു ചങ്ങലയിട്ട ഫക്കീക്ക് തടവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ അനുവാദമില്ലായിരുന്നു. മുകളിലെ കൊളുത്തുകളിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ച ഫക്കി വായുവിൽ വിലങ്ങനെ നിർത്തു. ചുരൽ കൊണ്ട് ഇരുഭാഗത്തു നിന്നുമാണ് അടി. മുഖത്തും പാദത്തിലും മാംസം കരിഞ്ഞ് പുകവരുവോളം ചുട്ടുപഴിപ്പിച്ച കമ്പി ദേഹത്ത് ചേർത്ത് വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എല്ലാം ഏറ്റുപറഞ്ഞ് കോടതിയിൽ കീഴടങ്ങണം. ഫട്കേ തയ്യാറായില്ല. ആ തടവറയിൽ പലവട്ടം മരിച്ചുപോയെങ്കിലും കീഴടങ്ങാതിരിക്കാനായി ഫട്കേ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേയിരുന്നു.

0: പുകയുന്ന മുറിവിലെ വേദന മറക്കാനായി തണുത്തുറഞ്ഞ തറയിൽ കണ്ണും പൂട്ടിക്കിടക്കുമ്പോഴാണ് ഒരിക്കൽ രുസ്തം കമ്പി അഴികളിൽ തട്ടിയത്. സെല്ലിൽ നിന്ന് പുറത്തിറക്കിയ നേരം അവൻ ഒളിച്ചൊളിച്ച് ഫക്കിയുടെ തടവറയ്ക്കടുത്തെത്തിയതാണ്.
1: വേദനയുണ്ടോ?
0: ഫക്കിക്ക് അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ മിണ്ടാനുള്ള ത്രാണി പോലുമില്ലായിരുന്നു. രുസ്തം ഒരു ഇലപ്പൊതി മുന്നോട്ട് നീട്ടി, ഇതും മുറിവി വെച്ചോ, പുറത്തോളൂ. കരിങ്കൽ കോട്ടയുടെ പിന്നിൽ കുരുത്ത കാട്ടിൽ നിന്നവൻ കണ്ടെത്തിയ പച്ചിലകൾ അരഞ്ഞ് സ്നേഹം പോലെ തണുപ്പുള്ളതാക്കിയതായിരുന്നു അത്. കൊച്ചുനാളിൽ ഉമ്മ എനിക്ക് കെട്ടിവെച്ചതിരുന്നതായത്. എന്ത് മുറിവുണ്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങിക്കോളൂ.
2: തിന്നിരിക്കുന്നു കാളോ പന്നി.
0: ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ രുസ്തത്തിന്റെ കഴുത്തിൽ പുറകിൽ നിന്ന് ഗാർഡ് പിടികൂടി. പരുപരുത്ത സിമെന്റ് തറയിൽ അവന്റെ മുഖം ചേർത്തുരച്ചുകൊണ്ട് അയാൾ വരാന്തയിലൂടെ രുസ്തത്തിനെ വലിച്ചു കയച്ചു. സംസാരിച്ചതിനുള്ള ശിക്ഷ. പക്ഷേ അവൻ പിന്നെയും വന്നു. ചുണ്ടും നെറ്റിയും മുറിഞ്ഞ് രക്തം പൊറ്റ കെട്ടിയിരുന്നു. പലപ്പോഴും കണ്ണുവെട്ടിച്ചു വന്ന രുസ്തം ഫട്കയോട് അവൻ്റെ ജീവിതം പറഞ്ഞു. രുസ്തത്തിൻ്റെ ആ ജീവിതത്തിൽ അന്ധയായ ഒരു ഉമ്മയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ലഘുലേഖകൾ വിതരണം ചെയ്തു എന്ന കുറ്റത്തിന് പട്ടാളം പിടികൂടിക്കൊണ്ടുപോകുമ്പോൾ പടിക്കലോളം തപ്പിത്തടഞ്ഞു വന്ന് അവിടെ പിടഞ്ഞു വീണുപോയൊരുമ്മ. മറ്റാരുമില്ലാത്ത ആ വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യുമെന്നോർത്തവൻ വേവലാതിപ്പെട്ടു. കാത്തിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് വേദനയില്ലേ?

0: ഈ കൂലി പട്ടാളം എത്ര വേദനിപ്പിച്ചിട്ടും നിങ്ങളൊന്ന് കരയുന്നത് പോലും ഞങ്ങൾ കേട്ടില്ലല്ലോ. രുഷ്ടത്തിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഫട്കെ വളരെ ശാന്തനായി പറഞ്ഞു,
1: നീ താഴേക്ക് നോക്ക്, ഈ ഉറുമ്പുകളെ കണ്ടില്ലേ?
0: ഇറ്റുവീണ രക്തത്തുള്ളികളിൽ മണം പിടിച്ചു നടക്കുന്ന ഉറുമ്പുകൾ, തലേന്ന് കൊണ്ടുവന്നു വെച്ച ഉപ്പുകൂടിയ കഞ്ഞിപ്പാത്രത്തിനടുത്ത് തെറിച്ചു വീണ വറ്റുകളിലേക്ക് മത്സരിച്ചോടുന്ന എറുമ്പുകൾ, ആരുടെയെങ്കിലും ചവിട്ടടിയിൽ പെടുമോ എന്ന ഉത്കണ്ഠ തലയിൽ പെരുകുമ്പോഴും തനിക്കു വേണ്ടി മാത്രം തീർക്കുന്ന കുഞ്ഞു ജീവിതങ്ങൾ.
1: ഇനി നീ മുകളിലേക്ക് നോക്ക്.
0: രുസ്തത്തിന്റെ കണ്ണുകൾ ജയിലഴികളിലൂടെ, കറുത്ത ചുവരിലൂടെ കോട്ടയ്ക്ക് മുകളിലെ നീലാകാശത്തേക്ക് ഉയർന്നു.
1: അലസമായി ഒഴുകുന്ന പഞ്ഞിമേഘങ്ങളെ കണ്ടില്ലേ? മറ്റുള്ളവർക്കായി പെയ്തു തീരുന്ന മേഘങ്ങൾ, അതിനായി കരുതി വെച്ചതൊന്നും അവർക്ക് ഭാരമേയല്ല.
0: മേലാകാശത്തിൽ മേഘശാന്തത,
1: മനസ്സുകൊണ്ട് ആകാശമാകാൻ കഴിഞ്ഞാൽ കുഞ്ഞു ദുഃഖങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങും. രുസ്തം, മനസ്സ് ചിട്ടപ്പെടുത്തി ശീലത്തിൽ ഒത്തുചേരാത്തതാണ് നമുക്ക് വേദനകളായി തോന്നുന്നത്.
0: അഴികളിൽ തളയ്ക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തെ അന്ന് രുസ്തം ആദ്യമായി അറിഞ്ഞു.
1: ഞൊടിയിടകൊണ്ട് രൂപം മാറുന്ന മേഘങ്ങളെ ഉൾക്കൊള്ളുന്ന മാനത്തെ പോലെ മനസ്സ് വിശാലമാക്കും. വേദന തരുമെന്ന് കരുതുന്ന അനുഭവങ്ങൾ പുതിയ പാഠങ്ങളാകും.
0: രുസ്തം ഉമ്മ പറയുന്നതോർത്തു.
2: ഈ കറികൾക്കൊക്കെ എന്ത് രുചിയാ മോനെ, നീ അടുക്കള പണിയൊക്കെ നന്നായി പഠിച്ചിരിക്കുന്നു.
0: ഉമ്മയ്ക്ക് തിമിരം ബാധിച്ചതിന് ശേഷമാണ് അവൻ ആഹാരം വെക്കാൻ പഠിച്ചത്. ലയത്തിലെ ജോലിക്ക് പോകും മുമ്പ് കാട്ടിക്കൂട്ടുന്നതിൽ ഒരു രുചിയും ഉണ്ടാവില്ല എന്നവൻ അറിയാമായിരുന്നു. പക്ഷേ കാഴ്ചയില്ലായ്മ കറികൾക്ക് കൂടുതൽ രുചി കൊണ്ടുവരുമെന്ന് അവൻ കരുതിയില്ല. സ്നേഹത്തിൻ്റെ അരികുപൂക്കൾ തുന്നിയ ഒരു കറുത്ത തൂവാലയായിരുന്നു ഉമ്മായിക്ക് അന്ധത. അതനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. വഴിയിലൊരിടത്ത് വച്ച് മരിച്ച അവരുടെ ഭർത്താവിനെ തിരികെ കൊടുത്തു. അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളുടെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഭക്ഷണത്തിന് അതുവരെ ഇല്ലാത്ത രുചികൾ കിട്ടി തുടങ്ങി. ഒന്നു മാത്രമായിരുന്നു അവർക്ക് സങ്കടം, രുക്സാനെ അവന്റെ പെണ്ണിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്.
2: എന്റെ കാഴ്ച വന്നതിന് മുമ്പ് അവളെ എന്റെ അടുത്ത് നിനക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു.
0: എങ്കിലും രുസ്തം പറഞ്ഞുകൊടുത്തതനുസരിച്ച് അവർ നീല കണ്ണുള്ള ആ പെണ്ണിനെ ഇരുട്ടിന്റെ വിരിപ്പിൽ വരച്ചും മായിച്ചും വരച്ചും മായിച്ചും വരച്ചുകൊണ്ടേയിരുന്നു.

തിരിപ്പിൻ്റെ ആ കറുത്ത വിരിപ്പ് മെല്ലെ മെല്ലെ ഇളകാൻ തുടങ്ങിയപ്പോൾ അകാരണമായി ഉമ്മ ഭയക്കാൻ തുടങ്ങി. പൂനെയിലെ ഇടുങ്ങിയ മുറികളിലിരുന്ന് വലിയൊരു ഇന്ത്യ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാർക്കൊപ്പം രുസ്തം കൂടിയ കാലമായിരുന്നു അത്. ആ രാത്രിയിൽ എന്തോ ബഹളം കേട്ടെന്ന് പറഞ്ഞെഴുന്നേറ്റ ഉമ്മ പിന്നെ ഉറങ്ങിയില്ല. ഒടുവിൽ അത് യാഥാർത്ഥ്യമായപ്പോൾ ഇരുളിൽ ഊളിയിട്ട് വന്ന പട്ടാള ട്രക്കിൻ്റെ ഒച്ച അവരുടെ എല്ലാ ശബ്ദങ്ങളെയും കൊണ്ട് ഒലിച്ചുപോയി.

തൂവാനും തുടരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സ്വാതന്ത്ര്യം 90

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ

0: ചന്ദനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസു. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISC CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
3: 9746 075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദ റിയൽ ഗൈഡ്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഇത്തിരി നേരത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഒത്തിരി ഒത്തിരി കാര്യങ്ങളും പങ്കിടാനായിട്ട് എത്തിയിരിക്കുന്നു. ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത് പ്രീത ടീച്ചറും ഞങ്ങളോടൊപ്പം ടെക്കായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ശ്രീലക്ഷ്മിയും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്ന് വീക്കെൻഡിൽ സാറ്റർഡേ ആയിട്ട് ഇപ്പം ചിലർക്ക് കിടന്ന് ഉറങ്ങുമായിരിക്കും, എഴുന്നേറ്റിട്ടുണ്ടാവില്ല അല്ലേ ടീച്ചറെ? കാരണം എന്ന് വെച്ചാൽ ഇപ്പം നാളെ ഇനിയിപ്പം അവധിയാണ്. അപ്പോൾ ഇന്ന് നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇന്നും നാളെയും കൂടി വേണം ഈ ഒരാഴ്ചത്തെ ഉറക്കം മുഴുവൻ ഉറങ്ങി തീർക്കാനെന്നായിരിക്കും ചിലരുടെയൊക്കെ വിചാരം. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഈ ഉറങ്ങി

0: ഈ ഉണർന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് വിളിച്ച് ഉണർത്തിയിട്ട് ഇങ്ങനെ റേഡിയോ സാന്ദനത്തിൽ ഇങ്ങനെ ഇത്തിരി നേരം ഒത്തിരി കാര്യം തുടങ്ങിയെന്ന് പറഞ്ഞോളൂ, എന്നിട്ട് വിശേഷങ്ങളൊക്കെ ഞങ്ങളെ അറിയിച്ചോളൂ. അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പം ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്, ആകെ 1.5 മണിക്കൂറാണ് ഞങ്ങളുടെ മുന്നിലുള്ളത് അല്ലേ. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനും ഞങ്ങളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. ഇങ്ങനെ ടീച്ചർ ഇങ്ങനെ കാത്തിരിക്കുകയാണ് നിങ്ങൾക്കൊരു ശുഭദിനം നേരാനും ഒരു നല്ല സന്ദേശങ്ങളൊക്കെ തരാനായിട്ടൊക്കെ ടീച്ചർ ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പം നമ്മുടെ ടീച്ചറുടെ ശുഭദിനത്തിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം അല്ലേ.
1: ഗുഡ് മോർണിംഗ് ബീന.
0: ഗുഡ് മോർണിംഗ്.
1: അപ്പോൾ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു വോം ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവരും ഇന്ന് നല്ലൊരു മോർണിംഗ് ആണ്, നല്ല മഴയൊക്കെ കഴിഞ്ഞു അല്ലേ. നമ്മളെല്ലാവരും ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് നമ്മളെല്ലാവരും കുറച്ചിങ്ങനെ കംഫർട്ടബിളായിട്ട് ഇങ്ങനെ വരുന്നൊരു സമയമാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പം ബീന പറഞ്ഞതുപോലെ ഇന്നൊരു വീക്കെൻഡ് ആണ്. അപ്പോൾ ഇന്ന് കുറച്ച് പേർക്കൊക്കെ ഇന്ന് സാറ്റർഡേ ആയാലും ജോലിക്ക് പോകേണ്ടുള്ളവരുണ്ടാകും, അവരൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുണ്ടാകും. അല്ലാത്തവരൊക്കെ ഹോളിഡേ ആയിട്ടുള്ളവരൊക്കെ വീട്ടിലൊക്കെ ഉണ്ടാകും. അപ്പോൾ നാളെ സൺഡേ ആണ്, അപ്പോൾ സൺഡേ പ്ലാൻസൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ഉള്ള പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും എല്ലാവരും. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ദിവസം അങ്ങോട്ട് ആരംഭിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോസിറ്റീവ് തോട്ട് നമുക്ക് ആരെങ്കിലും തരികയാണെങ്കിൽ തീർച്ചയായിട്ടും അന്നത്തെ ദിവസം നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനും അതുപോലെ തന്നെ നമുക്ക് പിന്നെ എന്താണ് ഹാപ്പി ആയിട്ടിരിക്കാനും ഒക്കെ സാധിക്കും അല്ലേ.
0: അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞു വീക്കെൻഡാണ്, നാളെ കുറേ പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമെന്ന്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു മനസ്സിലുള്ളത് നാളെ സൺഡേ ആണ്, അപ്പോൾ നമുക്ക് പലപ്പോഴും കല്യാണങ്ങളും പാലുകാച്ചും ഒക്കെ വരുന്നത് നാളത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നേ നമ്മൾ ഭയങ്കര ഒരുക്കമായിരിക്കും, നാളെ ഏത് ചുരിദാർ ഇടണം, ഏത് സാരി ഉടുക്കണം, എങ്ങനെ ഒരുങ്ങണം അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കം ഇല്ലാത്ത ദിവസമാണ്. ഇന്ന് രാത്രി ആകുമ്പോഴത്തേക്ക് കമ്മൽ ചെയ്ത് മാല ചെയ്ത് വള ചെയ്ത് എന്നൊക്കെ ഉള്ളൊരു തിടുക്കവും, നാളെ ചെല്ലുമ്പോൾ ഇനിയിപ്പോൾ പുതിയൊരു ചുരിദാർ ഇല്ല അല്ലെങ്കിൽ പുതിയൊരു സാരി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വിചാരിക്കും ഇനിയിപ്പോൾ അന്ന് നമ്മൾ ഇട്ടുകൊണ്ട് പോയി ചുരിദാർ ആണോ ഇട്ടുകൊണ്ട് പോകേണ്ടത്, അതോ അവിടെ ഇടാത്ത ഏതെങ്കിലും ഒരു ചുരിദാർ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലൊക്കെ ആയിരിക്കും എല്ലാവരും.
1: അപ്പോൾ അതെനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ, പുരുഷന്മാർക്ക് അത്ര വലിയ ചിന്തയൊന്നുമില്ല. അവർക്ക് ഈ നാളെ ഇട്ടുകൊണ്ട് പോകേണ്ട വസ്ത്രത്തിനെ പറ്റിയുള്ള വലിയ ചിന്തയൊക്കെ ആയിട്ട് ഉറക്കമില്ലാതൊന്നും അവരിരിക്കാറില്ല. നമ്മൾ മാത്രമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്.
0: അവര് ചിന്തിക്കുന്നത് നാളെ എത്ര കൂട്ടുകാരുണ്ടായിരിക്കും അവിടെ അല്ലേ,
1: ഞങ്ങളുടെ നാളെ എങ്ങനെ അടിച്ചു പൊളിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മളൊരു പ്രത്യേകിച്ച് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആരുടെയെങ്കിലും ഒരു ഫംഗ്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്തായാലും കഴിയുന്നത് നന്നായിട്ട് അടിപൊളിയായിട്ട് പോകാനായിട്ടൊക്കെ ശ്രമിക്കും. അപ്പൊ ബീന പറഞ്ഞതുപോലെ നമ്മൾ ഏത് ഡ്രസ്സ് ഇടണം, പുതിയതൊക്കെ വാങ്ങിക്കണോ എന്നൊക്കെ ഉള്ള നേരത്തെ പ്ലാൻ ചെയ്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ഇന്ന് വൈകിട്ട് പോയി വാങ്ങണം, നാളെ ഇട്ടുകൊണ്ട് പോകാനുള്ള ഇങ്ങനെയൊക്കെയുള്ള ചില പ്ലാനിങ് ഒക്കെ ഉണ്ടാവും. നമ്മൾ മനുഷ്യരല്ലേ, അതൊക്കെ വേണം. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ നല്ല വസ്ത്രം ധരിക്കുക, നന്നായിട്ട് ഒരുങ്ങി പോവുക, നമ്മളെ ഒരാൾ കാണുമ്പോൾ നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിട്ട് ഇരിക്കുക എന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അതൊന്നും ഒരു ലക്ഷറി ആണെന്നോ ഒരു അല്ലെങ്കിൽ നമ്മൾക്ക് അതൊന്നും വേണ്ടാത്ത കാര്യമാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയത്തില്ല. ഞാൻ അതിനോടൊക്കെ ഭയങ്കരമായിട്ട് യോജിക്കുന്ന ആളാണ്. കാരണം നമ്മളെ ഒരാൾ കാണുമ്പോൾ നമ്മൾ നന്നായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് നന്നായിട്ട് ഒരുങ്ങി ഹാപ്പി ആയിട്ട് നല്ല ചിരിയൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണുന്നതല്ലേ ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് അല്ലേ.
0: ടീച്ചർ തന്നെ രാവിലെ വന്നപ്പോൾ പച്ചയിലൊക്കെ ഇങ്ങനെ കുതിർന്ന് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ കണ്ണിന് തന്നെ കുളിർമയായിരുന്നു അല്ലേ.
1: അതെ അതെ. അപ്പോൾ ഓരോരുത്തരും എല്ലാവരും അറിഞ്ഞു അല്ലേ. അപ്പോൾ അത് അത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴായാലും നമ്മൾ പണ്ടത്തെ ഒരു പഴഞ്ചൊല്ല് കണ്ടുണ്ട്, നമ്മൾ മരിച്ചു കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ വസ്ത്രധാരണം, നമ്മളുടെ ഒരു അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇറ്റ് റിയലി മാറ്റേഴ്സ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാവരും നന്നായിട്ട് ഒരുങ്ങി നടക്കാനായിട്ട് ശ്രമിക്കുക. അതെന്തായാലും നമ്മുടെ ഒരു ക്വാളിറ്റി ആയിട്ട് തന്നെ നമ്മൾ മാറ്റണം അല്ലേ. നമ്മുടെ വസ്ത്രധാരണമാണ് നമ്മൾ അല്ലെ, നമ്മളുടെ ആ ഒരുക്കവും നമ്മളുടെ ഒരു ആ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ.
0: അതെ. അതിന് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് വേണമെന്നോ ഒന്നും തീരുമാനിക്കേണ്ട കാര്യമില്ല. ദിവസവും നിങ്ങൾ ഒരുങ്ങി തന്നെ നടക്കുക, നല്ല സുന്ദരികളായിട്ടും സുന്ദരന്മാരായിട്ടും തന്നെ എന്നും
1: എപ്പോഴും നടക്കാനായിട്ട്. അത് നമ്മുടെ ഒരു ക്വാളിറ്റിയാണ്. ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല, അവരെ ഒരു മുഷിഞ്ഞ വസ്ത്രത്തിലോ അല്ലെങ്കിൽ ഒരു മോശമായ ഒരു അപ്പിയറൻസിലോ ഒരിക്കലും നമുക്ക് കാണാനേ പറ്റത്തില്ല. അത് അവരുടെ ക്വാളിറ്റിയാണ്. പക്ഷെ ചില ആളുകളുണ്ട് എന്തെല്ലാം ഉണ്ടെങ്കിലും അവർ ഒരു മുഷിഞ്ഞ വസ്ത്രവും അല്ലെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കാതെ ഒരു മുടി ചെയ്യാതെ അല്ലെങ്കിൽ ഒരുങ്ങാതെ ഒക്കെ നടക്കും. അപ്പം അതിനോട് എന്തോ എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം നമുക്ക് ആകെ ഒരു ലൈഫാണുള്ളത് അല്ലേ. ആ സമയത്ത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് ഒരാൾക്ക് നമ്മളെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്ന രീതിയിൽ അല്ലേ അവർക്ക് അല്ലെങ്കിൽ തോന്നണം അയ്യോ ഞാനൊന്നും കൂടി ഒന്ന് വൃത്തിയായിട്ട് വരേണ്ടതായിരുന്നു എന്ന് അവർക്ക് തോന്നണം. ആ രീതിയിലായിരിക്കണം നമ്മളെപ്പോഴും. അത് മാത്രമല്ല, അത് നമ്മുടെ കോൺഫിഡൻസും കൂട്ടുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ. നമ്മളിപ്പോൾ ഒരിടത്ത് പോയി നിൽക്കുമ്പോഴോ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പോകുന്നൊരു സ്ഥലമായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് നമ്മളെ ഒരാൾ കാണുമ്പോൾ നമ്മളൊരു മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ച് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കെയർലെസ് ആയിട്ട് നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒളിച്ച് നിൽക്കും അവരെ കാണാതെ അല്ലേ. അങ്ങനെയൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയക്കട്ടെ, ഒളിച്ച് നിന്നവരൊക്കെ അല്ലേ. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല

0: സുന്ദരന്മാരും സുന്ദരികളായിട്ട് എപ്പോഴും നടക്കട്ടെ. നമ്മുടെ ആകെ ഉള്ളൊരു ലൈഫാണ് അല്ലേ, അപ്സ് ആൻഡ് ഡൗൺസും പ്രശ്നങ്ങളും ഒക്കെ എല്ലായിടം ഉണ്ടാവും. അതൊക്കെ നമ്മളൊരു വശത്തോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് നടക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പം ബീന, ഇന്ന് നമുക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരു പോസിറ്റീവ് തോട്ട് ആദ്യം തന്നെ കൊടുക്കാം. അപ്പം ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അയച്ചു തന്നെയാണിത്. അപ്പം സജീവ് ആലാട്ടുകാവ് എനിക്ക് അയച്ചു തന്ന ഒരു കോട്ടാണ് രാവിലെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജിനോടൊപ്പം. അപ്പോൾ അത് വായിച്ചപ്പോഴും എനിക്ക്, ഞാൻ ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും കൂടി വായിച്ചപ്പോഴും ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളിപ്പോൾ ബീന പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് APJ അബ്ദുൽ കലാം സാറിൻ്റെ ഒരു കോട്ടാണ്. അപ്പോൾ അതിങ്ങനെയാണ് ആ കോട്ട്: എവറിത്തിങ് ഇസ് ബ്യൂട്ടിഫുൾ ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ. എ സ്കൂൾ ബെൽ സൗണ്ട്സ് ഇറിറ്റേറ്റിംഗ് അറ്റ് 9 AM, ബട്ട് ദ സെയിം ബെൽ സൗണ്ട്സ് മെലോഡിയസ് അറ്റ് 4 PM. അപ്പം നമ്മൾ അല്ലേ, നമുക്ക് ഒരു നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും വിലയിരുത്തുന്നത്. രാവിലെ നമ്മൾ 9 മണിക്ക് നമുക്ക് സ്കൂളിൽ കയറണം. അപ്പോൾ ആ ബെല്ലടിക്കുന്ന ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ നമുക്ക് ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പേ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം നമ്മൾ വല്ല ബസ്സിലും ആയിരിക്കും. അപ്പോൾ ആ സൗണ്ട് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യും. പക്ഷേ ആ സെയിം ബെൽ വൈകിട്ട് 4 മണിക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. സ്കൂൾ കഴിഞ്ഞ് വീട്ടിൽ പോകാം അല്ലേ, നമ്മൾ ഫ്രീ ആയി, ഇനിയത്തെ ദിവസത്തിൻ്റെ ബാക്കി നമ്മൾ ഫ്രീ ആണ് എന്നുള്ളൊരു ഒരു ഇൻഫർമേഷനാണ് നമുക്ക് ആ ഒരു ബെല്ലിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെന്ന് പറയുന്നതും അല്ലേ. ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ സന്തോഷമായിട്ട് തോന്നിയേക്കാം, ചിലർക്കത് വിഷമമുള്ള കാര്യമായിട്ട് തോന്നിയേക്കാം, അങ്ങനെ ഓരോ രീതിയിലും.
1: അപ്പം നമ്മളുടെ വാക്ക് തന്നെ നമുക്ക് രണ്ട് തരത്തിൽ അത് നമുക്ക് ആസ്വദിക്കാം, അല്ലെങ്കിൽ അത് അതിനെ നമുക്ക് ഉൾക്കൊള്ളാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. കാരണം വെച്ചാൽ ഒരു ജീവിതവുമായിട്ട് ഇത്ര മനോഹരമായി ആ ഒരു വാക്കുകൾ എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര നന്നായിട്ടാണ് നമ്മുടെ ജീവിതവുമായിട്ട് അത് ബന്ധപ്പെട്ട് കിടക്കുന്നതെന്ന് നോക്കി, രാവിലെ അടിക്കുന്ന ബെല്ലിന് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്. കാരണം ക്ലാസ്സിൽ ചെന്ന് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് ഇനി കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദ്യപ്പൊക്കെ ഉണ്ടോ, ടെസ്റ്റ് പേപ്പർ ഉണ്ടോ, ഇനി പഠിപ്പിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കുറേ ഇറിറ്റേഷൻസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ബെല്ലടിക്കണ്ട, വൈകുന്നേരത്തെ ആ ഒരു ടൈം ആകുമ്പോഴേ അതെ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചോണ്ടിരിക്കുമായിരിക്കും, പക്ഷേ എന്നാൽ പോലും നമ്മൾ ബുക്കും പുസ്തകം അടിക്ക് പറക്കി അങ്ങോട്ട് വെക്കും വൈകുന്നേരത്തെ റെഡി ആയിട്ട് പോകാനായിട്ട്. ആ ബെല്ലും കൂടി അടിക്കുമ്പോൾ പിന്നെ പറയുകയും വേണ്ട അല്ലേ.
0: അപ്പോൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് അല്ലേ. അപ്പം ഈ ഒരു മെസ്സേജാണ് ഇന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് നമുക്ക് കൊടുക്കാനുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയാണോ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകുന്നത് അതിനനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ അല്ലേ. ഇപ്പം ഏത് കാര്യമായാലും നമുക്ക് വേണമെങ്കിൽ അതിനെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കാണാനായിട്ട് നമുക്ക് ഒത്തിരി തല പുകയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ അതിനെ നമ്മളൊരു ലൈറ്റ് മൈൻഡഡ് ആയിട്ട് എടുക്കുക ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും വലിയൊരു പ്രാധാന്യം കൊടുക്കാതെ. ചില ആളുകൾ കണ്ടിട്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കും. ചില ആളുകൾ അങ്ങനെയല്ല, നമ്മളവരെ എത്ര ഇറിറ്റേറ്റ് ചെയ്താലും അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്വഭാവം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാൻ എനിക്ക് അങ്ങനെ ഉള്ള ആളുകളെ കാണുമ്പോൾ കൊതി വരും, എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ചിലപ്പോൾ ഒരു ഇച്ചിരി ഹോട്ട് ടെമ്പേർഡൊക്കെ ആയി പോകും, പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരാളാണ്. പക്ഷേ ചില ആളുകൾ അങ്ങനെയല്ല, അവർ വളരെ കൂളായിട്ടിരുന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുക. അവർ ഒരുപാട് സമയം എടുത്തിട്ടായിരിക്കും അതിനെന്തെങ്കിലും ഒരു റെസ്പോൺസ് അവർ തരുന്നത്. നമ്മളിങ്ങനെ കൊതിക്കും ഇവരെന്തെങ്കിലും ഒന്ന് മിണ്ടിയെങ്കിലെന്ന്. അവരൊന്നും മിണ്ടത്തില്ല, അവരിങ്ങനെ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ അല്ലേ.
1: പക്ഷേ ടീച്ചറെ, ഇപ്പോൾ ടീച്ചർ ഇത് പറയുമ്പോൾ എൻ്റെ ഒരു ചിന്തയിലുള്ളതെന്ന് പറഞ്ഞാൽ, ചിലർ പറയുന്നത് കേൾക്കാം ഇങ്ങനെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാകില്ല, പക്ഷേ കാമാൻ കൊയറ്റായിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ആ ഒരു വ്യക്തി ഒന്ന് പൊട്ടിത്തെറിച്ചാൽ അത് ഭയങ്കര ഒരു സംഭവമായിരിക്കും എന്ന് പറഞ്ഞു കേൾക്കാം.
0: അല്ല, അതൊക്കെ ശരിയായിരിക്കാം, ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ശരിയായിരിക്കാം. പക്ഷേ എന്നാലും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ഒരു ദേഷ്യപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒരാൾ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എന്തെങ്കിലും പെട്ടെന്നൊരു മറുപടി പറഞ്ഞാൽ ചിലപ്പോൾ അത് ഇച്ചിരി കൂടിപ്പോവും, അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു സന്ദർഭത്തിന് യോജിക്കാത്ത ഒരു ഭാഷയും ഒക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിച്ചു എന്ന് വരും അല്ലേ. അപ്പം നമ്മൾ അത് പതുക്കെ ഒന്ന് ആലോചിക്കുക, ഇവർ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതിനോട് റിയാക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. അപ്പോൾ ചില കാര്യങ്ങൾക്കൊന്നും ഇപ്പം നമുക്ക് എല്ലാവരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് ജീവിക്കാനൊന്നും ഈ ലോകത്ത് നമുക്ക് പറ്റത്തില്ല അല്ലേ. അപ്പോൾ അത് ഒരാൾ നമ്മളെ പറ്റി പറയുന്നത് അവരുടെ അഭിപ്രായമാണ്, നമ്മളങ്ങനെയല്ല. അപ്പം നമ്മളതിന് മറുപടി പറയേണ്ട കാര്യമില്ലല്ലോ, അപ്പോൾ വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നാൽ മതി. അവർ പറയുന്നത് അവരുടെ അഭിപ്രായമാണ്, അപ്പോൾ അത് അവരുടെ അഭിപ്രായമായിട്ട് തന്നെ കിടക്കും. നമ്മളിതൊന്നും അല്ല, നമ്മൾ വേറൊരു ഡിഫറെൻ്റ് പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വളരെ കൂളാവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അല്ലേ. മഴയൊക്കെ അല്ലേ, കുറച്ച് കൂളായിക്കോളൂ അല്ലേ.
1: അപ്പം മഴയായിട്ട് കൂളായിട്ടൊക്കെ ഇരിക്കുമ്പോൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന്, അവർക്ക് ഒന്ന് ജിൽജില്ലാവാനായിട്ട് അവരും ഒന്ന് ശ്രമിക്കുന്നുണ്ട്. അപ്പം ടീച്ചറുടെ ഒരു കുസൃതി ചോദ്യം ഇല്ലാതെ അവരെങ്ങനെയാണ്?
0: അതെ അതെ.

ആയിരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചോദ്യത്തിലെ ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ അയാൾക്കൊന്നും പറ്റിയതുമില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ്? കുസൃതി ചോദ്യമാണ്, വലിയ കുസൃതിയാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തോളൂ. 8848558785 എന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. ഞങ്ങൾ ഞാനും ബീനയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാം. നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഇന്ന് ഇത്തിരി നേരം കൊണ്ട് ഒത്തിരി ഒത്തിരി കാര്യം പറയാനായിട്ട് ഞാൻ പ്രീത, എന്നോടൊപ്പം ബീന ഗുവേരിയുമുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ രാവിലെ ശുഭചിന്തയൊക്കെ തന്ന് നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ജെൽ ജെല്ലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബീന, നമുക്ക് പുതിയ വിശേഷങ്ങളിലേക്കൊക്കെ കടക്കണം. അപ്പോൾ നമുക്ക് ഓൾറെഡി പുതിയ മന്ത്രിസഭയൊക്കെ വന്നു അല്ലേ? നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് അല്ലേ? നല്ല ഇത് പിന്നെ വൈബ്രന്റ് ആയിട്ട് ഇങ്ങനെ ഓടി നടന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമുക്ക് പൂക്കി സി എം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പേരും ഒക്കെ ഇട്ട് കഴിഞ്ഞു. അപ്പൊ അങ്ങനെ വേണം അല്ലെ, നമുക്കൊരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പിന്നെ ഇതുപോലെ ആൾക്കാർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. കാരണം നമ്മളാണ് അവരെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ നമ്മൾ പേടിച്ച് ഭയന്ന് ഒരു മിനിസ്റ്ററിനെ കാണാനായിട്ട് നമ്മൾ ദിവസങ്ങളോളം പോയിരിക്കുക, അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പേടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുക, ആ ഒരു അവസ്ഥയൊന്നും നമുക്ക് ഉണ്ടാവാതെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവരുടെ പ്രവർത്തനം. അവരുടെ ഓഫീസൊക്കെ എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നിടണം അല്ലേ? അപ്പോൾ അത് ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അതൊക്കെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിലൊക്കെ. അതുപോലെ തന്നെ നമുക്ക് പുതിയ സ്പീക്കറിനെയൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രോട്ടം സ്പീക്കറായിട്ട് സുധാകരൻ സാറായിരുന്നു, ശ്രീ ജി സുധാകരൻ. അപ്പോൾ നമുക്ക് പുതിയ സ്പീക്കറിനെയൊക്കെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇന്നലെ സ്പീക്കറിൻ്റെ തിരഞ്ഞെടുപ്പായിരുന്നു. അപ്പം നിയമസഭാ ചരിത്രത്തിൽ ആദ്യമായിട്ട് 3 പേർ മത്സരിച്ച തിരഞ്ഞെടുപ്പിൽ 101 UDF MLA മാരുടെ പിന്തുണയോടുകൂടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16th നിയമസഭയുടെ സ്പീക്കറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പം ഇതൊരു ചരിത്രമാണ്.
2: അതെ,
1: കാരണം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 3 പേർ മത്സരിക്കുന്നത്. ഇപ്പം നമുക്ക് 2 പ്രതിപക്ഷമുണ്ട്. അപ്പോൾ ആ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. BJP ഒരു 3 elected representatives കൂടെ MLA മാരും കൂടി ഉള്ള സ്ഥിതിക്ക് നമുക്കിപ്പോൾ 2 പ്രതിപക്ഷമാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം 3 പാർട്ടികളുള്ളതുകൊണ്ട് 3 പേരാണ് അതിന് മത്സരിച്ചത് സ്പീക്കർ സ്ഥാനത്ത് വേണ്ടിയിട്ട്. അപ്പം നമുക്കറിയാം സ്പീക്കറായിട്ട് എന്തായാലും UDFന്റെ നോമിനേറ്റഡ് പേഴ്സൺ മാത്രമേ ജയിക്കൂ എന്നുള്ള കാര്യം. അവരാണല്ലോ കൂടുതൽ മെമ്പേഴ്സ് ഇരിക്കുന്നത്. അപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 16th നിയമസഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പം വരണാധികാരിയായിട്ട് ചൂണ്ടിക്കാട്ടി പ്രോടൈം സ്പീക്കർ ജി സുധാകരൻ ആണ് അദ്ദേഹം ഈ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ചുമതലയാണത്. അപ്പം ഇന്നലെ ഈ മത്സരത്തിൽ 101 UDF MLA മാരുടെ പിന്തുണ എന്ന് കേട്ടപ്പോൾ പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 102 പേരാണ് UDFൽ നമ്മൾ ജയിച്ചു വന്നത് അല്ലേ? അപ്പോൾ ഒരാൾ എവിടെ പോയി, ഒരാൾ വോട്ട് ചെയ്തില്ലേ എന്നായിരുന്നു എല്ലാവരുടെയും ഒരു സംശയം. അപ്പം വരണാധികാരിയായിട്ട് ഇരുന്ന, അല്ലെങ്കിൽ സ്പീക്കർ ആയിട്ട് പ്രോടൈം സ്പീക്കറായിട്ടിരുന്ന ജി സുധാകരൻ വോട്ട് ചെയ്തിട്ടില്ല. അപ്പം അദ്ദേഹവും UDFന്റെ കൂട്ടത്തിലുള്ള ആളാണല്ലോ. അപ്പം അദ്ദേഹം വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് 101 പോയത്. അപ്പോൾ ഒരു വോട്ട് അദ്ദേഹത്തിൻ്റെതായിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടായിരുന്നു, ഇനി ആരെങ്കിലും വോട്ട് ചെയ്യാതിരുന്നോ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ ഒരാൾ മാറി നിന്നത് എന്ന് പറഞ്ഞിങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? നമുക്കറിയാമല്ലോ, നമ്മുടെ മീഡിയയൊക്കെ ഇപ്പം ഇങ്ങനെ അന്വേഷിച്ച് നടക്കണം. ചെറിയ കാര്യം കിട്ടിയാൽ മതി, അവർ പിന്നെ ബാക്കി കാര്യം അവരേറ്റും അല്ലേ? സ്റ്റോറിയൊക്കെ മാറ്റും.
2: അതെ, പ്രത്യേകിച്ച് ആദ്യത്തെ ഒരു സംഭവമാണ് ഇങ്ങനെ ബാലറ്റ് പേപ്പറിൽ കൂടി ഒരു സ്പീക്കറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതും ആകാംക്ഷയോട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ ആ ഒരു കാര്യത്തിനും. അപ്പോൾ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇതിൽ ഒരാൾ എവിടെ പോയി എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയമായിരിക്കും. എല്ലാവരും ഇങ്ങനെ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുമായിരിക്കും എവിടെ എന്നുള്ളത്.
1: അതെ അതെ. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ട് ശ്രീ പിണറായി വിജയനെ അംഗീകരിക്കുന്നതായി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭയെ അറിയിച്ചു. അപ്പം നമ്മുടെ സഭയിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം വാദപ്രതിവാദങ്ങളും അല്ല കൂടുതൽ കാര്യങ്ങൾ, നിയമനിർമ്മാണങ്ങളും ഒക്കെ ആയിട്ട് നിയമസഭയൊക്കെ ഇങ്ങനെ സജീവമാവും. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ പുതിയതായിട്ടുള്ള ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻക്ലൂഡിങ് നമ്മുടെ കൊല്ലം MLA ആയിട്ടുള്ള അല്ലേ, നമ്മുടെ ശ്രീമതി ബിന്ദു കൃഷ്ണ. അപ്പോൾ ആദ്യമായിട്ടാണ് നിയമസഭയിലേക്ക് വന്നത്.

0: ഇരിക്കുന്നത്. അത് മാത്രവുമല്ല, വലിയ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് വകുപ്പുകളുടെ ഒരു മന്ത്രിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ശ്രീമതി ബിന്ദു കൃഷ്ണ വളരെ ആക്റ്റീവായിട്ടുള്ള, അല്ലേ, നമ്മളെ പാർട്ടിയിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യുന്ന, ജനങ്ങളുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പം തീർച്ചയായിട്ടും നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും മാഡം കാഴ്ചവെക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിന് നമുക്ക് ഒരു ഒരു സംശയമില്ല കാര്യത്തിൽ, അല്ലേ. അപ്പം അതൊക്കെ കാണാനായിട്ടുള്ളൊരു ഒരു ഘട്ട വെയിറ്റിങ്ങിലാണ്. അപ്പം ബീന, ഈ നമ്മൾ സ്ത്രീകളായതുകൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ നമ്മുടെ ഈ വനിതാ എം എൽ എമാരൊക്കെ ഇങ്ങനെ നിയമസഭയിലേക്ക് വരുമ്പോൾ ഞാൻ അവരുടെ ഒരു ഡ്രസ് ഒക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, അല്ലേ. അപ്പം നമ്മുടെ ബിന്ദു കൃഷ്ണ മാമിനെ കണ്ടിട്ടില്ലേ, ഇപ്പം എപ്പോഴും നല്ല വൈറ്റ് സാരി, അതിലൊരു ബോർഡറൊക്കെ ഉള്ള സാരിയൊക്കെ ഉടുത്ത്, അല്ലേ, എപ്പോഴും ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ഇപ്പം ഇവരൊക്കെ എങ്ങനെയായിരിക്കും ഇവരുടെ, അല്ലേ, ഒരു ഡ്രസ്സൊക്കെ ഒരു സെലക്ട് ചെയ്യുന്നത്, അതോ അവർക്ക് അതിനൊക്കെ വേണ്ടിയിട്ട് ആരെങ്കിലും ഉണ്ടോ, അതോ സ്വന്തമായിട്ടായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ബിന്ദു കൃഷ്ണ മാമും കുറച്ച് നാളായിട്ട് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നത്. അല്ല, എപ്പോഴും നമ്മളൊരു വൈറ്റിനകത്ത് എന്തെങ്കിലും ബോർഡറൊക്കെ ഉള്ള സാരീസൊക്കെ ആയിരിക്കും കാണുന്നത്, അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും അത് അവർക്ക് നന്നായിട്ട് യോജിക്കുകയും ചെയ്യുന്നുണ്ട്, അല്ലേ. മന്ത്രിയായി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു അപ്പിയറൻസിൽ മാറ്റമൊന്നും വരുത്താൻ ശ്രമിച്ചിട്ടില്ല, പഴയ ആൾ തന്നെയാണ്, അല്ലേ. അപ്പം നമ്മൾ അവരുടെയൊക്കെ ആ ഒരു നിയമസഭയിലെ പെർഫോമൻസ്, അതുപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കും, അപ്പോൾ അതിനൊക്കെ കൃത്യമായ മറുപടികളൊക്കെ കൊടുക്കണം. അപ്പോൾ നല്ല ഒരു ഹോംവർക്ക് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വന്ന് നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ എന്ന് നമുക്കിങ്ങനെ അതിന് വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുക, അല്ലേ.
1: അതെ. അപ്പോൾ നമ്മളിപ്പം ടീച്ചർ ചോദിച്ച പോലെ തന്നെ ഈ ഒരു ഡ്രസ് കോഡിനെ കുറിച്ചൊക്കെ ടീച്ചർക്കുണ്ടായ സംശയം പോലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പോൾ ടീച്ചർ അതിനിടയ്ക്ക് ഒരു കുസൃതി ചോദ്യമൊക്കെ അവർക്ക് ഇങ്ങനെ കുട്ടി കൊടുത്തിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തണുപ്പിൽ ഇങ്ങനെ കിടന്ന് മൂടി പതച്ച് കിടന്ന് ഉറങ്ങുവാണോ, അതോ തലപുകഞ്ഞിരുന്ന് ആലോചിക്കുവാണോ എന്നൊന്നും അറിയില്ല. ഏതായാലും ശരി തന്നെ ആ ഒരു ടീച്ചർ ചോദിച്ച കുസൃതി ചോദിച്ചതിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ബിന്ദുകൃഷ്ണയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലുള്ള സംശയങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്നറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് മെസ്സേജുകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്,
0: ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്കൊരു ബ്രേക്കിന് ശേഷം മെസ്സേജ് വായിക്കാം. അതിന് മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ബാബുരായൻ സാറ് നമ്മുടെ കുസൃതി ചോദ്യത്തിന് ഉത്തരം അയച്ചിട്ടുണ്ട്. കുസൃതി ചോദ്യത്തിൻ്റെ ഉത്തരം എണ്ണയുടെ വഴുവഴുപ്പ് കാരണം അബദ്ധത്തിൽ താഴെ വീണതാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ല സാർ ഉത്തരം, അതല്ല, വെരി സോറി, ഒന്നും കൂടി കണ്ടുപിടിക്കൂ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറഞ്ഞിട്ട് നമുക്ക് ബ്രേക്കിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ, ഒരാള് കുളിക്കുന്നതിന് മുമ്പായിട്ട് ദേഹത്ത് എണ്ണ തേക്കുമായിരുന്നു. അപ്പൊ അയാൾ കുറച്ച് പൊക്കമുള്ള സ്ഥലത്തിരുന്നാണ് ഇത് തേച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് അയാൾ താഴെ വീണു, പക്ഷേ ഒന്നും പറ്റിയില്ല.
1: പൊക്കമുള്ള സ്ഥലത്തിരുന്നാണ് അദ്ദേഹം എണ്ണ തേക്കുന്നത്,
0: എണ്ണ തേക്കിയായിരുന്നു. അപ്പൊ എണ്ണ തേക്കിയായിരുന്നു എന്നുള്ള കാര്യം കൂടിയൊക്കെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടും. അപ്പൊ അതാണ് നമ്മുടെ ക്ലൂ. അപ്പൊ പെട്ടെന്ന് നല്ലൊരു ഉത്തരം കണ്ടുപിടിച്ച് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്തോളൂ. നമുക്ക് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 8848585785. അപ്പൊ നമുക്കൊരു ബ്രേക്കിലേക്ക് പോവാം.
1: അപ്പൊ കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് തിരികെ എത്തുമ്പോൾ നിങ്ങളോട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവേരയും എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ പ്രീത ടീച്ചറുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെക്കായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ഞങ്ങളിലേക്ക് എത്തിക്കാനുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558775. അപ്പോൾ പെട്ടെന്ന് തന്നെ, ഇന്ന് വീക്കെൻഡാണ് അതുകൊണ്ട് ഉറങ്ങുമൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. നമ്മുടെ പ്രീത ടീച്ചർ നിങ്ങൾക്കൊക്കെ ഒരു നല്ല വൈബിന് വേണ്ടിയിട്ടൊരു കുസൃതി ചോദ്യമൊക്കെ തന്നിട്ടില്ലേ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എണ്ണ തേച്ച്, അതും ഈ പൊക്കത്തൊക്കെ ഇരുന്ന് എണ്ണ തേക്കുന്നത് എന്താണ് എന്നുള്ളതൊക്കെ ഒന്ന് നല്ലതുപോലെ ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഏതായാലും ശരി തന്നെ, ഇനിയും ബുദ്ധിയുള്ളവരുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ഇതാണ്, പെട്ടെന്ന് തന്നെ ആൻസർ അയച്ചോളൂ, 8848558785. അപ്പോൾ ടീച്ചറെ നമുക്ക് വിശേഷത്തിലേക്കൊക്കെ പോകാം. അതിന് മുമ്പ് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
3: അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ ഒന്ന് വായിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ശ്രോതാക്കൾ നമുക്ക് മെസ്സേജ് അയക്കുന്നത് അവരുടെ മെസ്സേജ് വായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത് നമുക്ക് വായിക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സദാശിവൻ സാറിന്റെ മെസ്സേജാണ്. അപ്പൊ സാറ് നമുക്ക് അറിയാമല്ലോ, നമ്മുടെ സദാശിവൻ സാറ് നമ്മളുടെ റേഡിയോ സാന്ത്വനം ഫാമിലി മെമ്പർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രിയ ടീച്ചർ എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രീത ടീച്ചർ ആണ് സാർ,
2: സ്നേഹത്തോടെ സാർ എഴുതിയതായിരിക്കും. പ്രീത ടീച്ചറിനെ പ്രിയ ടീച്ചർ എന്നുള്ള രീതിയിൽ,
3: പ്രിയപ്പെട്ട ടീച്ചർ എന്നുള്ള ഷോർട്ട് ഫോം ആണ് കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. ബീന ഗുവേരയ്ക്കും സുപ്രഭാതം. വളരെ ആകർഷകമായി അവതരിപ്പിക്കുന്ന ഇത്തിരി നേരം ഒത്തിരി കാര്യം ഗംഭീരമാകുന്നു, കൂടുതൽ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സാർ. അപ്പൊ ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ ബാബുരാജൻ സാറിന്റെ ആൻസർ തെറ്റിപ്പോയി. അപ്പൊ സാർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ തല പുകയുന്നത് ഞങ്ങൾക്ക് കാണാം. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബിനീഷ് അടിമാലി, നമ്മുടെ എന്താണ് അടിമാലി ബ്രദേഴ്സിന്റെ എന്താണ് ലീഡറാണ് അല്ലേ, അവിടുത്തെ നേതാവാണ്, നമുക്ക് ആൻസർ അയച്ചിട്ടുണ്ട്. നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറൊക്കെ കണ്ടുപിടിച്ച് അയച്ചിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമ്മളിപ്പോൾ പറയുന്നില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് പറയാം അല്ലേ. ആൻസർ

0: ഒക്കെ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സാധാരണയായിട്ട് നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് ഒക്കെ അയക്കുന്ന ആളാണ് അരവിന്ദാശൻ സാറ്. അപ്പോൾ സാറ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഇന്നിപ്പോൾ നമുക്ക് അദ്ദേഹം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രഗത്ഭനായ രാഷ്ട്ര തന്ത്രജ്ഞനും വാഗ്മിയും ഭരണകർത്താവുമായിരുന്നു പനമ്പള്ളി ഗോവിന്ദമേനോൻ. 1955 കേരള മുഖ്യമന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോനായിരുന്നു. കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ കേന്ദ്രമന്ത്രിയും പനമ്പള്ളിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനമാണ് എന്ന്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലേ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഇത് ആരായിരുന്നു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്തായിരുന്നു, കേരളത്തിൽ അദ്ദേഹം വഹിച്ച പദവികൾ എന്തൊക്കെയായിരുന്നു എന്നറിയണം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അരവിന്ദാശ് സാറ് നമ്മളെ ഓർമ്മിപ്പിച്ചത്. താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഇനി ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുപോലെ വേറെ നമ്മുടെ രജനി കാവനാട് എന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു അല്ലേ, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമുക്ക് സനോജ് വന്നിട്ടുണ്ട്, ടീച്ചറെ എന്നൊക്കെ വിളിച്ച് രാവിലെ തൊഴുതൊക്കെ നിപ്പുണ്ട്. അപ്പൊ സനോജ് എന്റെ ഈ ഒരു ടീച്ചറെ വിളി കേൾക്കുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ നിന്ന് അറ്റൻഡൻസ് എടുക്കുന്നതാണ്, പ്രസന്റ് ടീച്ചർ എന്ന് പറയുമല്ലോ. അപ്പൊ സനോജ് വന്ന് പ്രസന്റ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സനോജ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഷിജി ടി ടി ക്വസ്റ്റ്യൻ കേട്ടില്ല, ഒന്നുകൂടി
1: പറയാനായിട്ട്
0: പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ പോയിരിക്കുകയാണ്. മൂത്ത ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് ഓപ്പണിംഗ് 24th സൺഡേയിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാലാഖ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ഫംഗ്ഷനൊക്കെ നാളെയാണ്, 24th സൺഡേയിലാണ് ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ്. അപ്പോൾ നാളെ അടിച്ചു പൊളിക്കാനായിട്ട് പോയിരിക്കുന്ന നമ്മുടെ ഷിജി ചേച്ചിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അല്ലേ. പൊളിക്കട്ടെ അല്ലേ,
1: ചേച്ചിയുടെ വീട്ടിലൊക്കെ നിന്ന് ഒരാഴ്ച വിശ്രമിച്ച് അല്ലേ. നല്ല പുതിയ വീടൊക്കെ ആകുമ്പോൾ ഒരു പുതിയ വൈബൊക്കെയാണ്, പുതിയ നാടാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഷിജി ചേച്ചി രാവിലെ ഇങ്ങനെ വന്നു, മാലാഖ കുട്ടിയായിട്ട് ഇങ്ങനെ വന്നു, ഹോസ്പിറ്റലിൽ ചിലവഴിക്കുന്ന നിമിഷങ്ങളിലൊക്കെ മറ്റെല്ലാം മറന്നാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ ഒപ്പം അല്ലെ കുടുംബത്തോടൊപ്പം ഷിജി അവിടെ അടിച്ചു പൊളിക്കുന്നു എന്ന് കേൾക്കുന്നത് തന്നെ നമുക്കൊരു സന്തോഷമാണ്.
0: സന്തോഷമാണ്. അപ്പം നമുക്ക് ചേച്ചിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബെസ്റ്റ് വിഷസ് പറഞ്ഞേക്കുക. അപ്പോൾ പുതിയ വീട്ടിലൊക്കെ ഹാപ്പി ആയിട്ട് താമസിക്കട്ടെ. അപ്പം ഇനി ഷിജി ടി ടി എനിക്ക് തോന്നുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടേ തിരിച്ച് വരത്തുള്ളായിരിക്കും അല്ലേ, ഇതൊക്കെ എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പ്രസന്ന കുമാരി മോഹൻ എന്നാണെന്ന് തോന്നുന്നു പേര്, നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. രാമൻകുളങ്ങരയിൽ നിന്നും പ്രസന്ന കുമാരിയാണ്. കുറച്ച് നാളായി മെസ്സേജൊക്കെ അയച്ചിട്ട്, ബട്ട് പറ്റുന്ന അതിലൊക്കെ റേഡിയോ സാന്ത്വനം പറ്റുന്ന ടൈമിലൊക്കെ റേഡിയോ സാന്ത്വനം കേൾക്കുന്നുണ്ട്. എല്ലാവരും നല്ലൊരു ദിനം നേരുന്നു, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കുസൃതി ചോദ്യത്തിൻ്റെ ആൻസറും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നമുക്ക് പിന്നീട് പറയാം അല്ലേ. അപ്പം സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് സുഖമല്ലേ, അടിപൊളിയായിട്ടിരിക്കുന്നു.
1: ചേച്ചിക്കും സുഖമാണ് തന്നെ, ഇത്രയും നാൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മളിലേക്ക് എത്താനുള്ള ടൈം ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ കേൾക്കുന്നു എന്ന് കേട്ടത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പം ചേച്ചിയും സുഖമായിട്ടിരിക്കുന്നു തന്നെ നമ്മൾ കരുതുകയാണ്. അപ്പോൾ നമ്മൾക്ക് മെസ്സേജ് അയച്ചില്ലെങ്കിലും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ, നമ്മുടെ ചെറു നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ് അല്ലേ.
0: അപ്പം ബീന, ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ബീന സത്യം പറയണം. അപ്പം സനോജ് ഇപ്പം നമുക്ക് മെസ്സേജ് അയച്ചു ടീച്ചറെ എന്ന് വിളിച്ചില്ലേ, അപ്പം ബീന വിചാരിച്ചില്ലേ അപ്പം ടീച്ചറിനെ മാത്രമേ സനോജ് വിളിച്ചുള്ളൂ എന്ന് ബീനക്കൊരു വിഷമം വന്നു.
1: അറിയാം സനോജ് എന്നെയും വിളിക്കൂന്ന്.
0: അപ്പൊ സനോജിതാ കണ്ടോ, സനോജിന്റെ ഒരു മനസ്സൊക്കെ നമുക്ക് എത്ര നന്നായിട്ട് അറിയാന്ന്. തൊട്ട് താഴെ അയച്ചിട്ടുണ്ട്, ഹായ് ബീന മാം എന്ന് പറഞ്ഞ ആ ഒരു നമസ്കാരമൊക്കെ ഇട്ടിട്ടുണ്ട്.
1: ഹായ് സനോജ്.
0: അപ്പോ നമ്മളെല്ലാവരും ഇങ്ങനെ പരിഗണിക്കുന്നു, നമ്മളുടെ എല്ലാവരുടെയും വർത്തമാനമൊക്കെ ഇങ്ങനെ രാവിലെ കേട്ടോണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം സനോജ്. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം അവിടെ ഇരുന്ന് മടി പിടിക്കാതെ എത്രയും പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ആൻസർ അയച്ചുള്ളൂ
1: അല്ലേ. നമ്മുടെ സനോജ് ഉത്തരം എഴുതിയിട്ടുണ്ടോ?
0: സനോജ് ഉത്തരം കണ്ടുപിടിച്ചിട്ടില്ല.
1: സനോജ് പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടുപിടിച്ചു, ടീച്ചറുടെ മുമ്പിൽ ജയിച്ച് തന്നെ നിൽക്കൂ. കഴിഞ്ഞ പ്രാവശ്യവും തോറ്റു തോൽവി സമ്മതിച്ചതാണ്. അപ്പോൾ ഉത്തരങ്ങളൊക്കെ കണ്ടുപിടിക്കട്ടെ അല്ലേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ഒരു പ്രധാന വാർത്തയിലൊക്കെ പോകാം അല്ലേ. നമ്മുടെ അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ടീച്ചറെ, നമ്മൾ ഇപ്പോൾ ഇന്നത്തെ രാജ്യത്ത് പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ധന വില പല തവണയായിട്ട് 2-3 തവണ കൂട്ടിയിരുന്നു. അപ്പോൾ ഇന്ന് കൂട്ടിയിരിക്കുന്നത് നമ്മുടെ ഡീസലിന് 91 പൈസയും പെട്രോളിന് 87 പൈസയും. ഇപ്പോൾ 10 ദിവസത്തിനിടെ 3rd തവണയാണ് വില വർധന വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ജാഗ്രതയായിട്ടിരിക്കുക. കാരണം നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2-3 വണ്ടികളൊക്കെ ഉണ്ട്. അപ്പം 2-വീലറായാലും അതുപോലെ തന്നെ 4-വീലറായാലും ശരി തന്നെ, ഓരോരുത്തർക്കും ഓരോ വണ്ടികളാണ്. അപ്പോൾ പലപ്പോഴും ഇതൊക്കെ ബാധിക്കുന്നത് സാധാരണക്കാരായ ആൾക്കാരെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ഇന്ധനത്തിൻ്റെ വില കൂടുന്നതിനനുസരിച്ച് പലതിൻ്റെയും വില കൂടാനുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മൾ ദിവസമുള്ള ജീവിത ചെലവുകൾ, അതുപോലെ തന്നെ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഇത് ബാധിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഒരു വീട്ടിൽ നിന്നൊന്ന് യാത്ര പോകുമ്പോൾ ഒരിടത്തേക്കാണ് പോകുന്നതെങ്കിൽ ഒരു വണ്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മാക്സിമം പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ദൂര സ്ഥലത്തേക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ അതുപോലുള്ള വണ്ടികളിലൊക്കെ പോയി അല്ലേ, അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ധനവിലയിൽ വർധനവിലായാലും ശരിയാണ്, നമ്മൾ ഓരോരുത്തരും ശ്രമിച്ചാൽ മാത്രമേ നമുക്കതിനെ നമുക്ക്
0: തീർച്ചയായിട്ടും. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച് നടക്കും. ഇപ്പം ബീന പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് വാഹനങ്ങൾ ഇപ്പോൾ ഇരിക്കുക എന്ന് പറയുന്ന ഒരു വലിയൊരു ലക്ഷറി ഒന്നുമല്ല. മിക്ക വീടുകളിലും നോക്കുമ്പോൾ നമുക്ക് കാണാം രണ്ട് കാറും രണ്ട് ബൈക്കും ഒക്കെ ഇരിക്കുന്നത്. അപ്പം ആ അതെല്ലാം ഓരോരുത്തരാണ് ഇതിൽ സഞ്ചരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ റോഡിൽ തന്നെ രാവിലെ നോക്കിയാൽ കാറുകളിൽ പോകുന്നത് മിക്ക കാറുകളിലും ഒരാൾ മാത്രം ഇരുന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കുറയ്ക്കാം. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള പബ്ലിക് ട്രാൻസ്പോർട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ KSRTCയിലൊക്കെ ഇനിയിപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചില കണ്ടീഷൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഒരുപാട് ദൂരമൊന്നും നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്നാലും ഒരു സർട്ടൺ ലിമിറ്റ് വരെ നമുക്ക് സൗജന്യ യാത്ര കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്കൊന്ന് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കുമൊക്കെ ഒരു വാഹനമൊക്കെ അറേഞ്ച് ചെയ്ത് അവരുടെ സ്റ്റാഫിനെയൊക്കെ കൊണ്ടുവരാനായിട്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വാഹനം ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളും കൂടി കുറച്ച് ശ്രദ്ധിക്കണം. പിന്നെ ബീന, വേറൊരു രസമുള്ളത്, നമ്മൾ ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ഇങ്ങനെ പൈസകളൊക്കെയാണ് കൂട്ടുന്നത്, 80 പൈസ 75 പൈസ. നമ്മളത് അറിയുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും അല്ലേ.
1: നമ്മൾ ഇത്തവണ തന്നെ 3 തവണയാണ് കൂടിയിരിക്കുന്നത്, പക്ഷേ ഈ 3 തവണ കൂടി എത്ര രൂപയാണ് കൂടിയിരിക്കുന്നത് ആലോചിച്ചു.
0: അതിപ്പോ ഈ പണക്കാരായിട്ട് കുറച്ച് പൈസ ഒക്കെ ഉള്ളവർക്ക് ഇതൊന്നും ഒരു വലിയ വിഷയമൊന്നും അല്ല. ഇപ്പൊ 1 രൂപ കൂടിയതോ 2 രൂപ കൂടിയതോ ഒന്നും അവര് ചിലപ്പോൾ കണക്കാക്കാറില്ല. ചിലപ്പോൾ അവരൊരു 10 ലിറ്റർ പെട്രോൾ ആയിരിക്കും ചിലപ്പോൾ അവർ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനകത്ത് അവർക്ക് നോക്കുമ്പോൾ ഒരു തുച്ഛമായ പൈസയേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പൊ ഡെയിലി വേജസിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം, അത് മാത്രമല്ല ഇപ്പൊ സ്ത്രീകളും ഒരുപാട് പേര് 2-വീലർ യൂസ് ചെയ്യുന്നവരാണ്, കാർ യൂസ് ചെയ്യുന്നവരാണ്. അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു മാസത്തിൽ അവർ എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ തുകയിലേക്ക് പോകും. അപ്പം നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിഞ്ഞൂടെ അല്ലേ. 80 പൈസ 75 പൈസ ഒക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുപോകുന്നത് നമ്മൾ വലുതായിട്ട് അറിയത്തില്ല. പക്ഷെ ഒരു ഒരു ദിവസത്തെ ഒരു വരുമാനമൊക്കെ നോക്കുമ്പോൾ അത് കോടികളിലേക്കൊക്കെ അങ്ങനെ അങ്ങ് പോകും അല്ലേ, ഒരു കണക്ക് കൂട്ടി നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ എന്തായാലും നമ്മുടെ വാഹന ഉപയോഗം നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. അത് മാത്രമല്ല, കൂടുതൽ പേർക്കും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ പോകാമെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ ഒരുപാട് പേര് ഇലക്ട്രിക് കാറായാലും 2-വീലർ ആയാലും ഒക്കെ യൂസ് ചെയ്യുന്ന നമുക്ക് കാണാം. അപ്പോൾ അതിലേക്കൊക്കെ പോവുക എന്നുള്ളതാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് തോന്നുന്നു അല്ലേ.
1: അപ്പം ഏതായാലും എല്ലാവരും ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് ഇപ്പോൾ ഒരു യാത്രയിലും അല്ലെങ്കിൽ ഒന്ന് ചുറ്റിയടിക്കാം എന്നൊക്കെ കരുതുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ചുറ്റിയടിക്കാം എന്നൊക്കെ കരുതുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ഒരുമിച്ചൊരു യാത്ര പോവുക, ഒരൊറ്റ വണ്ടി യൂസ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ, അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ ഏറ്റവും കൂടുതൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരൻ്റെ കുടുംബ ബജറ്റിലായിരിക്കാം ഇതൊക്കെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ലൊരു രീതിയിലേക്ക് തന്നെ നമ്മളുടെ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം പറയാനുണ്ട് ടീച്ചറെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതിനിടയ്ക്ക് നമ്മുടെ ഒരു പ്രോഗ്രാം ഇന്ന് വൈകിട്ട് 4 മണിക്കുണ്ട്, നമ്മുടെ ആദര അവതരിപ്പിക്കുന്ന മ്യൂസിക് ബീറ്റ്സ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്കുള്ള എന്തെങ്കിലും ഒരു ആൽബം സോങ്സ് വേണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു വിഷയമായിട്ടൊരു സോങ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് 4 മണിക്ക് നമ്മുടെ ആദര അവതരിപ്പിക്കുന്ന മ്യൂസിക് ബീറ്റ്സിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ അതിലേക്ക് ആദര തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ആ ഒരു സോങ് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ ഇതാണ്, 8848558785.
0: അപ്പോൾ ബീന, ഈ ചുറ്റിയടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് നമ്മുടെ ശ്രോതാക്കളെ ഒരു കാര്യം ഒന്ന് അറിയിക്കണമെന്ന് തോന്നി.
1: എന്താണ്?
0: നാളത്തെ ഒരു ദിവസം അവർക്ക് വേണമെങ്കിൽ കളറാക്കാനായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മുടെ ആര്യങ്കാവ് വനം റേഞ്ചിലെ പാലരുവി വെള്ളച്ചാട്ടത്തിൽ തിങ്കൾ മുതൽ പ്രവേശനം അനുവദിക്കുന്നു. അപ്പോൾ വേനലിൽ വറ്റിയ വെള്ളച്ചാട്ടം ജലസമൃദ്ധമായതോടെയാണ് കുളിക്കാൻ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നത്. അപ്പം നീരൊഴുക്ക് കുറഞ്ഞിരുന്നതിനാൽ 15 ഫെബ്രുവരിയായിരുന്നു പ്രവേശനം നിർത്തിവെച്ചിരുന്നത്. അപ്പം ജലലഭ്യത ലഭിക്കാത്തതിനാൽ അച്ചൻകോവിൽ മണലാർ കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ പ്രവേശനമില്ല. ജൂൺ 1 സഞ്ചാരികൾക്ക് പ്രവേശനം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം തമിഴ്നാട്ടിലെ കുറ്റാലം വെള്ളച്ചാട്ടത്തിലും അതുപോലെ സഞ്ചാരികൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല. കുറ്റാലം പ്രധാന വെള്ളച്ചാട്ടത്തിൽ കാലപ്പഴക്കം ചെന്ന നിർമ്മിതികൾ പൊളിച്ച് പുതിയവയുടെ നിർമ്മാണമൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാലരുവിയിൽ തിങ്കൾ മുതൽ പ്രവേശനമുണ്ട്. അപ്പോൾ അബീന, ഈ പാലരുവിയിൽ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും മഴ സമയത്ത് പോകാനായിട്ട് നമുക്ക് ഭയമാണ്. അവിടെ ചെന്നാൽ നമ്മൾ ചിലപ്പോൾ നടക്കുമ്പോൾ വഴുതി വീഴുമോ, അല്ലെങ്കിൽ അവിടെ പോയാൽ ഡേഞ്ചറസ് ആണോ എന്നൊക്കെ നമുക്ക് തോന്നും. കുറച്ച് ഡേഞ്ചറസ് ഒക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ കുട്ടികളും ഒക്കെ ആയിട്ട് പോകുമ്പോൾ കുറച്ച് ഡേഞ്ചറസ് ഒക്കെ തന്നെയാണ്. പക്ഷേ പാലരുവിയുടെ ഭംഗി നമ്മൾ ശരിക്കും

0: കാണണമെങ്കിൽ മഴ സമയത്ത് തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഞാനൊരിക്കൽ ഒരു മഴയത്ത് അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ആ പാലരുവിയിലെ ആ ശരിക്കും പാലരുവിയായിട്ട് നമ്മൾ അതിനെ കാണുന്നത് ഈ മഴ സമയത്താണ്. നല്ല വെള്ളമുള്ള സമയത്ത് പാല് പോലെ ഇങ്ങനെ വന്ന് വീഴുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് എത്ര നമുക്ക് ഇതിനകത്തൊന്നും വർണ്ണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ പാലരുവിയിൽ പോയി അടിച്ചു പൊളിക്കണം എന്നുള്ളവർ തിങ്കളാഴ്ച മുതൽ റെഡി ആയിക്കോളും. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ സ്കൂള് ജൂൺ 1 സ്കൂള് തുറക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുവരെ ട്രിപ്പൊന്നും പോകാത്തവരുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ ട്രിപ്പൊക്കെ നടത്താം അല്ലേ. അപ്പോൾ പെട്രോളിൻ്റെ വിലയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി നമുക്കൊരു ടെമ്പോ ട്രാവലറൊക്കെ വിളിച്ച് എല്ലാവരെയും കൂടെ കൂട്ടി അങ്ങ് കൊണ്ടുപോകാം അല്ലേ, ഓരോരുത്തർ ഓരോരോ വാഹനങ്ങളിൽ പോകാതെ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം അല്ലേ.
1: അപ്പോൾ ഈ മഴക്കാലത്ത് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് ഏറ്റവും പ്രകൃതി രമണീയമായ നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു മലനിരകളും അതുപോലെ തന്നെ പച്ചപ്പുമൊക്കെ നിറഞ്ഞ പാലരുവിയുടെ ഈ പറഞ്ഞതുപോലെ പാല് പോലെ നിറമുള്ള ആ ഒരു പാലരുവിയും ഒക്കെ കണ്ട് ആസ്വദിക്കാം അല്ലെ. യാത്രാ പ്രേമികൾക്കും തീർച്ചയായിട്ടും കുളിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ മഴയാണ്, മഴയത്ത് നനഞ്ഞു തന്നെ പോയി, മഴ നനഞ്ഞുകൊണ്ട് തന്നെ പോയി അവിടെ കുളിച്ച് നമുക്ക് കയറാം അല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയായിട്ടിരിക്കുക. നാളത്തെ ഈ ഒരു ദിവസം നിങ്ങളൊന്ന് കളറാക്കിക്കോ അല്ലേ.
0: കളറാക്കാൻ വേണമെങ്കിൽ നമുക്കൊന്ന് പാലരുവി വരെയൊക്കെ പോകാം. അപ്പം ആ കാര്യം നമ്മൾ അറിയിച്ചില്ല എന്ന് വേണ്ട. അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കളെയൊക്കെ അറിയിക്കുന്നത്. അപ്പം നമ്മുടെ കൊല്ലത്തുകാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് പോയിട്ട് വരാവുന്ന, രാവിലെ പോയി വൈകിട്ട് സുഖമായിട്ട് തിരിച്ചു വരാവുന്ന സ്ഥലമാണ്. അപ്പോൾ പോകാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഈ മഴ പെയ്ത് നിൽക്കുന്ന ഈ സമയത്ത് പോയി പാലരുവിയൊക്കെ കണ്ട് ആസ്വദിക്കും അല്ലേ.
1: അതെ. അപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മളെ ഈ ഒരു ചെറിയ യാത്ര എന്നൊക്കെ പറയുന്നത് മനസ്സിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാം. കാരണം ഇപ്പോൾ പെട്രോൾ വിലയൊക്കെ കൂടി എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ മനസ്സൊന്ന് ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുകയായിരിക്കും. അപ്പം മനസ്സിനെയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളൊന്ന് ആര്യങ്കാവിലൊക്കെ ഒന്ന് പോയി പാലരുവിയൊക്കെ ഒന്ന് കണ്ട് അല്ലേ, എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് ഫ്രഷ് ആയൊക്കെ തിരിച്ച് വരുന്നത് വരെ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുത്ത് തിരികെ എത്താം. അപ്പോൾ കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279863.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
1: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ബീന ഗുവരയും എന്നോടൊപ്പം പ്രീത ടീച്ചറും ഞങ്ങളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ ശ്രീലക്ഷ്മിയുമാണ്. അപ്പോൾ ശ്രോതാക്കളൊക്കെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് വൈബായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാത്രമല്ല, നമ്മുടെ പ്രീത ടീച്ചർ നിങ്ങൾക്ക് നല്ലൊരു പണി തന്നിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ എല്ലാവരും ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ആണോ എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മെസ്സേജിലൊക്കെ. പക്ഷേ ഇനിയും ആർക്കെങ്കിലുമൊക്കെ ആ ഒരു ബുദ്ധി കഴിവും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു സമയമാണ് ഇത്. ടീച്ചർ ഒരിക്കൽ കൂടി ആ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് പറയും. അപ്പം നിങ്ങളെല്ലാവരും ചിന്തിച്ചതിന് ശേഷം 8848558785 എന്ന വാട്സപ്പിലേക്ക് മെസ്സേജുകളും ആൻസറുകളും ഒക്കെ പോരട്ടെ. ടീച്ചറെ നമുക്കൊന്ന് തോപ്പിച്ചു നോക്കിയാലോ എന്ന് കരുതി തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ബുദ്ധിപരമായിട്ട് കുസൃതിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് ഈ ഒരു ആൻസർ തരാവുന്നതാണ്. അപ്പോൾ ടീച്ചറെ, നമ്മൾ വിശേഷങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ചോദിക്കാം.
0: കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ദേഹത്തൊക്കെ എണ്ണ തേച്ചിരിക്കുകയാണ്. അപ്പോൾ അയാൾ കുറച്ച് പൊക്കമുള്ള സ്ഥലത്തിരുന്നാണ് ദേഹത്ത് എണ്ണ തേച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വെച്ച് അയാളൊന്ന് താഴെ വീണു. പക്ഷേ അയാൾക്ക് ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കുസൃതി, നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അയാൾക്ക് ഒന്നും പറ്റാത്തത്? സാധാരണ അത്രയും ഹൈറ്റിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ അപകടമൊക്കെ സംഭവിക്കേണ്ടുള്ളതാണ്. പക്ഷേ ഈ മനുഷ്യനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അപ്പം നമ്മുടെ ബുദ്ധിയുള്ള നമ്മുടെ ശ്രോതാക്കളൊക്കെ ഓൾറെഡി കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കറക്റ്റായിട്ടുള്ള ആൻസറൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും ആലോചിച്ച് ആൻസർ അയക്കാനുള്ള കുറച്ച് സമയം കൂടി ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ആൻസേഴ്സൊക്കെ ഇങ്ങനെ അയച്ചോളൂ അല്ലേ. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ബീന. അതുപോലെ നമ്മുടെ വീട്ടിൽ ഈ ഒരു സമയത്ത്

0: ഒരുപാട് പേരിങ്ങനെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് വരുന്നൊരു സമയമാണ്. അപ്പൊ എല്ലാരും വിചാരിക്കുക, അതെന്താണ് ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ 10-ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിയുണ്ട് എങ്കിൽ ഉപദേശികളുടെ ഫ്ലോ ആയിരിക്കും. അപ്പം ഈ കുട്ടി ഇനി ഏത് സ്ട്രീമിലേക്ക് പോകണം, 1-ന് ഏത് സ്കൂളിൽ അഡ്മിഷൻ എടുക്കണം, എന്തായിരിക്കണം ഇവൻ എടുക്കേണ്ടുള്ള സ്ട്രീം എന്താണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കിങ്ങനെ ഉപദേശങ്ങൾ തരാനായിട്ട് ഒരുപാട് ആളുകളുടെ ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പം അതിലൊന്നും പോയി വീഴാൻ പാടില്ല. കാരണം പഠിക്കാൻ പോകുന്നത് നമ്മളാണ്, കാശ് ചിലവാക്കാൻ പോകുന്നത് നമ്മുടെ അച്ഛനും അമ്മയും ആണ് അല്ലേ. അപ്പം അതുകൊണ്ട് ഡിസിഷൻ നമ്മളുടേതായിരിക്കണം, എല്ലാവരും പറയുന്നത് നമുക്ക് കേൾക്കാം എന്നുള്ളത് മാത്രം. അപ്പം നമുക്കറിയാം, പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു പേരൻസ് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്ത കുട്ടികൾക്ക് വലിയൊരു സമ്മർദ്ദം തന്നെയാണ് ഈ ഒരു സമയത്ത് എന്തിലേക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്ന ഒരു സയൻസ് ഗ്രൂപ്പ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതെടുത്താൽ മാത്രമേ നമുക്ക് ജീവിതമുള്ളൂ എന്നൊക്കെയാണ് ചിലർ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ ആ കാലമൊക്കെ കഴിഞ്ഞു അല്ലേ. കൊമേഴ്സും അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലാണ് ഏറ്റവും കൂടുതൽ സബ്ജക്ട് കോമ്പിനേഷൻസ് ഉള്ളത്. അപ്പോൾ അത് ആ സൈറ്റിൽ കയറി നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. സയൻസിന് എനിക്ക് തോന്നുന്നു ഒരു 10 കോമ്പിനേഷനൊക്കെ ഉള്ളൂ, കോമേഴ്സിനും കുറവാണ്. ഏറ്റവും കൂടുതൽ സബ്ജക്ട് കോമ്പിനേഷൻസ് ഉള്ളത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിനാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ഒന്നും എടുത്തിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അതൊക്കെ വെറുതെയാണ്. നമുക്ക് ഹ്യൂമാനിറ്റീസ് പഠിച്ചാലും നമ്മളുടെ ഇഷ്ടം അല്ലേ. നമ്മളുടെ ഇപ്പോൾ ഏകദേശം ഒരു 10-ാം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്കിനി എന്ത് ജോലിക്ക് പോകണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഉള്ളൊരു പ്ലാനിങ്ങിലേക്കൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു ഫുൾ പ്ലാനിങ് ഒന്നും വന്നില്ല എങ്കിൽ പോലും കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു വിഷയം ഏതാണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയം ആയി കാണും 10-ാം ക്ലാസ് പാസ്സാവുമ്പോൾ. അപ്പോൾ പലരും പറയും കുട്ടിക്ക് കംഫർട്ടബിൾ, ഞാനും പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട് കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വിഷയങ്ങൾ വേണം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാനെന്ന്. അപ്പോൾ ആ കംഫർട്ടബിൾ മാത്രമല്ല നമ്മൾ നോക്കാനുള്ളത്, അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലിയിലേക്ക് പോകാൻ പറ്റുമോ, അതിൻ്റെ വഴികൾ എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ അറിവുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സിനോട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗൈഡൻസ് തരുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഒരുപാട് ചാനലുകൾ, യൂട്യൂബ് ചാനലുകളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഒരുപാട് പേര് നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ അറിവുള്ള ആളുകളോട് ചോദിച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് കോമ്പിനേഷൻ വേണം കുട്ടികൾ ചൂസ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ അമ്മാവനും അമ്മായിയും ചിറ്റപ്പനും ഒക്കെ നമുക്ക് ഉപദേശമായിട്ടൊക്കെ വരും. അപ്പം അതൊക്കെ നമ്മൾ കേൾക്കുക, അവരെ ഒന്നും പിണക്കി വിടണ്ട, അവരൊക്കെ നമ്മൾ കേൾക്കുക. പക്ഷേ നമ്മളുടെ ഡിസിഷൻ ആയിരിക്കണം നമുക്ക് നമ്മളുടെ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലാതെ സയൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ എന്നുള്ള ഒരവസ്ഥയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത് മാത്രവുമല്ല, ഈ 25-ാം തീയതി അതായത് തിങ്കളാഴ്ച തൊട്ട് നമുക്ക് 1-ന് അപ്ലൈ ചെയ്യാനുള്ള ദിവസം ആരംഭിക്കുകയാണ്. അപ്പോൾ കുട്ടികൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യണം. അപ്പോൾ കുട്ടികൾ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കരുതി വെക്കണം. അവരുടെ SSLC സർട്ടിഫിക്കറ്റ് എനിക്ക് തോന്നുന്നു ഒരു June 10-ാം തീയതിയൊക്കെ ആകുമ്പോഴേ കിട്ടത്തുള്ളൂ. പക്ഷേ അവർക്ക് ഇപ്പോൾ അവരുടെ റിസൾട്ട് വന്ന സൈറ്റിൽ കയറി അവരുടെ ആ റിസൾട്ടിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ മതി അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ആധാർ കാർഡ്, അതിൻ്റെ ഫോട്ടോ കോപ്പി വേണം. അതുപോലെ തന്നെ സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റും കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, പിന്നെ ഗ്രേസ് മാർക്കൊക്കെ കിട്ടിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അത്, അതുപോലെ തന്നെ അവർ ഒരുപാട് ക്ലബ്ബുകളിലൊക്കെ വർക്ക് ചെയ്തവരായിരിക്കും, അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ, അതിൻ്റെയൊക്കെ ഒറിജിനൽ, ഇതെല്ലാം കരുതി വെച്ചുകൊണ്ട് വേണം നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകാൻ. അപ്പോൾ അതെല്ലാം നേരത്തെ തന്നെ കരുതി വെക്കുക. സമയമാകുമ്പോൾ ഇതിനൊക്കെ കിടന്ന് ഓടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ സ്കൂളിലെത്തി കാര്യങ്ങളൊക്കെ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത സ്കൂളിലാണ് നമുക്ക് അഡ്മിഷൻ വേണ്ടുള്ളതെങ്കിൽ ആ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കുട്ടികൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കോഡൊക്കെ നോക്കി വെച്ച് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ അടുത്ത സ്കൂളിൽ നമുക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ ഇല്ല, അപ്പോൾ അവിടെ ഉള്ള എന്തെങ്കിലും അങ്ങ് എടുത്തേക്കാം എന്നാരും വിചാരിക്കരുത്. ദയവായിട്ട് കുട്ടികൾ ഒരു നല്ല ഡിസിഷൻ ഈ ഒരു സമയം എടുക്കണം എന്നുള്ളത്, ഒരു ടീച്ചർ ആയതുകൊണ്ടായിരിക്കാം എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റുമായിട്ട് വന്ന് വിഷമിച്ചിരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ക്ലാസ്സിൽ. അപ്പോൾ നമുക്ക് അവരോട് കഷ്ടം തോന്നും. കാരണം കോഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അവർക്ക് പിന്നെ മാറാനൊന്നും ഉള്ള സമയമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റുമായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ ആവരുത്. നമ്മൾ കംഫർട്ടബിളായിട്ടും നല്ലൊരു ലക്ഷ്യത്തോടും കൂടി ഒരു സബ്ജക്റ്റ് ചൂസ് ചെയ്യാനായിട്ട് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
1: അതെ, ടീച്ചറുടെ വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു അവതരണ രീതി തന്നെ ടീച്ചർ അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നു കുട്ടികൾക്ക് അല്ലേ. അപ്പം ടീച്ചറുടെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കളിൽ പേരൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാൻ, വളരെയേറെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ കുട്ടികൾ അവരെ ഇഷ്ടപ്പെട്ട ഏതാണ് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അവരതിനകത്ത് കംഫർട്ടാണ്, അവരതിൽ നല്ല രീതിയിൽ പഠിച്ചു പോകും. പക്ഷെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു സാധനത്തിനോട് അവർ ഒന്ന് ഇണങ്ങി വരാൻ തന്നെ കുറേ ടൈം എടുക്കും.

0: ബുദ്ധിമുട്ടാണ്.
1: അതെ, അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ ഒരു നല്ലൊരു പക്വതയാർന്ന ഒരു ഉപദേശം കൂടിയാണ് ടീച്ചറിന്റെ വകയായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ് ഇന്ന്.
0: അല്ല, അത് പറഞ്ഞത് അതുകൊണ്ടാണ് ബീന. നമ്മള് പലപ്പോഴും ക്ലാസ്സുകളിൽ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഞാനൊരു ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, അപ്പോ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് ഇംഗ്ലീഷ് മെയിൻ പഠിക്കുന്ന കുട്ടികൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ പലപ്പോഴും അവരെന്ന് പറഞ്ഞാൽ അവര് കോളേജുകളിൽ ഇംഗ്ലീഷ് അതായത് സയൻസ് സബ്ജക്ട്സിന് വേണ്ടി അപ്ലൈ ചെയ്തവരാണ്. അപ്പോൾ അവർക്ക് അവിടെ സയൻസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഇംഗ്ലീഷ് എടുത്തേക്കാം. ഓരോ നമ്മൾ അപ്ലൈ ചെയ്ത സ്ഥലത്ത് നമുക്ക് സയൻസ് കിട്ടാത്തത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാം എന്ന് പറഞ്ഞ് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഇംഗ്ലീഷ് സാഹിത്യം എന്താണെന്നോ അല്ലെങ്കിൽ അത് പഠിച്ചുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രയോജനങ്ങളുണ്ടെന്നോ ഒന്നും ഈ കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ. മറ്റേ അവർ വിചാരിച്ചതൊന്നും കിട്ടിയില്ല, എന്നാൽ എവിടോട്ടെങ്കിലും പോയേക്കാം എന്ന് വിചാരിച്ച് ഒരു ക്ലാസ് റൂമിൽ വന്നിരുന്ന് പിന്നെ ആ ഒരു സബ്ജക്റ്റിനോട് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെ ഒരു വർഷങ്ങൾ കഴിച്ച് പോകുന്ന കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, എപ്പോഴും നമുക്കൊരു ലക്ഷ്യത്തോടു കൂടി വേണം നമ്മൾ ഇരിക്കാനായിട്ട്. ഏത് സബ്ജക്റ്റ് ആയാലും നല്ല രീതിയിൽ പഠിച്ചാൽ നമ്മൾ സ്കിൽഡ് ആണ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ജോലി ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അത് ഇന്ന സബ്ജക്റ്റ് തന്നെ വേണമെന്നില്ല, നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇപ്പോഴത്തെ കാലത്ത് ഒരു പ്രാധാന്യമുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം.
1: സബ്ജക്റ്റ് ഏത് എടുത്തു എന്നുള്ളതിലല്ല, നമ്മളുടെ ഭാവി എങ്ങനെ അതിനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം ചില കുട്ടികൾക്ക്. അപ്പോൾ അവരിത് എനിക്ക് ഈ സബ്ജക്റ്റ് മതി എന്ന് പറയുമ്പോൾ അവരുടെ പിന്നിൽ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ചില ലക്ഷ്യബോധത്തോടു കൂടിയായിരിക്കാം അവർ ആ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കുന്നതും ആ ഒരു ഇഷ്ടം കാണിക്കുന്നതും. പലപ്പോഴും അതിനെ തച്ചുടച്ചുകൊണ്ട് പല പേരൻസും അവരുടെ എന്ന് വെച്ചാൽ പേരൻസിൻ്റെ ഇഷ്ടങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ പൂവിട്ട് വരുന്ന ഒരു സ്വപ്നമാണ്. അത് തച്ചുടയ്ക്കപ്പെടുമ്പോൾ അതോ ഈ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന ഒരു വേദന എന്ന് പറയുന്നത് വേറൊരു ലെവലിലേക്ക് മാറുകയാണ്. പിന്നീട് അവർക്കെല്ലാം വിരക്തിയായിരിക്കും തോന്നുന്നത്. അപ്പോൾ അവർക്ക് ഈ പഠിക്കുന്നതിനോടും ചിലപ്പോൾ ഒരുപക്ഷെ അവർ പുറകോട്ട് പോയി എന്ന് വരും. കാരണം അവരുടെ ഇഷ്ടങ്ങളെ തച്ചുടച്ചുകൊണ്ടാണ് നമ്മൾ അടിച്ചേൽപ്പിക്കുന്നത്. നമുക്ക് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിലുള്ളത്. നമ്മുടെ മക്കളെക്കുറിച്ച് സ്വപ്നങ്ങളില്ലാത്ത ഒരു പേരൻസും ഇല്ല. പക്ഷെ അതുപോലെ തന്നെ പേരൻസിനോടൊപ്പം തന്നെ കുട്ടികൾക്കും സ്വപ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം പേരൻസ് ചിന്തിക്കണം എന്നാണ് ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് ഒരു ടീച്ചറുടെ അഭിപ്രായമാണിത്, അല്ലെങ്കിൽ ടീച്ചറുടെ ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ പ്രീത ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ടീച്ചർ കണ്ടുവന്ന കുട്ടികളുടെ മനസ്സും ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് കുട്ടികളെ അറിഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് അവരിങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പേരൻസും ഒന്ന് ചിന്തിക്കുക, നമ്മുടെ കുട്ടികൾക്ക് സബ്ജക്ട്സ് തിരഞ്ഞെടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാണോ, അവരതിനകത്ത് കംഫർട്ടാണോ എന്ന് കുട്ടികളോടുകൂടി ഒന്ന് ചോദിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞു വരുന്നത് അല്ലേ.
0: അപ്പം നമ്മൾ കുട്ടികളോട് ചോദിക്കുന്നതിനോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം നമ്മൾ കുറച്ച് സീനിയർ ആയിട്ടുള്ളവർക്ക് ഒരു കുറച്ചും കൂടി ഒരു എക്സ്പീരിയൻസ്ഡ് ആണ്, അനുഭവങ്ങളുണ്ട്, നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം. പക്ഷേ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ള ായിരിക്കണം നമ്മളുടെ ഒരു പോളിസി. കാരണം അവരാണ് പോയിരുന്ന് പഠിക്കാനുള്ളത്, നമ്മളല്ല. നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഒരിക്കലും ഒരാളിനെ ഫോഴ്സ് ചെയ്ത ഒരു കാര്യത്തിന് കൊണ്ടുപോകരുത് എന്നാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്നും എനിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കാലം മാറി വരുന്നതിനനുസരിച്ചിട്ടുള്ള ട്രെൻഡുകളുണ്ട്. അപ്പം നമുക്ക് ഇന്ന ഒരു കോഴ്സ് പഠിച്ചാലേ നമുക്ക് നല്ലൊരു ജോലി കിട്ടും. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഷെഫ് ആവുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു നാണം കെട്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, വളരെയധികം ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജോലിയാണ് നല്ലൊരു ഷെഫാ. ഒന്നും വേണ്ട, നന്നായിട്ട് പൊറോട്ട ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളിന് പോലും എന്തോ ഒരു ഡിമാൻഡാണെന്നറിയാവും. അത് മാത്രമല്ല ഡെയിലി തന്നെ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാവുന്ന ഒരു ജോലിയാണ്. അപ്പം അങ്ങനെ നമ്മൾ ഏത് കാര്യമാണോ ചെയ്യുന്നത് അതിൽ നമ്മൾ നല്ല സ്കിൽഡ് ആവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ചില കുട്ടികൾക്ക് ഫാഷൻ ഡിസൈനർ ആവാൻ ഇഷ്ടമായിരിക്കും, ചില കുട്ടികൾക്ക് ഇതുപോലെ ഞാനീ പറഞ്ഞ പോലെ ഒരു ഷെഫ് ആവാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഈ എന്താണ് കമ്പ്യൂട്ടറിലൊക്കെ ജോലി ചെയ്യുന്ന അങ്ങനത്തെ ജോലികളൊക്കെ ആയിരിക്കും ഇഷ്ടം അല്ലേ. ചിലർക്ക് സൗണ്ട് എഞ്ചിനീയർ ആവാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് വേറെ എന്തെങ്കിലും അതുപോലെയുള്ള പിന്നെന്താ ഒരു
1: ഒരു
0: ഡിസൈനർ ആവാനായിരിക്കും ഇഷ്ടം. വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യുന്നവരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു മേഖല എന്താണെന്ന് കണ്ടെത്തി അതിൽ അവരെ നല്ല എക്സൽ ചെയ്യാനായിട്ട് നമ്മൾ പേരൻസ് ശ്രമിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അവനങ്ങനെ അയ്യോ അതിലൊന്നും പോയാൽ നമുക്കൊന്നും കിട്ടത്തില്ല അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഏത് ജോലിയിലായാലും നമ്മളൊരു എക്സ്പേർട്ട് ആണ് എങ്കിൽ അത് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും മതി അല്ലേ. എക്സ്പേർട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് എക്സൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഇൻ്റലിജൻസ്. അപ്പോൾ അതിനുവേണ്ടി കുട്ടികൾ ശ്രമിക്കുക എന്നുള്ളത്, ചെറിയ കാര്യമായാലും മതി, പക്ഷെ അതിൽ നമ്മളൊരു മിടുക്കരാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ

0: നമുക്ക് നന്നായിട്ട് ചായ ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ പോലും ഇപ്പോഴത്തെ കാലത്ത് ദിവസേന ആയിരക്കണക്കിന് രൂപ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അപ്പൊ നമ്മൾ കണ്ടിട്ടില്ലേ ചായക്കടകൾ ഇങ്ങനെ തുറന്നു തുറന്ന് പുതിയത് പുതിയത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സും ചായയും കൊടുക്കും. അങ്ങനത്തെ ഒരു ഓൺട്രപ്രണർ ആയാലും മതി, നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഇൻ്റലിജൻസ്. അപ്പോൾ കുട്ടികളെ കുട്ടികളുടെ ഇഷ്ടത്തിനും കൂടി ഒരു പ്രാധാന്യം കൊടുക്കുക അല്ലേ.
1: അതെ. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുന്ന ടൈമിലും നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെസ്സേജിലേക്ക് പോകാം നമുക്ക് അല്ലേ. അപ്പോൾ നമ്മുടെ ഷീജ ചേച്ചി മുളങ്കാടകത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ബീന മാഡം, പ്രീത ടീച്ചർ, ശ്രീകുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഷീജ ചേച്ചി.
0: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഷീജ.
1: സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ ഞങ്ങൾ കരുതിയിരിക്കുകയാണിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് സുഖമല്ലേ? പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സുഖമല്ലേ? അടിപൊളി വൈബായിട്ട് പോണു. അപ്പോൾ ചേച്ചിക്ക് സുഖമാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇന്ന് റിജിസ്റ്റർ അവതരിപ്പിച്ച ജ്ഞാനപർവം അതിമനോഹരവും വാചാലവുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ നൗഫൽ സാർ അവതരിപ്പിച്ച തൂവാനം വളരെ ഹൃദയത്തിൽ തട്ടിയ ഒരു പ്രോഗ്രാം ആയിരുന്നു എന്നും ഷീജ ചേച്ചി പറഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷം, കാരണം ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാംസിനെ കുറിച്ച് കേട്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഞങ്ങൾക്കൊരു വലിയൊരു കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു അഭിപ്രായങ്ങളാണ് ഞങ്ങളുടെ ഒരു ശക്തി എന്ന് പറയുന്നത്. അപ്പം എപ്പോഴും നമ്മളുടെ പ്രോഗ്രാംസിനെ കുറിച്ചും ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും അതല്ലേ, അതും നമുക്ക് അയക്കുക. അപ്പോൾ നമുക്ക് അതൊന്ന് ശരിയാക്കിയൊക്കെ എടുക്കാം. അപ്പോൾ മറ്റൊന്ന് ചോദിച്ചിരിക്കുന്ന, അയാൾ സ്വപ്നത്തിലാണോ എന്നാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മുടെ നൗഫൽ സാറിൻ്റെ ആ ഒരു ക്യാരക്ടറിലേക്ക് പോയത് കൊണ്ടായിരിക്കാം ആ ഒരു ചോദ്യം വന്നത്. ചിലപ്പോൾ ആയിരിക്കും ചേച്ചി അല്ലേ. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, നമ്മുടെ കളച്ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ്, എല്ലാവർക്കും പരിപാടിയൊക്കെ തകർക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഒരു ഹായ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹായ് കളച്ചേച്ചി, ഗുഡ് മോർണിംഗ്. അപ്പോൾ പിന്നെ വണ്ടി വിടുന്ന സമയം കൂടി പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വണ്ടി വിടുന്ന സമയം ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. അപ്പോൾ പവിഴമല്ലി പൂറങ്ങി പകല് പോകയായി എന്ന പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും കലചേച്ചി ഞങ്ങൾ വെച്ച് തരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ലൈവിൽ നമുക്ക് നിങ്ങൾ ചോദിക്കുന്ന പാട്ടുകൾ വെച്ച് തരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ലൈവ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെയൊക്കെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അതുമല്ല, ഒരു പക്ഷേ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല എന്ന് കൂടി നമ്മളിപ്പോൾ പറയുകയാണ്. കാരണം പലപ്പോഴും മെസ്സേജുകൾ വായിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അത് വിട്ടു പോകാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിട്ടു പോകാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ വിട്ടു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഒരു മെസ്സേജ് അയച്ച് ഞങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക ഞങ്ങൾക്ക് ഈ പാട്ട് കിട്ടിയില്ല എന്നുള്ളത്. അങ്ങനെയും ഒന്ന് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഞങ്ങളത് ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്നത്, അടിമാലിക്കാർക്കും മറ്റെല്ലാ ശ്രോതാക്കൾ ൾക്കും വലിയൊരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞ ചെറിയ ഹായ് കൂടാതെ നിങ്ങൾ ശ്രോതാക്കൾക്ക് കലച്ചേച്ചി ഒരു വലിയ ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ബാബുരാജൻ സാറാണ്. ബാബുരാജൻ സാറ് നമ്മുടെ കുസൃതി ചോദ്യത്തിന് ആൻസർ ചോദിച്ചിരിക്കുന്നത്, എണ്ണയാണോ താഴെ വീണതെന്ന് ചോദിച്ചിട്ടുണ്ട്. എണ്ണയല്ല താഴെ
0: വീണത്, ചാളാണ് വീണത്.
1: അതെ. അപ്പോ അപ്പൊ കുസൃതിതരമായ ചോദ്യത്തിന് കുസൃതിയായിട്ട് തന്നെയാണ് ആൻസറൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. തേന്മാവൻ കൊമ്പത്ത് എന്ന പടത്തിലെ മാനം തെളിഞ്ഞേ നിന്നാൽ എന്നുള്ള ഗാനം കേൾപ്പിക്കണമെന്ന് സാർ പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും കേൾപ്പിക്കുന്നതായിരിക്കും.
0: നമ്മുടെ ഈ ചോയ്സുകളെല്ലാം നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കാം.
1: അപ്പോ പിന്നീട് ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ച മെസ്സേജ് വന്നിരിക്കുന്നത്, പേര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ മെസ്സേജ് വായിക്കാം. ആൻസർ വന്നിരിക്കുകയാണ്, അയാൾ മരിച്ചിരിക്കും, ഇതിനപ്പുറം ഒന്നും സംഭവിക്കാൻ ഒന്നുമില്ലെന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്.
0: അയാൾ മരിച്ചിട്ടില്ല, അയാൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. അയാൾ വീണിട്ട് അയാൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, അത് എന്തുകൊണ്ടാണ് എന്നായിരുന്നു നമ്മളുടെ ചോദ്യം, എന്താണ് ഒന്നും പറ്റാഞ്ഞത് എന്ന്.
1: അപ്പോ ശ്രീ ബീനയ്ക്ക് ആക്ടർ സോന നായറിന്റെ സൗണ്ട് പോലെയാണ് എന്നാണ് പറയുന്നത്. അത് താങ്ക് യു. ടീച്ചർ അടിപൊളി അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ വേണ്ടേ അല്ലേ, ടീച്ചർ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ താങ്ക് യു. ഇതാരാണ് അയച്ചിരിക്കുന്നതെന്നുള്ള പേര് ഇല്ല. അപ്പൊ ഒന്ന് പേരും സ്ഥലവും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക, കാരണം ഞങ്ങൾക്ക് അറിയേണ്ട ആരാണ് എന്നുള്ളത് മറ്റുള്ളവർക്കും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊന്നുകൂടി നിങ്ങൾ അതൊന്ന് അയക്കുക. മറ്റൊരു മെസ്സേജ് നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, സോപ്പല്ലേ വീണത് എന്നാണ്. അപ്പോ സനോജ് വീണിരിക്കുകയാണ്, തോറ്റിരിക്കുകയാണ്, സോപ്പല്ല വീണത്.
0: സനോജിന് ഇനി കുറച്ച് സമയം കൂടി കൊടുക്കുക, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചോളൂ. എണ്ണ തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഇപ്പം ഈ ഒരു ക്ലൂ ആണ് നമ്മളെ ഈ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. അപ്പൊ സനോജ് അതൊന്ന് ശ്രദ്ധിച്ചാൽ ആൻസർ കണ്ടുപിടിക്കാവുന്ന, സനോജിന് മാത്രമല്ല ആൻസറിന് വേണ്ടി അന്വേഷണത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ.
1: മറ്റൊരു ആൻസർ കൂടി

0: സനോജ് തന്നിട്ടുണ്ട്, സ്വപ്നം കണ്ട് കട്ടിൽ നിന്ന് വീണതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതല്ല. അപ്പോ എന്തായാലും ഒന്നുകൂടി ഒന്ന് സനോജ് ഒന്ന് ട്രൈ ചെയ്ത ഉറപ്പായിട്ടും ടീച്ചർ പറഞ്ഞതുപോലെ സനോജിന് കിട്ടും എന്ന് തന്നെയാണ് ടീച്ചറുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് തെറ്റിക്കണ്ട. സനോജ് ഒന്ന് കുസൃതിതരമായി ഒന്ന് ചിന്തിച്ചു നോക്കിക്കോളൂ. അതിനകത്ത് തന്നെയുണ്ട്, ആ പറഞ്ഞതിൽ തന്നെയുണ്ട് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ കുസൃതിയോടുകൂടി തന്നെ ആൻസറിന് വേണ്ടിയിട്ടൊന്ന് ശ്രമിച്ചു നോക്കൂ. മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് കവിത കടപ്പാക്കടയിൽ നിന്നാണ്. ഗുഡ് മോർണിംഗ് പ്രീത ടീച്ചർ ബീന എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ചേച്ചി, എന്തുണ്ട് വിശേഷം, സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങളാണ് ടീച്ചർ പറഞ്ഞത്. തീർച്ചയായും നമ്മൾ കുട്ടികളെ നിർബന്ധിച്ച് ചെയ്യേണ്ട ഒന്നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും അവരുടെ ചോയ്സിന് പ്രാധാന്യം കൊടുക്കണമെന്നാണ് എൻ്റെയും അഭിപ്രായം എന്ന് കവിത ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ആ അഭിപ്രായത്തോട് ഞങ്ങളും യോജിക്കുകയാണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി പറയട്ടെ, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, നാളെ ലൈവ് ഇല്ലല്ലോ. അതാ ഇന്ന് പറഞ്ഞത് ഒരു വിഷു പറയണേന്ന്. പിന്നെ ചേച്ചിക്ക് വിഷു പറയാതെ ഞങ്ങൾ ആർക്കാണ് വിഷു പറയുക? അപ്പോൾ കവിത ചേച്ചിക്ക് റേഡിയോ സാന്ത്വനം 90.4 FM വക നല്ലൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരിക്കുകയാണ്. നാളത്തെ ദിവസം ചേച്ചിക്ക് നല്ലൊരു ദിവസം ആകട്ടെ, നാളെ അടിച്ചു പൊളിക്കട്ടെ എന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. സന്തോഷവും സമാധാനവും സുന്ദരവുമായ ഒരു നിമിഷമാവട്ടെ നാളത്തെ ദിവസം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം എന്റെയും പ്രീത ടീച്ചറുടെയും ശ്രീലക്ഷ്മിയുടെയും ഒക്കെ ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുകയാണ്.
1: എനിക്ക് കവിതയ്ക്ക് പേഴ്സണലി ഒരു മെസ്സേജ് കൊടുക്കണം. കാരണം കവിത എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള നമ്മളുടെ ഒരു ലിസണറാണ്. അപ്പോൾ കവിതയ്ക്ക് നാളെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ നന്നായിട്ട് ആഘോഷിക്കൂ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബർത്ത്ഡേ വിഷസ് ഞങ്ങളിങ്ങനെ തരികയാണ്. അപ്പോൾ നാളെ കേക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കാര്യം കൂടിയൊക്കെ ഓർക്കണം. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ഇന്നിപ്പം നാളെ കേക്ക് കട്ടിങ്ങും പായസം കുടിക്കലും ഒക്കെ നടക്കട്ടെ. അപ്പോൾ പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ട്രീറ്റൊക്കെ തരണം കേട്ടോ. അപ്പോൾ കവിത എടുത്ത് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കവിത നമ്മളെ കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു.
0: അപ്പോൾ ടീച്ചറെ, ഇനി ഒരു സങ്കടകരമായ ഒരു മെസ്സേജാണ് കേട്ടോ. അപ്പോൾ അത് അയച്ചിരിക്കുന്നത് നമ്മുടെ ആശ ചേച്ചിയാണ്. ഹായ്, എൻ്റെ പേര് ആശ സന്തോഷ്. ഞാൻ ഇന്നലെ ഒരു പാട്ട് ചോദിച്ചിരുന്നു, പക്ഷെ നിങ്ങൾ ആ പാട്ട് വെച്ച് തന്നില്ല എന്ന് നല്ല വിഷമമുണ്ട് എന്നൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ട്.
1: അപ്പോൾ ഞാൻ ആശയുടെ കൂടെ യോജിക്കുകയാണ്. നിങ്ങൾ എന്തായാലും പാട്ട് വെച്ച് കൊടുക്കാമെന്നത് വളരെ മോശമായി. അപ്പോൾ ആശ, ഞാൻ ഇന്ന് എന്തായാലും അതിനൊരു പരിഹാരം ഇന്ന് കണ്ടിട്ടേ ഞാൻ ഇന്ന് വീട്ടിൽ പോകത്തുള്ളൂ. അപ്പോൾ ആശയ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട് തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് പ്ലേ ചെയ്യുന്നതായിരിക്കും അല്ലേ.
0: മാത്രമല്ല, ഞാൻ എന്നും കേൾക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തിരി നേരം ഒത്തിരി കാര്യം. അത് മുടങ്ങാതെ കേൾക്കുന്നത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. പക്ഷെ ഇന്നലെ നല്ല വിഷമമുണ്ട് കേട്ടോ. ഇനി സ്ഥിരം മെസ്സേജ് ഇടുന്നത് കൊണ്ടാണോ? അയ്യോ, ഒരിക്കലും അല്ല. ഇങ്ങനെയല്ലേ നിങ്ങളൊക്കെ മെസ്സേജ്? ഇപ്പൊ ദാ ഇന്ന് വീണ്ടും മെസ്സേജ് അയച്ചില്ലേ. ഇപ്പൊ ഞങ്ങൾ പാട്ടിട്ട് തരും. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഒരു കാര്യങ്ങളും ഞങ്ങൾ മാറ്റി വെക്കാറില്ല. പലപ്പോഴും വിട്ടുപോകുന്നത് മനഃപൂർവ്വം ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആശ ചേച്ചി വിഷമിക്കേണ്ട, ഞങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പാട്ട് വെച്ച് തരുന്നതായിരിക്കും. ഇത് ഇപ്പോൾ ഈ ഒരു ഇപ്പം നമുക്ക് ടൈം കഴിയാറായി. ഇപ്പോൾ ഈ ചേച്ചിയുടെ പാട്ട് വെച്ച് തരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതാ ഈ ലൈവ് കഴിയുന്നതിനോടൊപ്പം തന്നെ ചേച്ചിയുടെ പാട്ട് വെച്ച് തരുന്നതായിരിക്കും.
1: ആശയുടെ ഒരു ഫേവറേറ്റ് സോങ് നമ്മൾ ഇന്ന് എന്തായാലും പ്ലേ ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ നമ്മളൊരു പാട്ടൊക്കെ ഓൾറെഡി ചൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അടുത്ത പാട്ടിലേക്ക് ഇപ്പോൾ അടുത്ത ഒരു സമയത്ത് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അല്ലാതെ വിട്ട് മനഃപൂർവ്വം വിട്ടുപോയതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ആശയുടെ ചോയ്സ് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബീന, എനിക്ക് തോന്നുന്നു നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായി. നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് നല്ലൊരു ഗാനം ആസ്വദിച്ചിട്ട് ഉടൻ തന്നെ തിരിച്ചെത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്. അപ്പോൾ നല്ലൊരു വൈബിലുള്ളൊരു പാട്ടൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ നല്ല രീതിയിലാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിന്നൊരു കുസൃതി ചോദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രസകരമായ കുറേ ആൻസേഴ്സാണ് ഞങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഞങ്ങൾ അതിലൊക്കെ ഒരു നല്ല ത്രില്ലിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറേ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെസ്സേജിലേക്കൊക്കെ പോകാം നമുക്കല്ലേ ടീച്ചറെ. അപ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ ആദ്യത്തെ മെസ്സേജ് നമ്മുടെ ഷീജ ചേച്ചി പറഞ്ഞിരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട് കവിതയ്ക്ക് ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ ഷീജ ചേച്ചി. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രാജൻ ചേട്ടൻ വയനാട്ടിൽ നിന്നും അയച്ചിരിക്കുകയാണ്. ടീച്ചറെ, ബീന മാം, ഗുഡ് മോർണിംഗ് ഓൾ ടീം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗുഡ് മോർണിംഗ് രാജൻ ചേട്ടാ.
2: ഗുഡ് മോർണിംഗ്.
1: അതെ, ഞാനിപ്പോൾ നോക്കിയതേ ഉള്ളൂ ഒന്ന്. അപ്പം സാരമില്ല, എന്നാലും ഇപ്പോൾ വന്നല്ലോ അല്ലേ, കഴിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ നോക്കിയല്ലോ, സന്തോഷം. അപ്പോൾ കവിത കടപ്പാക്കടയിൽ നിന്ന് അയച്ചിരിക്കുന്നു, താങ്ക് യു സോ മച്ച് ശ്രീകുട്ടിക്ക്, ഗുഡ് മോർണിംഗ് പറയാൻ വിട്ടുപോയി, സോറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോറി ഒക്കെ പറഞ്ഞ ഒരു ഹേർട്ടൊക്കെ തന്നിട്ടുണ്ട് ശ്രീകുട്ടിക്ക്.
2: അതുപോലെ തന്നെ ഇപ്പം കവിത എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീലക്ഷ്മിക്ക്, ശ്രീലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാം,
1: ശ്രീലക്ഷ്മിയുടെ ഒരു ഫാൻ ആണെന്ന് കൂടി വേണമെങ്കിൽ പറയണം.
2: അതെ, ശ്രീലക്ഷ്മി വളരെ ഇഷ്ടമാണ്. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വയലും ജീവിതവും എന്നുള്ള ഒരു എന്താണ് ഒരു ഐഡിയ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ ഗ്രാമഭംഗി എന്ന് പറയുന്ന ശ്രീലക്ഷ്മിയുടെ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു സജഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീലക്ഷ്മി ഈ ആഴ്ചയിൽ അതൊക്കെ ആയിരുന്നു ശ്രീലക്ഷ്മിയുടെ ആ ഒരു പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്തിരുന്നത്. അപ്പോൾ

0: കവിതയാണ് ആ ഒരു ത്രെഡൊക്കെ കൊടുത്തത്, അങ്ങനത്തെ ഒരു ഐഡിയ ഒക്കെ കൊടുത്തത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് അല്ലേ. നമുക്ക് പലപ്പോഴും പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടന്റ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള നമുക്ക് അതിലേക്കൊരു ഡിസിഷനിലേക്ക് വരാനായിട്ട് നമ്മൾ കുറച്ച് സമയമെടുക്കും. അപ്പം ഇന്ന് എന്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളത്, അപ്പം അങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തു. അപ്പം ശ്രീലക്ഷ്മി അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ ഒരു നന്ദി പറയാനായിട്ട് അല്ലേ.
1: ഉറപ്പായിട്ട് അത് കേട്ടിരിക്കണം, കാരണം കവിത ചേച്ചിയുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള
0: ഒരു പ്രോഗ്രാമാണ് ശ്രീലക്ഷ്മി ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത് വ്യാഴാഴ്ച രാവിലെ 8 മണിക്കും അതുപോലെ അതിൻ്റെ റിപ്പീറ്റ് ഞായറാഴ്ച രാവിലെ 8 മണിക്കുമാണ് വരുന്നത്. അഥവാ കേട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കുക. അതുപോലെ തന്നെ കവിത മാത്രമല്ല എല്ലാവരും കേൾക്കുക. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഒരു റീഡിംഗ് റൂം എന്ന് പറഞ്ഞ പ്രോഗ്രാമിലൂടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറേ പുസ്തകങ്ങളും അവർ എഴുത്തുകാരെയും ഒക്കെ സജസ്റ്റ് ചെയ്തിരുന്നു ഈ കുറേ ആഴ്ചകളായിട്ട്. അപ്പോൾ അത് കേട്ടിട്ടുള്ളവരുണ്ടാകും എനിക്ക് തോന്നുന്നു. ഒരു ഇംഗ്ലീഷ് പ്രോഗ്രാം ആയതുകൊണ്ട് ചിലപ്പോൾ എല്ലാവരും ഒന്നും കേട്ട് കാണത്തില്ല, പക്ഷെ എന്നാലും അത് കേട്ടിട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അതിൽ ഏത് റൈറ്ററിനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്തിരുന്ന ഏതെങ്കിലും റൈറ്ററിൻ്റെ ബുക്സൊക്കെ നിങ്ങൾ വായിച്ചു, അല്ലെങ്കിൽ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊന്ന് കമൻറ്റ് ആയിട്ട് അയക്കുക അല്ലേ, മെസ്സേജായിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് അയക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അത് അറിയുന്നത് നമുക്കൊരു വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരാഴ്ച നെക്സ്റ്റ് വീക്കിൽ ആ ഒരു സീരീസ് എൻഡ് ചെയ്യുകയാണ്, കാരണം സ്കൂൾ തുറക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഞാൻ കുട്ടികൾക്ക് വേണ്ടി, അതൊരു 7 വയസ്സ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് വായിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് സജസ്റ്റ് ചെയ്തത്. ഇംഗ്ലീഷ് പുസ്തകം, മലയാളം പുസ്തകങ്ങൾ നമ്മൾ എപ്പോഴും വായിക്കുന്നതാണല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ചിലപ്പോൾ കുട്ടികൾക്ക് അറിഞ്ഞുകൂടായിരിക്കും ഏത് വായിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പേരൻസിന് അറിഞ്ഞുകൂടായിരിക്കും എന്ത് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സീരീസാണ് ഞാൻ റീഡിംഗ് റൂമിലൂടെ പ്രസൻറ്റ് ചെയ്തത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടവരൊക്കെ അല്ലെങ്കിൽ കേട്ടവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് അല്ലേ. ഇനിയും കൂടുതൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അപ്പോൾ അതും കൂടി ഈ ഒരു സമയത്ത് നമ്മൾ പറയുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് നമുക്ക് മെസ്സേജസ് ആയിട്ട് അയച്ചോളൂ.
1: അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തിച്ചേച്ചി ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നമുക്കതൊന്ന് കേട്ട് നോക്കാം.
2: ഗുഡ് മോർണിംഗ്. ആൻസർ എണ്ണ പറ്റിയിരിക്കുന്നത് കൊണ്ടായിരിക്കും ഒന്നും പറ്റാത്തത്.
1: അപ്പോ അതെ, സിന്ധു ചേച്ചി പറഞ്ഞിരിക്കുന്നത് എണ്ണ പറ്റിയിരിക്കുന്നത് കൊണ്ടായിരിക്കും ചിലപ്പോ താഴെ വീണപ്പോ ഒന്നും പറ്റാഞ്ഞതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ രസകരമായ ആൻസറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ രാജം ചേച്ചിയാണ്. രാജം ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത് സോപ്പാണോ താഴെ വീണത്, അതുകൊണ്ടൊന്നും പറ്റിയില്ല. താഴെ വീണു എന്ന് മാത്രമല്ല,
0: നമ്മൾ പറഞ്ഞ് നമ്മളൊക്കെ ക്വസ്റ്റ്യൻ വളരെ ക്ലിയർ ആയിട്ടാണ് കൊടുത്തത്. ഒരാൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് ദേഹത്തൊക്കെ എണ്ണ തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അയാളാണ് താഴെ വീണത്, സോപ്പും അല്ല എണ്ണയും ഒന്നും അല്ല വീണത്, അയാളാണ് താഴെ വീണത്. പക്ഷെ അയാൾക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പ്രത്യേക എണ്ണ തേച്ചത് കൊണ്ടാണ് അയാൾക്കൊന്നും പറ്റാതിരുന്നത് എന്നാണ് നമ്മളുടെ ആൻസറിലേക്ക് വരാനുള്ള ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കുന്ന ഒരു ക്ലൂ. അപ്പോൾ ഇനി ആർക്കെങ്കിലും പെട്ടെന്ന് പറയാമെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ അല്ലേ.
1: ഇങ്ങനെ ഒരുപാട് രസകരമായ ആൻസറുകളാണ് വരുന്നത്, അതാണ് രസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ പറയണ്ടേ, ഓരോരുത്തരും ഓരോ രീതിയിലാണ് ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പേരില്ലാത്ത ഞാൻ പറഞ്ഞ ആ ഒരു മെസ്സേജിൽ നിന്ന് വീണ്ടും വീണ്ടും ടീച്ചർക്ക് ഇങ്ങനെ മോട്ടിവേഷൻ വന്നുകൊണ്ടിരിക്കും, ടീച്ചർ അടിപൊളിയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ റസീന മുളങ്കാടകത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ റസീനയ്ക്കും നമ്മളൊരു നല്ല ദിവസം ആശംസിക്കുകയാണ്.
0: റസീന വളരെ ഹാപ്പി ആയിട്ടിരിക്കൂ, സന്തോഷമായിട്ടിരിക്കൂ. നമ്മളും ഇവിടെ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് പറയാൻ തന്നെ നമുക്കൊരു സന്തോഷമാണ് അല്ലേ.
1: അപ്പോൾ നാളെ 91-94 ബാച്ചിൻ്റെ ഗെറ്റ് ടുഗദർ ആണ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റേഡിയോ സാന്ത്വനത്തിലൂടെ ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം ക്ലാസ്മേറ്റ്സിലെ പാട്ടും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും ക്ലാസ്മേറ്റ്സിലെ പാട്ട് ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഒരു പക്ഷേ ഇപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് ശ്രമിക്കാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ക്ലാസ്മേറ്റ്സിലെ പാട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും റേഡിയോ സാന്ത്വനത്തിൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. നാളെ അടിച്ച് പൊളിക്കുക എല്ലാവരും കൂടി ചേർന്ന്, ആ കൂട്ടത്തിൽ ഞങ്ങളും ഉണ്ടാകും അല്ലെ. വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു റേഡിയോ സാന്ത്വനമൊക്കെ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ നല്ലൊരു വൈബിലൊരു സോങ്ങൊക്കെ ഇട്ട് നല്ലൊരു ഡാൻസ് ഒക്കെ കളിച്ചോളൂ വേണമെങ്കിൽ അല്ലേ. അങ്ങനെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ കൂടിയിരിക്കുന്നു. അപ്പോൾ മറ്റൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സുജചേച്ചിയാണ് അയച്ചിരിക്കുന്നത്. ഹായ് ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം. ഹായ് ടീച്ചർ ആൻഡ് ബീന, സുഖമല്ലേ? അപ്പോൾ ഹായ് സുജചേച്ചി, എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവർക്കും എന്ന സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് സോറി, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ കവിത എന്ന് പറഞ്ഞിട്ടുണ്ട്. കവിത ചേച്ചിക്ക് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിരിക്കുകയാണ്. ഹായ് അടിമാലി ഫ്രണ്ട്സ് ഇല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കും ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദിയിലെ സേദി സൊല്ലി എന്ന ഗാനം എന്നുള്ള സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും വെച്ച് തരുന്നതായിരിക്കും സുജ ചേച്ചി.

0: എല്ലാവരും ഇങ്ങനെ വെയിറ്റിങ്ങിലാണ് അവരവരുടെ പാട്ടിന് വേണ്ടിയിട്ട്. ഉറപ്പായിട്ടും ഇങ്ങനെ വരിവരിയായിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ സനോജ് വീണ്ടും വന്നിരിക്കുകയാണ് ഭാഗ്യം കൊണ്ട്.
1: അതെ അതെ അതെ,
0: എങ്ങനെയാണ്
1: ഭാഗ്യം കൊണ്ടാണ് അദ്ദേഹം ആ എണ്ണ വാങ്ങിച്ചത്, അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. അപ്പൊ ഇനി നമുക്ക് നമുക്ക് ആൻസർ പറഞ്ഞു കൊടുക്കാം അല്ലെ.
0: രസകരമായിട്ടാണ് സനോജ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, കാരണം വീണ്ടും തോറ്റിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രോഗ്രാം ഇന്നും സൂപ്പർ എന്ന് പറഞ്ഞിട്ട് കൈയൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് സനോജ് പറഞ്ഞിരിക്കുന്നൊരു കാര്യം, സത്യത്തിൽ ഞാൻ തോൽക്കുന്നത് എന്റെ ടീച്ചറിന് ഒട്ടും സഹിക്കുന്നില്ലെന്ന് എനിക്കറിയാം.
1: എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടിയാണ് സനോജ്. അപ്പൊ നമ്മളെ പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവുമല്ലോ ക്ലാസ്സിൽ, അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടികളുടെ കൂട്ടത്തിലാണ് ഞാൻ സനോജിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളെ ഇഷ്ടപ്പെട്ട പിള്ളേരെ തൂക്കുന്നത് നമുക്ക് വിഷമമുള്ള കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് സനോജിന് ഉത്തരം കിട്ടിയില്ല എന്നുള്ളത് നമ്മളെ കുറച്ച് എന്നെ ഒന്ന് വിഷമിപ്പിക്കുന്ന കാര്യമാണ്.
0: ടീച്ചർ വിഷമിക്കുന്നതിന് മുൻപ് തന്നെ ദേ സനോജ് ഓടിയിരിക്കുന്നു, എന്നെ ആരോ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്തോ പോട്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓടി പോവുകയാണ്. അപ്പൊ സനോജ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ സനോജിന് മനസ്സിലായി ടീച്ചറെ മുന്നിൽ തോറ്റു എന്ന് മനസ്സിലായിരിക്കുന്നു. അപ്പൊ
1: കുഴപ്പമില്ല, അത് സനോജ് എപ്പോഴും ആൻസർ പറയുന്നല്ലേ. ഒരു അബദ്ധമൊക്കെ അല്ലെങ്കിൽ ഒരു മറവിയൊക്കെ ആർക്കെങ്കിലും പറ്റുമല്ലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ഇന്ന് രണ്ട് പേരാണ് കറക്റ്റായിട്ടുള്ള ഉത്തരം ആദ്യം തന്നെ അയച്ചത് അല്ലേ.
0: അപ്പൊ അടുത്ത ഉത്തരം പറഞ്ഞിരിക്കുന്നത് ബാബുരാൻ സാർ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്, മുറിവെണ്ണ എന്നുള്ള ഉത്തരം ചോദിച്ചിട്ടുണ്ട്. അപ്പോ ചോദിച്ച പാട്ട് കേൾപ്പിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ബിനീഷ് അടിമാര് പറഞ്ഞിരിക്കുന്നു, അടിമാരിക്കാർ ഇവിടെ ഉണ്ടേന്ന് ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങും പോയിട്ടില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ സുചിത്ര ചേച്ചി അയച്ചിട്ടുണ്ട്, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ഡിയർ കവിത എന്നിട്ട് കുറച്ച് കേക്കും സ്നേഹോപഹാരങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. സുചിത്ര അജയൻ ചാത്തന്നൂർ എന്നാണ്. അപ്പോൾ ചേച്ചി കറക്റ്റ് ആൻസർ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ റിവീൽ ചെയ്യാനുള്ള ഒരു ഔദ്യോഗികമായിട്ട് ടീച്ചർക്ക് തന്നെ കൊടുക്കുകയാണ് ഞാൻ.
1: ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ അയച്ചിരിക്കുന്നത്
0: സുചിത്ര അജയൻ,
1: സുചിത്രയും അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ചോദ്യം ഇതായിരുന്നു, എണ്ണ തേച്ചു കൊണ്ടിരുന്ന ആൾ താഴെ വീണു, പൊക്കത്തു നിന്ന് താഴെ വീണിട്ടും അയാൾക്ക് ഒന്നും പറ്റാത്ത എന്തുകൊണ്ടാണെന്നാണ്. അപ്പം നമ്മൾ ഭയങ്കര കുസൃതി നിറഞ്ഞ ഒരു ചോദ്യമാണ്. അപ്പം ആൻസർ കേൾക്കുമ്പോൾ നമ്മളെ തല്ലാനൊന്നും വരരുത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ചോദിക്കുന്നത് പോലെ ഉള്ള സമ്മാനങ്ങളൊക്കെ മാത്രമേ നമുക്ക് തരാം. ദയവ് ചെയ്ത് ഞങ്ങളെ കല്ലെറിയരുത്. അപ്പോൾ രസകരമായിട്ട് ഒരു രാവിലെ പോകട്ടെ എന്ന് വിചാരിച്ചാണ് ഇങ്ങനെയുള്ള കുസൃതി ചോദ്യങ്ങളൊക്കെ നമുക്ക്
0: വന്നിരിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് ഇന്നത്തെ ആൻസേഴ്സ് അയച്ചിരിക്കുന്നത് ബിനീഷ് അടിമാലി നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, പ്രസന്ന കുമാരി, സുചിത്രയൊക്കെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കറക്റ്റ് ആൻസർ ഇതാണ്, അയാൾ തേച്ചത് പാരച്യൂട്ട് കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ പാരച്യൂട്ട് വഴിയാണ് വീണത്, അതുകൊണ്ട് അയാൾക്കൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ അതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും അങ്ങോട്ട് ചിന്തിച്ചില്ല എന്ന് തോന്നുന്നു എല്ലാവരും. എല്ലാവരും വേറെ പല രീതിയിലൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഉത്തരം. അപ്പം ഇനിയും നമുക്ക് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരാം അല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ അയച്ചവർക്കൊക്കെ ഒത്തിരി താങ്ക്സ്, അതുപോലെ തന്നെ തെറ്റിപ്പോയവരും ട്രൈ ചെയ്തവർക്കും ഒക്കെ നന്ദി പറയുന്നു. തീർച്ചയായിട്ടും ഇതുപോലെ നമ്മളുടെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് ഇങ്ങനെ നമ്മുടെ ശ്രോതാക്കളൊക്കെ നിൽക്കുന്നത് തന്നെയാണ് നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൻ്റെ ഒരു രസം എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം നിങ്ങൾ കേൾക്കുക, നിങ്ങളുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ എനിക്കൊന്ന് ആശയാണെന്ന് തോന്നുന്നു, നമുക്ക് ഒരു ചെറിയ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞു. അപ്പോൾ ആശയുടെ പാട്ട് ഇപ്പോൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം ചോദിച്ചവരുടെ എല്ലാവരുടെയും പാട്ടുകൾ നമ്മൾ പ്ലേ ചെയ്ത് തരും. അതുപോലെ ഇന്ന് വൈകിട്ട് നമ്മുടെ ആതിരയുടെ പ്രോഗ്രാമും എല്ലാവരും
0: മ്യൂസിക് ബീറ്റ്സ് 4 മണിക്കുണ്ട്. അപ്പോൾ അതിനകത്ത് ആൽബം സോങ്സ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആൽബം സോങ്സ് കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ആതിരയോട് ചോദിക്കാം. അപ്പോൾ ചോദിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്, 8848555785. അപ്പോൾ 4 മണിക്ക് ആതിരയോടൊപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിപ്പോൾ 11:32 സമയം.
1: അതെ, നമുക്ക് ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മുടെ ലൈവ് പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കട്ടയ്ക്ക് ഞങ്ങളുടെ സപ്പോർട്ടായിട്ട് മെസ്സേജസ് ആയിട്ടൊക്കെ നമ്മളിങ്ങനെ ലൈവായിട്ട് നിൽക്കാൻ നമ്മളെ സഹായിച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. ഞാൻ പ്രീത, എന്നോടൊപ്പം
0: ബീന ഗുയറ,
1: നമ്മളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശ്രീലക്ഷ്മി ആയിരുന്നു. കീപ് ലിസണിങ് ടു റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555 8 7 8 5.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പര്യത്തുങ്കാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നിന്ന് ലക്നൗ സൂപ്പർ ജയിംസ് പഞ്ചാബ് കിങ്സിനെ നേട്ടം. വാർത്തകൾ വിശദമായി. 19th റോസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്വത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് റോസ്കർ മേള നടന്നത്. പാലക്കാട് നടന്ന റോസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. റോസ്കർ മേള ശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്കർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It's much more than just a massive recruitment drive. It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the government of India today are not just taking up jobs. They are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3rd വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിലേക്കുണ്ടായ തടസ്സങ്ങളും ആഗോള

0: ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തര കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് രണ്ട് കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും രണ്ട് കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്സ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൌകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രണ്ടുകൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൌകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയടി സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ രണ്ടുകൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
0: എറണാകുളം പരുത്തുകാവ് കുഴിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു, ബെമ്പർ, ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-നാണ് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് ഒരു മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തുന്നതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
0: തൃശൂർ ടൗൺഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി മൂന്നാർ ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ മൂന്നാറിൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ്

0: ഷാ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് എൽ പി സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ യു പി സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ആരംഭിക്കുന്ന നൂതന പദ്ധതിയാണ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ ഫേസ്. വിവിധ ക്യാൻസറുകളെ മുൻകൂട്ടി കണ്ടുപിടിച്ച് ചികിത്സ നൽകുന്ന പദ്ധതിയാണിത്. ഈ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർ ശ്രീ എൻ ദേവിദാസിന്റെ വാക്കുകളിലേക്ക്.
3: റേഡിയോ സാന്ത്വനം 90.4 FM പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ഫേസ് ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ കെയർലി ആ ഒരു പദ്ധതിയിൽ ഇങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നതിൽ ആദ്യം തന്നെ റേഡിയോ സാന്ത്വനം 90.4 FM റേഡിയോയെ അഭിനന്ദിക്കുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ മേഖലയിൽ റേഡിയോ സാന്ത്വനം 90.4 ചെലുത്തുന്ന സേവനങ്ങൾ തീർച്ചയായും തിരിച്ചറിയുന്നുണ്ട്. ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങളിൽ അസോസിയേറ്റ് ചെയ്യാൻ ജില്ലാ ഭരണാധികാരി എന്നുള്ള നിലയിൽ ഞാൻ അവരോട് ആവശ്യപ്പെടാം. ക്യാൻസറിന്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, അതെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അയാളുടെ മാനസികപരമായിട്ടും ഒക്കെ തകർക്കാനും തളർത്താനും ഒക്കെ പറ്റുന്ന ഒരു അസുഖമാണ്. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. റേഡിയോ സാന്ത്വനം 90.4 FM പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ പോകുന്നു. കാരണം ഞാൻ മനസ്സിലാക്കിയത് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഒരു ഏർലി ഡിറ്റക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം തന്നെ ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. വളരെ ലളിതമായിട്ടുള്ള സംഖ്യ കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഫീസ് കൊടുത്തിട്ട് ഇതിന്റെ പരിശോധനയ്ക്ക് വിധേയപ്പെടാനും രോഗികൾക്ക് സാധിക്കുന്നുണ്ട്. ബി പി എല്ലിന് പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ്. സമൂഹത്തിന് മറ്റുള്ളവർക്കും ഇത് പകർത്താവുന്ന പ്രവർത്തനങ്ങളാണ്. മറ്റ് എൻ ജി ഒസും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കട്ടെ. ഈ സംരംഭത്തിനും ഈ ദൗത്യത്തിനും ഈ വലിയ പ്രസ്ഥാനത്തിനും എല്ലാത്തിനും നന്ദി. താങ്ക് യു വെരി മച്ച്.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള

0: ഉത്ഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക് അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ, വാക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ, പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ, പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം, മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 50,000-ൽ യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ൽ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
2: ആനെ വാലേ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനേ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനെ വാലേ ഹം സിർഫ് അപ്നേ കാരണ നഹീ പഹുഞ്ചതേ സിർഫ് അപ്നേ പരിവാർ കേ കാരണ നഹീ പഹുഞ്ചതേ ഇസ് വിശാല ദേശ് കേ 140 കരോഡ് നാഗരികോ കേ യോഗദാന കാ ഭി ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ആർ ഇസ്ലിയേ ഹമാരാ ദായിത്വ ഖുദ് കേ പ്രതി ഖുദ് കേ പരിവാർ പ്രതി വൈസേ ഹി സമ്പൂർണ സമാജ് കേ പ്രതി ഭി രഹതാ ഹൈ ഓർ മുജേ വിശ്വാസ് ഹൈ കി ഇൻ സഭി കാമോ കേ ലിയേ ആപ് അപ്നേ ആപ് കോ ഓർ അധിക യോഗ്യ ബനായേംഗേ മേ ആപ് കോ ബഹുത് ശുഭകാംനായ ദേതാ ഹൂ.
1: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.

0: 1962 में हमारे राजनयिक संबंधों की स्थापित के बाद से ही भारत और साइप्रस एक दूसरे के साथ खड़े हुए हैं। हमारे जानसीपुर की मित्रता अब से सम्मान, साझा मूल्य, विश्वास और एकजुटता पर आधारित है। आने वाले वर्षों में भारत साइप्रस के साथ अपने व्यापक सहयोग को आगे बढ़ाने के लिए उत्सुक है। मुझे पूर्ण विश्वास है कि आपके मार्गदर्शन और नेतृत्व के साथ हमारी मित्रता निरंतर सुदृढ़ होती जाएगी।
1: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമുസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജ സുരക്ഷ, സാങ്കേതിക വിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കളടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിനുശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടുയർന്നു വന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
1: IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലഖ്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചാ കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ.

0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബംബർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.
1: You're listening to Radio Swandanam 90.4 FM. Stay tuned.
2: ഒരു പ്രത്യേക അറിയിപ്പ്. റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റും സംയുക്തമായി ഫൈറ്റ് എഗെയിൻസ്റ്റ് ക്യാൻസർ ഇയർലി എന്ന പ്രോജക്റ്റ് നടപ്പിലാക്കുന്നു. അത്യാധുനിക ഉപകരണത്തിന്റെ സഹായത്തോടെ മുൻകൂട്ടി സ്തനാർബുദം കണ്ടുപിടിക്കാനുള്ള പ്രാഥമിക സ്ക്രീനിംഗ് ടെസ്റ്റാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഈ ടെസ്റ്റ് നടക്കുന്നത്. ടെസ്റ്റ് റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ബ്രസ്റ്റ് ക്യാൻസർ സ്ഥിരീകരിക്കാനുള്ള മറ്റു ടെസ്റ്റുകൾ നടത്തിയാൽ മതിയാകും. നോ ടച്ച്, നോ പെയിൻ, നോ സി, നോ റേഡിയേഷൻ ഇവയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഉടൻ തന്നെ ടെസ്റ്റ് റിസൾട്ടും ലഭ്യമാകുന്നു. ആശുപത്രികളിൽ 3,000 രൂപ മുതൽ 4,000 രൂപ വരെ ചെലവ് വരുന്ന ഈ ടെസ്റ്റിന് കേവലം 500 രൂപയാണ് ഞങ്ങൾ ഈടാക്കുന്നത്. ഈ ടെസ്റ്റ് എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ 5 മണി വരെ തിരുമുല്ലാവാരം റേഡിയോ സാന്ത്വനം 90.4 FM ഓഫീസിൽ നടത്തുന്നു. മുൻകൂട്ടിയുള്ള ബുക്കിംഗിനായി ഓഫീസിൽ നേരിട്ട് വരികയോ 9605 88 8551 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കൂടാതെ ഈ നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് വഴിയും ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 9605 88 8551

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരം ഒക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിനിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
0: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
2: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
2: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: തന്റെ കള്ളുകൂടത്തിനെടുത്ത് ഓന്തി കുടിക്കുവാണ്, കട്ടു ഓന്തി കുടിക്കുവാണ്. കള്ള കൊച്ചു കള്ള, നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം, നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം. സൂര്യൻ അമ്പൂരിശൻ
1: അല്ലടാ കൊശവാ, സൂര്യൻ തമ്പുരാൻ
0: അല്ല അല്ലടാ, സൂര്യ തമ്പുരാൻ. സൂര്യ തമ്പുരാൻ പ്രേമിച്ചൊരു പെൺ ആരുമറിയാതെ പെറ്റിട്ടു ഉപേക്ഷിച്ച, നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം.
1: കെട്ടുകൂടത്തിന്
0: കട്ടുരു കുടിച്ചിട്ട്
1: മുംബൈയും വീർത്തിട്ട്
0: രാത്രിയിൽ ഇരുത്തത്തിരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം. ചെത്തുകൂടത്തിന് കട്ടു കുടിച്ചിട്ട് കുമ്പയും നിർത്തിട്ട് രാത്രിയിൽ ഇരുട്ടത്തിരുണ്ടു നടക്കണം, നിന്നെ നമുക്കറിയാം ചന്ദിര, നിന്നെ നമുക്കറിയാം.
1: അയ്യത്തറ തോട്ടിലെ നീറ്റിൽ വീണ് കിടക്കണതാണ്
2: ചന്ദിര കുഞ്ഞാടെ, അതെ ചന്ദിര കുഞ്ഞാടെ.
0: കട്ടുകുടി

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 മുതൽ 31 വരെ നാഷണൽ വിമൺ

ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. മെയ് 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ടെക്നോളജി അപ്ഡേറ്റ്സുകളും പുതിയ ഗാഡ്ജറ്റ്സുകളുടെ വിശേഷങ്ങളുമായി ടെക് ബൈറ്റ്സ്. ഏകോപനം, അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
3: ഹലോ, നമസ്കാരം. റേഡിയോ സാന്ദ്രം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും ടെക് ബൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അഖിൽ, അനുപട, വെൽക്കം ബാക്ക്.
4: നമസ്കാരം.
3: അപ്പോ അനുപട, എനിക്കൊന്ന് ഫോൺ വിശേഷങ്ങളൊക്കെ ഒരുപാട് കുറവാണ് അല്ലേ? അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കുറവാണ്,
4: ലീക്കുകൾ മാത്രമേ ഉള്ളൂ.
3: അപ്പൊ ഇപ്പോ നമ്മളുടെ ഇന്ന് പറയാനുള്ള ടോപ്പിക്കുകളും ഒക്കെ കുറെ നാളുകൾ മുന്നേ ലീക്സ് വന്ന ഫോണുകളുടെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സുകൾ ആണെന്നേ ഉള്ളൂ
4: അല്ലേ?
3: അപ്പോ ഇനി എനിക്കൊന്ന് ഓണം അടുപ്പിച്ചൊക്കെ ആവും തോന്നുന്നു പുതിയ ഫോണുകളുടെ ലോഞ്ച്, മേജർ ലോഞ്ചുകളൊക്കെ വരാനായിട്ടൊക്കെ.
4: തീർച്ചയായിട്ടും.
3: അപ്പോ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പുതിയ ലീക്സും കാര്യങ്ങളും ഒക്കെ ശ്രോതാക്കളുമായിട്ട് പങ്കുവെക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാല്, നമ്മൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയായിരുന്നു ഒപ്പോടെ ഫൈൻഡ് X9 സീരീസ് ഇറങ്ങി, വിവോടെ X300 സീരീസ് ഇറങ്ങിയായിരുന്നു. അപ്പൊ അതിനകത്ത് നോർമൽ മോഡൽസും അതിന്റെ പ്രോ മോഡൽസും ഇറങ്ങി. ഇപ്പൊ നമ്മള് കാത്തിരിക്കുന്ന മോഡൽസ് അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന അപ്ഡേറ്റ്സ് ഫൈൻഡ് X9, അതായത് ഒപ്പോ ഫൈൻഡ് X9 അൾട്രയുടെ അപ്ഡേറ്റ്സും വിവോ X300 അൾട്രയുടെ അപ്ഡേറ്റ്സും ആണ്. എന്തൊക്കെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? നമുക്ക് ഇപ്പോ പഴയ, അതായത് പ്രോ മോഡൽസ് നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ പ്രൈസിംഗിന്റെ കാര്യത്തിലും ലോഞ്ചിന്റെ ഡേറ്റിന്റെ കാര്യങ്ങളും ഒക്കെ? എങ്ങനെയൊക്കെയാണ്?
4: അതെ, ഇത് ശരിക്കും ലീക്കുകളാണ് കംപ്ലീറ്റ്. ഇപ്പം ഈ ഫൈൻഡ് X ആയാലും വിവോയുടെ X300 ആണെങ്കിലും രണ്ടും ക്യാമറ ഫോണുകളാണ്. അപ്പം അവർ ആ ക്യാമറയിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഫോട്ടോഗ്രാഫിക്കും വീഡിയോഗ്രാഫിക്കും വേണ്ടിയിട്ട് ക്യാമറയിൽ എല്ലാം ഫോക്കസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ഫോണുകളും പുറത്തിറക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് അറിയാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ കാര്യം തന്നെയാണ്. ഫൈൻഡ് X9 അൾട്ര ശരിക്കും ഒരു ക്യാമറ ഭീമനായിട്ട് തന്നെയാണ് വരുന്നത്. ഒരു പോർട്ട് ക്യാമറ സെറ്റപ്പിൻ്റെ അകത്ത് ഒരു എടുത്തു പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 200 MP പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു 50 MP സെക്കൻഡറി ടെലിഫോട്ടോ ക്യാമറയുണ്ട് വിത്ത് 10x ഒപ്റ്റിക്കൽ സൂം. അപ്പൊ ശരിക്കും ആ ഒരു ക്യാമറയുടെ ശരിക്കും ഡിജിറ്റലി നമ്മൾ എൻഹാൻസ് ചെയ്യുന്നതിന് പകരം ഹാർഡ്വെയർ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യത്തക്ക രീതിയിൽ തന്നെയാണ് ഒപ്പോ ഇത്തവണ ഇത് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, ബാക്കി വേറെ അല്ലാതെ തന്നെ ഒരു 200 MP നോർമൽ ലെൻസും
3: ടെലിഫോട്ടോ കൂടാതെ 200 മെയിൻ ക്യാമറ
4: ഒരു മെയിൻ ക്യാമറയുണ്ട്. പിന്നെ അല്ലാണ്ട് ഒരു 50 MP അൾട്രാവൈഡും
3: അൾട്രാവൈഡുണ്ട്.
4: നാല് ക്യാമറ. വിവോയുടെ X300 X300 അൾട്രയിലേക്ക് വരുമ്പോഴത്തേക്ക് അതിന് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അതിനകത്തും 200 MP ഒരു മെയിൻ ഷൂട്ടറുണ്ട് വിത്ത് 35mm ഫോക്കൽ ലെങ്ത് ഉള്ളൊരു സെൻസറും. പിന്നെ അല്ലാണ്ട് അതിൻ്റെ അകത്തൊരു അൾട്രാവൈഡ് ക്യാമറ 50 MP അൾട്രാവൈഡ് ക്യാമറയുണ്ട്. പിന്നെ ഒരു 5 MP മൾട്ടി സ്പെക്ട്രൽ ക്യാമറ എന്ന് പറഞ്ഞ പുതിയൊരു സാധനം കൊണ്ടുണ്ട്. അപ്പം നമ്മൾ ചൈനീസ് നിന്ന് കറക്റ്റായിട്ട് നമ്മളത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് വരുന്നത് എൻഡ് ടു എൻഡ് കളർ സയൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ക്യാമറ ആയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ കളർ ഡെപ്ത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ SLR ഉള്ള പോലെ സോണിയുടെ ക്യാമറയിലൊക്കെ വരുന്ന പോലെ ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് സോണിയുടെ ലിറ്റ സെൻസറാണ്. പുതിയ സെൻസറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ സോണിയുടെ ആൽഫ സീരീസിലൊക്കെ വരുന്ന പോലെ തന്നെ ആ കളർ ഡെപ്ത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പിക്ചേഴ്സിന്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ, ഇപ്പൊ അവർ AI ഫീച്ചേഴ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ സോഫ്റ്റ്വെയർ ബേസ് ചെയ്തുകൊണ്ട് തന്നെ കളർ ഡെപ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തക്ക രീതി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു ഫീച്ചറിന്റെ അകത്ത് അവർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിവായിട്ടില്ല.
3: അപ്പൊ ഇവിടെ ഈ X300 അൾട്രയ്ക്ക് അത് ശരിക്കും നമുക്ക് പറയാൻ രണ്ട് ക്യാമറയേ ഉള്ളൂ.
4: ട്രിപ്പിൾ ക്യാമറയാണ്, പറയത്തക്ക രീതിയിൽ രണ്ട് ക്യാമറയുള്ളൂ.
3: അതായത് മൂന്നാമത്തെ ക്യാമറ ഈ കളർ സയൻസിന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കുക എന്നുള്ള കാര്യം പോസിബിൾ അല്ല.
4: അല്ല, ഫോട്ടോ എടുക്കുക എന്നുള്ളതല്ല, വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും നമുക്ക് ആ കളർ ഡെപ്ത്
3: കളർ ആക്യുറസി കുറച്ചു കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ
4: വേണ്ടിയിട്ടാണ്. കാരണം രണ്ടിലും അവർ ഇപ്പം ഈ വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഇപ്പം ആൻഡ്രോയിഡ് ഫോൺസും വളരെ മുൻപന്തി നിൽക്കുകയാണ് ഐഫോൺ പോലെ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, വീഡിയോയുടെ ക്വാളിറ്റീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഫോണുകളും ശരിക്കും കുറെ പാടുപെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ സ്പെക്ട്രൽ ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ സ്പെക്ട്രൽ ക്യാമറ വിവോ ആഡ് ചെയ്തിരിക്കുന്നതാണ് ഈ ടിപ്സ്.

0: പറയുന്നത്. അപ്പൊ ശരിക്കും നമ്മുടെ കയ്യിൽ ഹാർഡ്വെയർ വന്നതിന് ശേഷം മാത്രമേ ഇതിന്റെയൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ പ്രോസസ്സർ വന്നിട്ട് ഫൈൻഡ് എക്സ് 9 അൾട്രാ ശരിക്കും ബാക്കിയെല്ലാം ഡൈമെൻസിറ്റിയിലാണ് വിവോയുടെ എല്ലാം. ഫൈൻഡ് എക്സ് 9 ശരിക്കും ഫൈൻഡ് എക്സ് 9 അൾട്രാ ശരിക്കും സ്നാപ് ഡ്രാഗൺ 8 Elite Gen 5 ആണ്. അപ്പൊ ആ പ്രോസസ്സിംഗ് അതേപോലെ തന്നെ വളരെ പെർഫെക്റ്റ് ആണ്. അപ്പൊ ഒരു ഓൾറൗണ്ടർ ഫോൺ ആയിട്ട് തന്നെ അവർ ഇറക്കുകയാണ്. ബാറ്ററി വന്നിട്ട് 7000 mAh ബാറ്ററി ആണ്. ഫൈൻഡ് എക്സ് 9 അതെ. അപ്പൊ സെയിം എനിക്ക് തോന്നുന്ന സെയിം ബാറ്ററി തന്നെ ആയിരിക്കും വിവോയിലും വരുന്നത്. അപ്പൊ ഇത്രയാണ് ഇതിന്റെ അകത്ത് വരുന്ന. പിന്നെ 100 W ചാർജറും ഉണ്ട്, വയർലെസ് ചാർജിങ്, 50 W വയർലെസ് ചാർജിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും നമുക്കിപ്പോ അറിയാൻ
1: കഴിഞ്ഞിട്ടുള്ളത്.
0: ചൈനയിൽ അത് ശരിക്കും അവരുടെ ന്യൂ ഇയർ, അതായത് മാർച്ചിലാണ് കഴിഞ്ഞ ഉടനെ തന്നെ ലോഞ്ച് ഉണ്ടാവും. തൊട്ട് പുറകെ തന്നെ ഇന്ത്യയിലും ഉണ്ടാവും. അപ്പൊ ഒരുപക്ഷെ നമുക്ക് ആ ഓണത്തിന്റെ ഇടയ്ക്ക് വെച്ച് തന്നെ പ്രതീക്ഷിക്കാം. ഏപ്രിൽ മെയ് ജൂൺ ആ സമയത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.
1: എനിക്കൊന്ന് ക്യാമറയുടെ സ്പെക് വെച്ചിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ സാധ്യത ഫൈൻഡ് എക്സ് 9 ആയിരിക്കും, കാരണം 4 ക്യാമറ ഒക്കെ വരുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് വിവോ കുറച്ച് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ, ബിക്കോസ് എന്തിനാണ് ഈ മൂന്നാമത്തെ ലെൻസ് എന്നുള്ള പ്രൂവ് ചെയ്ത് കാണിച്ചാൽ ചിലപ്പോൾ ആൾക്കാരെ അങ്ങനെ ക്യാച്ച് ചെയ്യാനും പറ്റുമായിരിക്കും.
0: അതെ അതെ, ഇവരുടെ ഈ BBK പ്ലാറ്റ്ഫോമിന്റെ അകത്ത്, എക്കോ സിസ്റ്റത്തിന്റെ അകത്ത്, അവരുടെ ശരിക്കും നമ്മൾ സിനിമ ഇതിൽ പറയുകയാണെങ്കിൽ അവരുടെ
1: യൂണിവേഴ്സിൽ
0: വൺ പ്ലസും കൂടെ വരുന്നുണ്ട്. അപ്പൊ വൺ പ്ലസിന്റെയും പുതിയ ഫോൺ ലോഞ്ച് 17 Ultra വരുന്നുണ്ടെന്നാണ്
1: ഞാൻ കേട്ടായിരുന്നു.
0: അതെ അതെ, അപ്പൊ അതും എല്ലാം നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്, കാരണം ഇതിന്റെ എല്ലാം പെർഫോമൻസും ഇതിന്റെ
1: ഇതെല്ലാം ഒരുമിച്ച് ഈ അൾട്രാ സീരീസ് എല്ലാ ഫോണിന്റെ അൾട്രാ മിക്ക
0: അതെ അതെ, ഇതെല്ലാം പ്രൈസിംഗ് എനിക്ക് തോന്നുന്നു 1 lakh
1: മുകളിലായിരിക്കും.
0: അതെ അതെ, അപ്പൊ അൾട്രാ എന്തായാലും 1 lakh മുകളിൽ തന്നെ ആയിരിക്കും, കാരണം അവരങ്ങനെയാണ് സ്പെക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ബാക്കിയെല്ലാം നമുക്ക് വരുന്ന മാസങ്ങളിൽ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടുന്നതായിരിക്കും, അതനുസരിച്ച് നമ്മൾ ശ്രോതാക്കളെ അപ്ഡേറ്റ് ചെയ്യാം.
1: ശരി ശരി, അപ്പോ ശ്രോതാക്കൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയാണ്, ഈ അൾട്രാ സീരീസ്, അതായത് നമ്മൾ ഡിസംബറിൽ ഒപ്പോയുടെ ഫൈൻഡ് എക്സ് 9 വിവോയുടെ എക്സ് 9 സീരീസിന്റെ എല്ലാം പ്രോ മോഡൽ വരെ ഇറങ്ങി നിൽക്കുമായിരുന്നു. അതിന്റെ അൾട്രാ സീരീസിന്റെ അന്നോട്ടെ നമുക്ക് റൂമേഴ്സ് ഉണ്ടായിരുന്നു ഉടനെ ഇറങ്ങും എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ചൊന്നും ലേറ്റായിട്ട് ഇപ്പൊ മേ ബി നമ്മുടെ ചൈനയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു 1.5-2 months നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്.
0: തീർച്ചയായിട്ടും.
1: അപ്പോ എന്തായാലും ഇതൊക്കെയാണ് ഒരു ഏകദേശ സ്പെക്കായിട്ട് നമുക്ക് കിട്ടുന്നത്. എന്തായാലും രണ്ട് ഫോണും ഫോട്ടോഗ്രാഫി ഫോൺ തന്നെയാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയായിരിക്കും രണ്ടിനകത്തും വരുന്ന സ്പെഷ്യാലിറ്റീസും റിയൽ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ ഏതായിരിക്കും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നേരിട്ട് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ
0: പറ്റും.
1: അപ്പൊ അടുത്ത വരുന്ന ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഒപ്പോടെയും വിവോടെ എല്ലാം ഈ പുതിയ സീരീസ് ഫോൺ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ ടൈമിൽ ഇറങ്ങേണ്ട ഫോണായിരുന്നു ഷൗമിയുടെ 17 series ഫോണുകൾ. അത് ആ ടൈമിൽ ഇറങ്ങാതെ നമ്മൾ ജനുവരിയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു, ഫെബ്രുവരി വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അത് വീണ്ടും കുറച്ച് നീണ്ടുപോയെങ്കിലും മാർച്ചിലുണ്ടാവുമല്ലോ കേട്ടോ.
0: അല്ല, February 28 അവർ ഗ്ലോബലി
1: ലോഞ്ച് ചെയ്യുന്നത്. ശരി ശരി, അപ്പൊ അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സ്വാതന്ത്ര്യം 90.4 FM.

0: ഇന്നിതാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഐഫോൺ 17 സീരീസിന്റെ ലീക്സ് ഒക്കെ, അതായത് ചൈനയിൽ ലോഞ്ച് ചെയ്ത ടൈമിൽ, നമ്മൾ ഐഫോൺ 17 സീരീസുമായിട്ട് നല്ല രീതിയിൽ സിമിലർ ആയിരുന്നു ഇതിന്റെ ഡിസൈൻ ഒക്കെ, പ്രോ മോഡൽസിന്റെ ഡിസൈനുമായിട്ട്. പക്ഷേ ഒരു ഐഫോൺ 17 സീരീസിന്റെ ക്യാമറ ബംബ് പ്ലെയിൻ ആയിട്ടിരുന്നപ്പോൾ ഷവോമി അവിടെ ഒരു ഡിസ്പ്ലേ കൊണ്ടുവന്നു. ആ ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ മെയിൻ ഡിസ്പ്ലേയുടെ അത്രയും തന്നെ ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നത്. അങ്ങനെ ഒത്തിരി പേര് അതിന്റെ ക്യാമറ ആണെന്നുണ്ടെങ്കിലും ഭീകരമായിട്ടുള്ള റിവ്യൂ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടോ അതിന്റെ ലോഞ്ച് ഗ്ലോബൽ മാർക്കറ്റിലെ ലോഞ്ച് ആ സമയത്തൊന്നും നടന്നില്ല. ഇപ്പോഴും ഈ അനുവേദം നേരത്തെ പറഞ്ഞാൽ February 28 ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് ഈ പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ഇവിടെ വരുമ്പോൾ പ്രൈസ്? കാരണം സ്പെക് ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അറിയാം. എന്നിരുന്നാലും നമുക്ക് ശ്രോതാക്കൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. പക്ഷെ നമുക്ക് അറിയേണ്ടത് ഇതിന്റെ പ്രൈസിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, ആ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ്?
3: തീർച്ചയായിട്ടും. ശരിക്കും ബാഴ്സലോണയിലാണ് ഇതിന്റെ ലോഞ്ച് ഇവന്റ് നടക്കുന്നത്. അത് February 20, അതായത് ഗ്ലോബൽ ലോഞ്ച് ആണ്. അപ്പൊ February 28 അത് പ്ലാൻ ചെയ്തേക്കുന്നവര്. അപ്പം ഇത് ശരിക്കും നമ്മൾ നേരത്തെ ഓപ്പോയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഓൾറൗണ്ടർ ഫോൺ ആണ്. ഈവൻ ദോ ക്യാമറ എംഫസിസ് ഉണ്ടെങ്കിലും

0: ഒരു ഓൾറൗണ്ടർ ഫോണായിട്ട് തന്നെയാണ് ഷൗമി എപ്പോഴും അവരുടെ സെവൻറ്റീൻ സീരീസ് ഷൗമി സീരീസ് അവർ മാർക്കറ്റിലെത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം പ്രൈസിംഗ് ഉള്ള ഒരു ഫോണായിട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 8L8Gen5 ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒപ്പിക്കകത്തുള്ളതുപോലെ തന്നെ ടെലിഫോട്ടോ ക്യാമറ 200 MP ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 200 MP ടെലിഫോട്ടോ ക്യാമറയുണ്ട്, 50 MP സെൽഫിയുണ്ട്, പിന്നെ 200 MP തന്നെ ഒരു പെരിസ്കോപ്പ് ഇതുമുണ്ട്. ബാക്കി ശരിക്കും നമ്മളുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൻ്റെ അകത്ത് വേണ്ട എല്ലാ ഘടകങ്ങളും ഷൗമിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഹൈപ്പർ ഓഎസ് എന്ന് പറയുന്ന സാധനം വളരെ ശരിക്കും നമ്മൾ iOS പോലെ തന്നെയാണ് അവർ
1: ആക്കിയെടുത്തേക്കുന്നത്. അപ്ഡേറ്റ് ഒക്കെ വന്നപ്പോഴേക്കും ഞാൻ ശ്രദ്ധിച്ചു ഡൈനാമിക് ഐലൻഡ് അടക്കമുള്ള സംഭവങ്ങൾ. അതേപടി എനിക്ക് തോന്നുന്നു ആപ്പിളിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആപ്പിളിനെ അറ്റ് എ ടൈം ഒരു ഇത് മാത്രമേ കാണിക്കത്തുള്ളൂ. ഇതിൽ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ രണ്ടായിട്ട് കാണിക്കും,
0: രണ്ടായിട്ട് കാണിക്കും. അപ്പൊ ശരിക്കും ഷൗമി ഡസ് ഇറ്റ് ബെറ്റർ എന്ന് പറഞ്ഞു തുടങ്ങണം. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ പ്രൈസിംഗ് വന്നിട്ട് ശരിക്കും ഇപ്പോഴത്തെ ഫോണുകളെല്ലാം 100,000 മുകളിലാണ് ഈ പെർഫോമൻസ് ഫോണുകളെല്ലാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കിപ്പം അറിയാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയില് ഷൗമി 17 അതായത് ബേസ് വേരിയന്റ് 12 GB റാമും 256 GB സ്റ്റോറേജ് വെട്ടുള്ളതാണ്. അതിന് 80,000 rupees ഓളം വില വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1,25,000. മറ്റേത് ശരിക്കും 17 Ultra അവരുടെ യൂറോ ബേസ് ചെയ്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 161,000 രൂപയുണ്ട് എന്റെ സ്റ്റാർട്ടിംഗ് മോഡലിന്. അപ് ടു ഇറ്റ് ഗോസ് അപ് ടു 1,83,000 അതായത് 16 GB 512 GB അല്ലെങ്കിൽ 16 GB 1 TB റാം വരെ ഉള്ള. അപ്പൊ ആ റേഞ്ചിലുള്ള പ്രൈസിംഗ് നമ്മൾ പ്രതീക്ഷിക്കണം.
1: അതായത് ഏകദേശം ഐഫോണിന്റെ ഒക്കെ ഐഫോൺ 17 സീരീസ് എന്ന് പറയുമ്പോൾ ഷൗമി 17 പ്രൈസ് ഏകദേശം അതുപോലെ കൊണ്ടുവന്നല്ലേ.
0: അതെ അതെ അതെ. അപ്പൊ പക്ഷെ ഈ ഷൗമിയുടെ ഒരു ഫാൻ ബേസ് ഉണ്ട്, എങ്കിലും ഇത്രയും പ്രൈസിംഗ് എങ്ങനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് ഇതുവരെ അറിയില്ല. എന്നാൽ എങ്കിൽ പോലും നമ്മുടെ മാർക്കറ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള പ്രൈസിംഗ് നമുക്ക് അറിയാൻ കഴിയുള്ളൂ. എങ്കിലും ഫോണിന്റെ പെർഫോമൻസിനെ കുറിച്ച് ആർക്കും യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. കാരണം നെറ്റിലെല്ലാം എന്റെ റിവ്യൂസ് വരുന്നുണ്ട്, എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് അതിന്റെ OS വളരെ എന്താ പറയുന്ന ഒരു ബട്ടറി സ്മൂത്ത് OS ഫീലിംഗ് ആണ്. അതേപോലെ ക്യാമറയുടെ ക്വാളിറ്റി അതേപോലെ നല്ല ക്യാമറ ക്വാളിറ്റിയാണ്. പിന്നെ ലോ ലൈറ്റിന്റെ അകത്ത് നല്ല പെർഫോമൻസ് ആണ്. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റിയും ഉള്ളതായിട്ടാണ് നമുക്ക് റിപ്പോർട്ട്സ് കിട്ടുന്നത്.
1: ശരി ശരി.
0: അപ്പൊ നമ്മൾ ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു നമ്മൾ ആ മാർച്ച് കഴിയുമ്പോൾ തന്നെ ഈ പുതിയ ഫോണുകളുടെ ബിറ്റ്വീൻ മാർച്ച് ആൻഡ് ഓഗസ്റ്റ് പുതിയ കുറെ ഫോണുകൾ അതായത് ഫ്ലാഗ്ഷിപ്പും ഫ്ലാഗ്ഷിപ്പ് കില്ലേഴ്സുമായിട്ട് കുറെ ഫോണുകൾ ലോഞ്ച് ചെയ്യാനുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ശരിക്കും റിവ്യൂവിനും നമ്മുടെ ഹാൻഡ്സ് ഓണും ഒക്കെ കിട്ടാൻ ചാൻസസ് ഉള്ളതാണ്. അപ്പൊ അതാണ് നമ്മളെല്ലാരും ഈ ഫോൺ ലോകത്തുള്ളവരെല്ലാരും ഇട്ട് നോക്കുന്ന ഒരു സമയം അതാണ്. അതിന്റെ തൊട്ട് പുറകെ തന്നെ പിന്നെ അടുത്ത മേജർ ഭീമന്മാരായ ആപ്പിളും
1: അടുത്ത
0: ലോഞ്ചുമായിട്ട് വരുന്നുണ്ട്.
1: അപ്പോ എന്നത്തേക്ക് ലോഞ്ച് പ്രോപ്പർ ആയിട്ട് നമുക്ക് അതായത് ഷോമി 17 സീരീസിന്റെ ലോഞ്ച് കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? February 28 ബാഴ്സലോണയിൽ ഗ്ലോബലി ലോഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇന്ത്യയിലേക്കൊക്കെ നമുക്ക് വാങ്ങാൻ പാകത്തിന് എപ്പോഴത്തേക്ക് എത്തുന്ന എന്തെങ്കിലും വഴി ഉണ്ടോ?
0: ഇല്ല, അത് ശരിക്കും ഷോമി പിന്നെ ടൈപ്പ് അയക്കുന്നത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. ആദ്യത്തെ ലോഞ്ച് അവർ ഫ്ലിപ്കാർട്ട് വഴിയാണ് ചെയ്യുന്നത്. പിന്നെ അവരുടെ വെബ്സൈറ്റിലും ഉണ്ടാവും. അപ്പൊ അതിന്റെ ഡേറ്റ്സിനെ കുറിച്ച് ഇതുവരെ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ MI സൈറ്റിലോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ബാഴ്സലോണ ലോഞ്ചിനോട് അനുബന്ധിച്ച് തന്നെ എനിക്ക് തോന്നുന്നു തൊട്ട് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച വ്യത്യാസത്തിൽ നമുക്ക് ഇവിടെ ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. അതെ, എന്തായാലും നമുക്കത് നോക്കിയിരുന്ന് കാണാം. ഇതെല്ലാം നമ്മൾ ശരിക്കും എടുത്തറിയേണ്ട ഫോണുകളാണ്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഫോണുകൾ തന്നെയാണ് ഇതെല്ലാം.
1: ശരി ശരി. സോ അപ്പൊ എന്തായാലും ഇത്രയും നാളെ നമ്മൾ വെയിറ്റ് ചെയ്തു, ഇനിയിപ്പോ എന്തായാലും കുറച്ച് ദിവസം കൂടെ ഉണ്ടാവുള്ളൂ അല്ലെ 17 സീരീസ് നമ്മുടെ കൈകളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്താൻ കുറച്ച് ദിവസം കൂടെ എന്തായാലും ഉണ്ടാവുള്ളൂ. എന്തായാലും ഒപ്പോയും വിവോയും ഒക്കെ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയ ഫോൺ എന്താ ഷോമിയുടെ കുറച്ച് മാർക്കറ്റ് അവരെങ്കിലും കൊണ്ടുപോയി കാണും.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ ഈ ഇറങ്ങുന്ന ടൈമിൽ ഇനി എത്രത്തോളം മാർക്കറ്റ് കിട്ടുന്നു, എത്രത്തോളം കസ്റ്റമേഴ്സിനെ കിട്ടുന്നു എന്നുള്ളത് നമുക്ക്
0: അറിയാം. വൺപ്ലസ് ഉൾപ്പെടെ കൊണ്ടുപോയി.
1: അതെ അതെ അതെ. അപ്പോ അത് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു പുതിയ ന്യൂസ് ആണ് ഐഫോൺ എയർ യൂസേഴ്സിന്റെ കുറച്ച് കംപ്ലൈന്റ്സ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട്. അതായത് കുറച്ച് നെറ്റ്വർക്ക് ഇഷ്യൂസും കാര്യങ്ങളുമായിട്ടൊക്കെ ഇടയ്ക്ക് വെച്ചിട്ട് പലരും ആ ഒരു പ്രശ്നം പറയുന്നുണ്ടായിരുന്നു. iOS 26.3 ഇറങ്ങിയ ശേഷമാണോ ആ പ്രശ്നം വരുന്നത് എന്നുള്ളതൊക്കെ നമുക്കൊന്ന് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സന്ദനം 90.4 FM.

0: കൊല്ലത്തിനിടാ ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രി ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാക്കാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. അനുപിട്ട, അപ്പോ ഈ ഐഫോൺ എയറിന്റെ പേരിൽ കുറച്ച് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അവരുടെ നെറ്റ്വർക്ക് ഇഷ്യൂസും മോഡം ഇഷ്യൂസും എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കംപ്ലൈന്റ്സ് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ കാരണം? എന്താണ്, എന്തെങ്കിലും OS അപ്ഡേറ്റ് വഴി വന്ന പ്രശ്നമാണോ അതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാർഡ്വെയർ ഇഷ്യൂസ് ആണോ? ഹാർഡ്വെയർ ഇഷ്യൂ ആണെന്നൊക്കെ ചില സംസാരങ്ങൾ കേൾക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ?
2: ഇതിന്റെ അകത്തെ വിരോധാഭാസം എന്ന് വെച്ചാൽ, ആപ്പിൾ ഇതുവരെ ഇതിന് റിപ്പോർട്ട് അല്ലെങ്കിൽ അതിനൊരു റിപ്ലൈ തന്നിട്ടില്ല. ഇത് ആദ്യമേ റിപ്പോർട്ട് ചെയ്യുന്നത് റെഡിറ്റ് യൂസർ ആയിരുന്നു. റെഡിറ്റ് യൂസർ അപ്പൊ അദ്ദേഹത്തിന്റെ ഫോണിൽ രണ്ട് സിം, ഒരു ഈ സിമ്മും മറ്റേ സിം നോർമൽ സിമ്മും ഉണ്ടായിരുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ അത് 26.3 അപ്ഡേറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. അപ്പം ഒരു സുപ്രഭാതത്തിൽ അതിന്റെ നെറ്റ്വർക്ക് കംപ്ലീറ്റ് പോയി. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തെന്ന് വെച്ചാൽ, അപ്പൊ തന്നെ സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ആപ്പിളിന്റെ റിപ്പോർട്ട് വന്നു വെച്ചാൽ ഹാർഡ്വെയർ ഫെയിൽ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ് റിപ്പോർട്ട് വന്നത്. അപ്പൊ ഈ C1X മോഡം ഉണ്ട്, ആ മോഡം ഫെയിൽ. പക്ഷെ അതിന് തൊട്ട് പറയാതെ തന്നെ റെഡിറ്റിന്റെ അകത്ത് തന്നെ ഒരുപാട് പേര് ഈ സെയിം ഇഷ്യൂ

0: പുട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ ആപ്പിൾ ഇതിന് അഡ്രസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല ഇതുവരെ. അപ്പൊ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹാർഡ്വെയർ ഇഷ്യൂ ആണെങ്കിൽ ഇത് ആപ്പിൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്ക് ഈ യൂസേഴ്സിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ആപ്പിൾ കെയറും ഉണ്ട്. അപ്പൊ ആപ്പിൾ കെയറിനകത്ത് ഈ ഹാർഡ്വെയർ വാറണ്ടി ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇല്ല.
1: ശരി ശരി.
0: അപ്പൊ പ്രത്യേകിച്ച് മോഡത്തിന്റെ കേസ് നമുക്ക്, കാരണം അത് മോഡത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് ബോർഡിൽ തന്നെ ഇൻബിൽറ്റ് ആയിട്ട് അവർ വരുന്നതാണ്. അപ്പൊ ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ അത് അവരെങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എങ്കിലും ഈ എറേഴ്സ് അല്ലെങ്കിൽ ഈ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ OS അപ്ഡേറ്റ് വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ട്രിഗർ, ഒരു ഫ്ലോ ട്രിഗർ ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഹാർഡ്വെയറിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യും. അപ്പം ഹാർഡ്വെയർ ഇഷ്യൂ പറഞ്ഞെങ്കിൽ സ്വാഭാവികമായിട്ടും സോഫ്റ്റ്വെയറിന്റെ ഈ ഇതെല്ലാം വോൾട്ടേജിന്റെ അകത്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പൊ ആ വോൾട്ടേജ് വേരിയേഷൻ ഇപ്പം OS അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ മോഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കേണല്, എന്റെ OS കേണലൊക്കെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാക്കും. അപ്പൊ അതുവഴി ഉണ്ടാകുന്ന കുഴപ്പമാകായിരിക്കും ചിലപ്പം. പക്ഷെ അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഇതുവരെ സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് ആപ്പിള് ശരിക്കും റെസ്പോണ്ട് ചെയ്യുന്നവരെ ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ കിട്ടാൻ ചാൻസസ് ഇല്ല. എങ്കിലും യൂസേഴ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഫെയിൽ തന്നെയാണെന്നാണ്. കാരണം അവർ എന്റെ സ്ക്രീൻഷോട്സ് ഉൾപ്പെടെ ഇട്ടിട്ടുണ്ട് സ്കാൻ ചെയ്തതിന്റെ.
1: ഈ സ്കാൻ ചെയ്തെന്ന് പറയുമ്പോൾ എന്തിൽ സ്കാൻ ചെയ്തിട്ട് അവർക്ക് ഹാർഡ്വെയർ ഫെയിൽ ആണെന്ന് മനസ്സിലാക്കാം?
0: ആപ്പിളിന്റെ തന്നെ ഉണ്ട്, ആപ്പിളിന്റെ തന്നെ ഹാർഡ്വെയർ ഡയഗ്നോസ്റ്റിക്സ് ഉണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഫോണിന്റെ അകത്തുള്ള എല്ലാ ഹാർഡ്വെയറും അവർ സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഈ മോഡം ഹാർഡ്വെയർ ആണ് ഫെയിലിയർ ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ C1X ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഫോണിൽ യൂസ് ചെയ്ത് വോവയുടെ ഫോണിന്റെ അകത്ത് യൂസ് ചെയ്തതിന്റെ അകത്തും സെയിം ഇഷ്യൂ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
1: ശരി.
0: അപ്പൊ ആ മോഡം
1: കംപ്ലൈന്റ് തന്നെ ആവാനാണ് സാധ്യത.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും ആപ്പിൾ നിലവിൽ അതിനകത്ത് യാതൊരുവിധ കമന്റ്സും പറഞ്ഞിട്ടില്ല.
0: പറഞ്ഞിട്ടില്ല, കാരണം ഇപ്പം ഫോൺ വന്നിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിലല്ലോ, അധികം നാളായിട്ടില്ല. അപ്പൊ ഇത്രയും പെട്ടെന്ന് ഇത്രയും വേഗത്തിൽ തന്നെ ഇത് ഇങ്ങനെ കംപ്ലൈന്റ് ആകുമെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക്, കാരണം ഇത്രയും കാശ് കൊടുത്തിട്ട് നമ്മൾ മേടിക്കുന്നതാണ്, 120,000 രൂപ കണ്ടായിരുന്നു
1: പ്രോ മോഡലിന്റെ തന്നെ പ്രൈസ് ആവുന്നുണ്ട്.
0: അതെ അതെ. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെല്ലാം വളരെ ചൂടായിട്ട് തന്നെ നിൽക്കുകയാണ്.
1: അതിപ്പോ നിലവിൽ ഐഫോൺ എയറിന് മാത്രമേ കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ അതോ മറ്റേ ഇതെല്ലാം ഐഫോൺ 7
0: ഇല്ല? ഇപ്പൊ ഇതുവരെ ഐഫോൺ എയറിന് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതെ അതെ. അപ്പൊ അതാണ് ഇഷ്യൂ. എന്തായാലും ഇത് ഈ ഉടനെ തന്നെ ആപ്പിള് അതിന് റെസ്പോൺസ് ഉണ്ടാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.
1: ശരി. അപ്പോ എന്തായാലും അതാണ് നമുക്ക് മോഡം ഇഷ്യൂ ആണെന്നാണ് നിലവിൽ യൂസേഴ്സ് എല്ലാം പറയുന്നത്. ആപ്പിൾ അതിനകത്ത് എത്രയും പെട്ടെന്ന് കമന്റ് പറയും നമുക്ക് പ്രതീക്ഷിക്കാം. വനുവേട്ട, എനിക്ക് ഈ പറഞ്ഞാൽ നമ്മൾ AI ഭയങ്കരമായിട്ട് ബൂം ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച AIയുടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നിലവില് AI ഏറ്റവും കൂടുതൽ ഇപ്പൊ സ്മാർട്ട് ഫോണുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്, കാര്യം സ്മാർട്ട് ഫോണിന്റെ ഒക്കെ വില ഇപ്പൊ കൂടാൻ കാര്യം തന്നെ AI എല്ലാ സ്മാർട്ട് ഫോണിലും ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ റാമും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട ഹാർഡ്വെയറിന്റെ എല്ലാം പ്രൈസിംഗ് കൂടി, അതനുസരിച്ച് സ്മാർട്ട് ഫോണിന്റെ പ്രൈസ് മാറി. അപ്പോ എനിക്ക് അന്ന് തൊട്ടുള്ള ഒരു ഡൗട്ടാണ്, നമ്മളെ തന്നെ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ട്, ജെൻസി അടക്കമുള്ള ജനറേഷൻ ഒരുപറ്റം ആൾക്കാർ പലരും ഫീച്ചർ ഫോണിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ട്രെൻഡ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അപ്പോ ഈ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ AI യൂസ് ചെയ്യാൻ നമുക്ക് പറ്റത്തതുമില്ല. അപ്പൊ ഈ ഫീച്ചർ ഫോണിലേക്ക് മടങ്ങിപ്പോകുന്ന ആൾക്കാർക്ക് എങ്ങനെ AI യൂസ് ചെയ്യാൻ പറ്റും, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസിൽ ഇപ്പൊ ഫീച്ചർ ഫോണുകളിലും AI യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ചില ന്യൂസുകളൊക്കെ നമ്മൾ കേട്ട് വരുന്നുണ്ട്.
0: അപ്പോ
1: അതിന്റെ അപ്ഡേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്ന് കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.

0: കൊല്ലത്തിനിട ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
2: തിരികെ എത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. പനുവിട, നമ്മൾ പറഞ്ഞു നിർത്തി. അതായത് ഇന്ന് സ്മാർട്ട് ഫോണുകളെല്ലാം ബിൽ മാനുഫാക്ചർ ചെയ്യുന്നത് AI കൂടെ എങ്ങനെ അതിനകത്ത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ കണക്കൂട്ടിക്കൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ സ്മാർട്ട് ഫോണെല്ലാം ഇപ്പോൾ AI ആയിട്ട് മാറി. ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പോൾ ഫീച്ചേർഡ് ഫോണിലേക്ക് മാറുന്ന ഒരു കാലം ഉണ്ട്. കാരണം യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലൊക്കെ പലയിടത്തും ആൾക്കാർ, പുതിയ ജനറേഷൻ ആൾക്കാരടക്കം ടച്ച് പാഡ് അല്ലെ കീപാഡ് അല്ലെ ഫീച്ചേർഡ് ഫോണിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ AI നമുക്ക് എന്തായാലും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ കേട്ടതാണ്, ഫീച്ചേർഡ് ഫോൺസിലും നമുക്ക് AI യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിന്റെ ഒരു ഒരു പരിപാടികളൊക്കെ എങ്ങനെയാണ്?
3: അത് ശരിക്കും ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു കാര്യമാണ്. അത് ഈ ഇടയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ടെക്നോളജി നമുക്ക് നേരത്തെ ഉള്ളതാണ്. എങ്കിലും HMD ഗ്ലോബൽ, അതായത് നോക്കിയയുടെ പേറ്റന്റ് ഇരിക്കുന്ന കമ്പനി HMD ഗ്ലോബൽ, അവര് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു AI കമ്പനി, സർവം AI എന്ന് പറയുന്ന ഒരു കമ്പനിയായിട്ട് നമ്മുടെ ഈ AI സബ്മിറ്റ് കടന്നപ്പം ഒരു ടൈപ്പിലെത്തി. അപ്പൊ ഈ സർവം AI എന്ന് പറയുന്ന കമ്പനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് മോഡൽ AI ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഏത് റിസോഴ്സ് കുറഞ്ഞ ഡിവൈസസിലും, അത് ഫോണിൽ തന്നെ ആണോന്നില്ല, ഇപ്പൊ നമ്മുടെ വണ്ടികളുടെ കാറിന്റെ സിസ്റ്റത്തിൽ അതെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം, നമ്മുടെ വീട്ടിലിരിക്കുന്ന മ്യൂസിക് സിസ്റ്റത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ അത് ചെറിയ റിസോഴ്സസ് കുറഞ്ഞ, ഇപ്പൊ നമ്മള് സ്മാർട്ട് ഫോണിൽ, ഇപ്പം രാഹുൽ പറഞ്ഞ പോലെ സ്മാർട്ട് ഫോണിന്റെ അകത്ത് AI വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ അത് പ്രോസസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇൻ ഹൗസ് ആയിട്ട്, ഐ മീൻ ഇൻ ഡിവൈസ് ആയിട്ട് പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. കാരണം അതിന് പറ്റുന്ന പ്രോസസറും GPU അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, APU എല്ലാം അതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയിട്ടുണ്ട്. നേരെ മറിച്ച് ഫീച്ചർ ഫോണിന്റെ അകത്ത് നമുക്കൊരു പ്രോസസറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു APU ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വലിയ പാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ തന്നെ അത് മറ്റൊരു സ്മാർട്ട് ഫോൺ ആയിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതിന് പകരം ശരിക്കും ഇപ്പോൾ ഈ സർവം AI ചെയ്യുന്നത് അവരുടെ ബേസ് മോഡൽ 30B എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ആ മോഡൽ ഇങ്ങനത്തെ ഡിവൈസസിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന്റെ വ്യക്തമായ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കിപ്പോൾ ശരിക്കും ഈ HMD ഗ്ലോബലിന്റെ ഫോണുകൾ, ഫീച്ചർ ഫോണിൽ UPI പേയ്മെന്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ IVRS വഴിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണക്കത്തെ എന്തെങ്കിലും സിസ്റ്റംസ് ആയിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഒരു ഐക്കൺ ബേസ് ചെയ്തുകൊണ്ട് ഇതിപ്പം ഇന്റർനെറ്റിൽ കണക്ട് ചെയ്യാൻ ഫീച്ചർ ഫോണിന്റെ അകത്ത് സാധിക്കില്ല. GPRS അങ്ങനത്തെ സിസ്റ്റംസ് അല്ലെങ്കിൽ എഡ്ജ് കണക്ടിവിറ്റി അങ്ങനത്തെ ഇതേ കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ഡയറക്ട്ലി ഇപ്പൊ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യാൻ പോലും നമ്മുടെ ഫീച്ചർ ഫോണിന്റെ അകത്ത് പറ്റില്ല. അപ്പൊ നമുക്ക് ആപ്പാടെ ഉള്ളതെന്ന് വെച്ചാൽ നെറ്റ്വർക്കിന്റെ അകത്ത് തന്നെ നമുക്ക് ഡ്യൂപ്ലക്സ് കണക്ഷൻ ഉള്ള നെറ്റ്വർക്കിൽ തന്നെ, ഇപ്പൊ സാറ്റലൈറ്റ് ഇത് വരുന്നില്ലേ, അതേപോലെയൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു കണക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നെറ്റിൽ കണക്ട് ചെയ്തിട്ട് ഈ ചാറ്റ് ബോട്ടുമായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതായിരിക്കാം ഒരു ഒരു മാർഗം. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം നമ്മൾ UPI പേയ്മെന്റ്സ് ചെയ്യുന്ന IVRS മെത്തേഡ് വഴി നമുക്ക് നമ്പർ ഡയൽ ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യം എന്താണ്, ചാറ്റ് ബോട്ടാണ്, AI ചാറ്റ് ബോട്ടാണ്, ചാറ്റ് ബോട്ടിന്റെ അടുത്ത് നിങ്ങൾ 2 ഡയൽ ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യത്തിനായിട്ട് 3 ഡയൽ ചെയ്യും, അങ്ങനെ പറഞ്ഞ് നമുക്ക് ചിലപ്പം ഒരു പക്ഷേ ആ സർവീസസ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും AI ഫീച്ചേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അകത്ത് കൊണ്ടുവരുത്തിക്കാൻ പറ്റുമെന്നാണ് സർവം AI പറയുന്നത്. അപ്പൊ ഈ അടുത്ത് വരുന്ന ഫ്യൂച്ചർ ഫോണുകളിൽ നമുക്ക് ഈ ഫീച്ചർ എനേബിൾ ചെയ്യാൻ ചാൻസസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് നമ്മൾ വന്നതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്, കാരണം അവരുടെ ബിസിനസ് സീക്രട്ട് ആയതുകൊണ്ടായിരിക്കാം സർവം AI

0: ഫുൾ ഡീറ്റെയിൽസ് ഒന്നും വെളിവാക്കിയിട്ടില്ല,
1: പുറത്ത് വിട്ടിട്ടില്ല.
0: അതെ അതെ,
1: സ്ക്രീനും കാര്യങ്ങളും, കാരണം നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ AI ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ സ്ക്രീൻ വഴിയാണ്.
0: അതെ അതെ,
1: സ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, ക്യാമറ ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ ഫീച്ചർ ഫോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ലിമിറ്റഡ് ആണ്,
0: ലിമിറ്റഡാണ്.
1: ക്യാമറയുടെ ക്വാളിറ്റി വളരെ
0: കുറവായിരിക്കും. നമുക്ക് അത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഒരു ഏജന്റ് AI ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു ചാറ്റ് ബോട്ട് മാത്രമാണ്.
1: ശരി ശരി,
0: അപ്പൊ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ചാറ്റ് ബോട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള കുറെ, അതായത് സ്ഥാപിതമായ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം പറയുന്ന ഒരു ചാറ്റ് ബോട്ട് ആയിട്ടായിരിക്കും.
1: അങ്ങനെ ആയിരിക്കും.
0: അല്ലാണ്ട് ഒരു ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാ, ഫുൾ ഫ്ലഡ്ജ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല,
1: പറ്റില്ല,
0: കാരണം ഫീച്ചർ ഫോൺ അത്രയും റിസോഴ്സസ് ഇല്ലാത്തതുകൊണ്ട് അതായിരിക്കാം.
1: അപ്പോ ഈ ഇന്നോവേഷൻ എന്നത്തേക്ക് നമുക്ക് പ്രാക്ടിക്കലായി അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്?
0: അവര് HMD ഗ്ലോബലി ഈ വർഷം തന്നെ അത് ഇന്റഗ്രേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം വരുന്ന ഫോണുകളിൽ, ഇപ്പൊ നമുക്ക് ഈ വർഷം അവസാനത്തോടു കൂടി വരുന്ന ഫോണുകളിലെല്ലാം ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വരാൻ ചാൻസസ് ഉണ്ടാകാം. അപ്പൊ അതെന്തായാലും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകും എന്തായാലും. അപ്പൊ അത് വരുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും.
1: ഈ സർവം AI അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്, അതിനെ പറ്റി എന്തെങ്കിലും അറിയാൻ
0: പറ്റുമോ? തീർച്ചയായിട്ടും. സർവം AI ഇന്ത്യൻ കമ്പനിയാണ്. അവർക്ക് രണ്ട്, അവരിപ്പോ വർക്ക് ചെയ്യുന്നത് ഇങ്ങനത്തെ ഈ ഡിവൈസസിന്റെ അകത്ത് AI ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അവരുടെ ആപ്ലിക്കേഷൻസ് എല്ലാം അങ്ങനത്തെയാണ്. അപ്പൊ അവർക്ക് രണ്ട് മോഡൽസ് ഉണ്ട്, അതായത് സ്കെയിൽ ഡൗൺ മോഡൽസ് ആണ്. ഈ ചാറ്റ് ബോട്ട്സിനെ പോലെ AI ചാറ്റ് ബോട്ട്സിനെ കൊണ്ട് പിന്നെ ഹെൽപ്പ് കൊടുക്കുന്ന പല പല മോഡൽസ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് അവർക്ക് സ്വന്തമായിട്ട് രണ്ട് മോഡൽസ് ഉണ്ട്. ഒന്ന് 30B മോഡൽ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്, പിന്നെ അതല്ലാതെ തന്നെ 105B എന്ന് പറയുന്നിട്ട് വേറെ മോഡലുണ്ട്. ഈ രണ്ട് മോഡൽസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ മോഡൽസ് ഏതാണ് ഇന്റഗ്രേറ്റ്, അവർ പറയുന്നത് 30B മോഡൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ്. 30B മോഡൽ എന്ന് വെച്ചാൽ വളരെ സ്കിൽ ഡൗൺ ആയിട്ടുള്ള മോഡലാണ്.
1: അപ്പൊ
0: അതിനകത്ത് നമുക്ക് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാറ്റ് ബോട്ടുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അത് ഈ ഫീച്ചർ ഫോണുകളിൽ എനേബിൾ ചെയ്യുന്നതാണ്. HMD ഗ്ലോബൽ നോക്കിയുടെ ഫോണുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതാണ് അവർ
1: പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കീപാഡ്, കാരണം ഒരുപാട് ആൾക്കാർ ഇപ്പൊ കുഞ്ഞു കീപാഡ് ഫോണിലേക്ക് മടങ്ങി പോകുന്നുണ്ട്. അപ്പൊ അവർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ AI കീപാഡ് ഫോണുകൾക്കും എത്രയും പെട്ടെന്ന് തന്നെ വരട്ടെ നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ AI ആയിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു ന്യൂസ് തന്നെയാണ് ഇവിടെ അടുത്തത് നമുക്ക് വരുന്നത്. അതായത് ഇപ്പൊ പല കമ്പനിയിന്നും എംപ്ലോയീസിനെ ഒക്കെ പിരിച്ചുവിടുന്നുണ്ട്
0: അല്ലെ.
1: അതിന് റീസൺ ആയിട്ട് നമ്മൾ പൊതുവെ പറയുന്നതും കമ്പനികൾ തന്നെ പഴിചാരുന്നതും AIയുടെ പുറത്താണ്. AI അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇത്ര എംപ്ലോയീസിന്റെ ആവശ്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് പിരിച്ചുവിടലും നടക്കുന്നത്. അപ്പോ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നതിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്കൊരു കുഞ്ഞു ബ്രേക്ക് എടുത്തിട്ട് വരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കും റേഡിയോ സാന്ദ്രം 90.4 FM.

0: കൊല്ലത്തിനിത ഒരു സന്തോഷ വാർത്ത. സാംസങ്ങിന്റെ ഏറ്റവും പുതിയ 5G മൊബൈലുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ. സാംസങ് ഓത്രേ ഷോറൂമായ സ്കൈസെല്ലിൽ നിന്നും വെറും 876 രൂപ മാസത്തവണയിൽ സാംസങ് 5G മൊബൈൽ സ്വന്തമാകാം. കൂടാതെ സാംസങ് ഗാലക്സി A06നൊപ്പം 25 വാട്ട് ചാർജർ തികച്ചും സൗജന്യം. ഉടൻ തന്നെ അടുത്തുള്ള സ്കൈസെൽ ഷോറൂം സന്ദർശിക്കൂ. കോൺടാക്ട് 8113881138.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: തിരികെത്താൻ ടെക് ബൈറ്റ്സിലേക്ക് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്ര 90.4 FM. പനുവിട്ട AI വന്നതുകൊണ്ടല്ല ആൾക്കാർ ഇപ്പൊ പിരിച്ചു വിടുന്നത്. ഇത് ശരിക്കും വേറെ പല കാര്യങ്ങൾക്കും ഒരു ഒരു പുകമറയായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതെന്നാണ് നമ്മളെ ചാറ്റ് ജി പി ഓപ്പൺ എഐയുടെ സ്ഥാപകനായിട്ടുള്ള സാം ഓൾട്ട്മാൻ ഇപ്പൊ പറയുന്നത്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ?
2: ഈ കഴിഞ്ഞ AI സമ്മിറ്റിന് ഇന്ത്യയിൽ വന്നപ്പം അദ്ദേഹം CNBC TV18 ഒരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഒരു ചാറ്റിന്റെ അകത്ത് അദ്ദേഹം പറഞ്ഞാണ്. അപ്പൊ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും AI, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. AI കാരണം മൈക്രോസോഫ്റ്റിന്റെ മേധാവി ഈ ശരിക്കും AI പല വളരെ ബേസിക് ആയിട്ടുള്ള ജോലികളെല്ലാം റീപ്ലേസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കണ്ടന്റ് റൈറ്റർ, നമുക്കിപ്പോ ഒരു സ്ഥാപനത്തിൽ ഒരു ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഒരു കണ്ടന്റ് റൈറ്ററിന് ആവശ്യമായിരുന്നു. പക്ഷെ ഇപ്പം അത് കണ്ടന്റ് റൈറ്ററിന് ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമനൈസ്ഡ് കണ്ടന്റ് ഇപ്പം AI തന്നെ ജനറേറ്റ് ചെയ്ത്. അതേപോലെ തന്നെ ഡിസൈനേഴ്സിന്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ടൂൾസ് പോലും ശരിക്കും ഫോട്ടോഷോപ്പിന്റെയും ഇല്ലസ്ട്രേറ്ററിന്റെയും ഒക്കെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്കിപ്പം മെഡിക്കൽ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ റേഡിയോളജിസ്റ്റുകൾ അങ്ങനത്തെ വളരെ സ്പെസിഫിക് ആയിട്ട് ജോലി ചെയ്യുന്നവരുടെയൊക്കെ ഇപ്പൊ കാർഡിയോളജിയിൽ തന്നെ നമുക്കിപ്പം ഓപ്പറേഷൻസ് ഒക്കെ നടത്താനായിട്ട് റോബോട്ടിക് ഇപ്പൊ കൊല്ലത്ത് തന്നെ പല ഹോസ്പിറ്റൽസിലും അപ്പൊ അവൈലബിൾ ആയിട്ടുണ്ട് റോബോട്ടിക് സർജറി. ഈവൻ ദോ അതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ഡോക്ടറിന്റെ സാമീപ്യം ആവശ്യമാണെങ്കിൽ പോലും കുറച്ച് നാൾ കഴിയുമ്പോൾ, ഇതിപ്പോ നമ്മൾ തുടക്കം മാത്രമാണ്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും അത് വരുന്നത്. ഇപ്പൊ റേഡിയോളജിസ്റ്റ് ഇപ്പൊ നമ്മളിപ്പം ECG റീഡ് ചെയ്യാനായിട്ട് ഇപ്പൊ ECG മെഷീൻ്റെ അകത്ത് നമ്മൾ AI കണക്ടഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ AI കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു ECG മെഷീൻസ് ഇനി വരാൻ ചാൻസസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ പോലും നമ്മൾ ECG റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ PDF ഫയലോ അല്ലെങ്കിൽ അതിൻ്റെ സോഫ്റ്റ് കോപ്പിയോ നമ്മൾ AIക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ AI കൃത്യമായിട്ട് പറഞ്ഞു തരും എന്തൊക്കെയാണ്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പല ജോലികളും ശരിക്കും AI അതിക്രമിച്ച് കയറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും സാം ഓൾട്ട്മാൻ പറയുന്നത് നമ്മളിപ്പം പല കമ്പനികളിലും ഇപ്പോൾ പിരിച്ചുവിടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആമസോണിൽ തന്നെ 3000 വരെ കണ്ട് ഒരുമിച്ച് പിരിച്ചു വിട്ടു. അത് കമ്പനി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ AIയിലേക്കുള്ള പരിവർത്തനം കാരണമാണ് അതങ്ങനെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതുവരെ മാറ്റി പറയേണ്ടി വന്നു. പക്ഷെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള നടക്കുന്നത് സാം ഓൾട്ട്മാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളുടെ ശരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മറച്ചു വെക്കാനും അതിൻ്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ മറച്ചു വെക്കാനും വേണ്ടിയിട്ടാണ് AIയെ പഴിയായിരുന്നതെന്നാണ് സാം ഓൾട്ട്മാൻ പറയുന്നത്. ഇതിനെ അദ്ദേഹം ഒരു ടേമും പറഞ്ഞിട്ടുണ്ട്, AI വാഷിംഗ് എന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങനെയും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചിലപ്പം അവര് ചിലപ്പം ഇപ്പോഴത്തെ ഇങ്ങനെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് മറികടക്കാനായിട്ട്, കാരണം IT മൊത്തത്തിലുള്ള ഇൻഡസ്ട്രി ഒരു ഡൗൺ ടേണിലാണ്. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. അത് ശരിക്കും അൺസൈന്റിഫിക് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ്, അൺസൈന്റിഫിക് ആയിട്ടുള്ള ടാലന്റ് ഹണ്ട് ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ചിലപ്പോൾ കമ്പനിയിലുള്ള അകത്തുള്ളവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ സ്കില്ലില്ലാത്ത ആൾക്കാരെ ഒരുപാട് പേരെ എടുക്കും. അങ്ങനെ എടുത്തിട്ട് ശരിക്കും അവർക്ക് സാലറി കൊടുക്കാനില്ലാതാകുമ്പോഴത്തേക്ക് അവരെ പിരിച്ചുവിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ശരിക്കും പഴിച്ചേരാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേണമല്ലോ. അങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങനെ പറയുന്നതും ഉണ്ട്. അപ്പം ഇതിന് രണ്ട് സൈഡും ഉണ്ട്. ശരിക്കും AI ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി റീപ്ലേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കൂട്ടപ്പിരിച്ചിലുകളുടെ
1: പലരും ആ ഒരു അവസരം മുതലെടുത്ത് പല കാര്യങ്ങളും.
2: മൈക്രോസോഫ്റ്റിൽ തന്നെ ശരിക്കും കഴിഞ്ഞ 2025 15,000 പേരെ ജീവനക്കാരെ പിരിച്ചു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതിന് അവർ പറഞ്ഞേക്കുന്ന റീസൺ എന്ന് പറയുന്നത് AI പരിവർത്തനമാണ്. പക്ഷെ ശരിക്കും അത് സത്യമല്ല. അതല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ HR പറഞ്ഞിട്ടുണ്ട് അത് AI മാത്രമല്ല കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കമ്പനികൾ ഇത് ഈ ഒരു പുകമറ സൃഷ്ടിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ സൂചിപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ AI ശരിക്കും നമ്മൾ ജോലി റീപ്ലേസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സത്യമാണ് ജോലി റീപ്ലേസ്. പക്ഷെ AI യൂസ് ചെയ്തുകൊണ്ട് AIക്കകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പൊ അതിൽ നമുക്ക് സ്കിൽസ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് നമുക്ക് ജോലി നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു പോം വഴി. അപ്പൊ AIയെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുക. AI യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ടൂളാക്കാമെന്നുള്ള, കാരണം AI ഒരിക്കലും നമ്മൾ പല എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒരു ബബിളാണ്. അപ്പം ഇപ്പൊ കാണുന്ന AI ആയിരിക്കത്തില്ല നമ്മൾ കുറച്ചുനാൾ കഴിയുമ്പോൾ. അപ്പൊ എനിക്ക് തോന്നുന്നു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് പോലും AI ബേസ് ചെയ്തുകൊണ്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വരാൻ ചാൻസസ് ഉണ്ട്. എന്തിന് പറയുന്നു, ChatGPT പോലും പുതിയ വേർഷൻസ് ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ടും AI തന്നെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഡെവലപ്പേഴ്സ് അല്ല അത് വർക്ക് ചെയ്യുന്നത്. AI തന്നെ കഴിഞ്ഞ വേർഷൻ്റെ അകത്തുള്ള പിറ്റ്ഫോൾസ് കണ്ടുപിടിച്ചിട്ട് പുതിയ വേർഷൻ കോഡ് എഴുതി റീറൈറ്റ് ചെയ്തിട്ടാണ് പുതിയ വേർഷൻ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു കാലത്ത് നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് AI എങ്ങനെ നമുക്കൊരു ടൂളാക്കി നമ്മുടെ സ്കിൽസ് വർദ്ധിപ്പിച്ച് പുതിയൊരു ജോലി

0: ാണ് നമ്മൾ
1: ചിന്തിക്കുന്നത്.
0: നമ്മുടെ ജോലി പോകുന്ന പേടിച്ച് നമ്മൾ പിന്മാറുകയല്ല വേണ്ട.
1: ഇപ്പൊ തന്നെ ഈ ഡിസൈനേഴ്സും അല്ലെങ്കിൽ അങ്ങനെ പല ആൾക്കാരും AI പല ടൂൾസിനെ ഉപയോഗിച്ചിട്ട് അവർ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം അതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യുന്നവരുണ്ട്.
0: തീർച്ചയായിട്ടും ഒരുപാട് പേര്
1: വിഷ്വൽ സംഭവങ്ങൾ അല്ലെങ്കിൽ VFX ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവര് അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ഈസി ആവാണ് ചെയ്തത്. അവരുടെ ക്രിയേറ്റിവിറ്റി മാത്രം വെച്ചിട്ട് അവർക്ക് ചില ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർക്ക് നല്ല വിഷ്വൽസ് ഉണ്ടാക്കാൻ പറ്റും.
0: അതെ, ടൂൾസിന് മാത്രമല്ല അവർക്ക് ശരിക്കും സാമ്പത്തിക ലാഭമാണ് ഉണ്ടാകുന്നത്. നമുക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിട്ട് എത്ര മെഷീൻസിന്റെ ആവശ്യം, അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അത് മാത്രമല്ല അത്രയും ദിവസം നമുക്ക് നഷ്ടപ്പെടുകയാണ്.
1: അത്രയും കഷ്ടപ്പെട്ടിരുന്ന ഡിസൈൻ ചെയ്യും കാര്യങ്ങളൊന്നും വേണ്ട, ചുമ്മാ പറഞ്ഞു കൊടുത്താൽ നമുക്ക് സാധനം കിട്ടും.
0: അത് വളരെ പെട്ടെന്ന് തന്നെ റെൻഡർ ചെയ്ത് വരികയും
1: ചെയ്യും.
0: അപ്പൊ ആ ഒരു ദിവസത്തെ കാര്യമുള്ളൂ, 24 hours. നമ്മൾ ഫുൾ പെയ്ഡ് വേർഷൻ 25,000 രൂപയുടെ വിലയൊക്കെ ഉള്ളൂ ജിമിനയുടെ ഒക്കെ. അപ്പൊ നമ്മൾ മറ്റേത് നമ്മൾ കോടിക്കണക്കിന് രൂപകളാണ് നമ്മൾ മറ്റന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ഇത് അഡ്വാൻറ്റേജ് ആയിട്ട് വരാനാണ് ചാൻസ് എന്നാണ് എന്റെ ഒരു നിഗമനം.
1: കുറെ പേർക്ക് ഈ പറഞ്ഞാലും എന്തെങ്കിലും ജോലി നഷ്ടങ്ങൾ സംഭവിച്ചാലും അതിന് എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ?
0: തീർച്ചയായിട്ടും. നമ്മൾ എന്തായാലും ഒരു സമൂഹം ഉള്ളിടത്തോളം കാലം അതിനുള്ള പോംവഴികൾ എന്തായാലും കണ്ടെത്തിയില്ലേ
1: പറ്റുള്ളൂ.
0: തീർച്ചയായിട്ടും അതിനുള്ള റിസോഴ്സസ് വേറെ മറ്റെന്തെങ്കിലും പോംവഴികൾ എന്തായാലും കണ്ടെത്താൻ പറ്റും.
1: ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അത്രയും കൊണ്ട് നമ്മുടെ ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നമ്മൾക്ക് വളരെ കുറച്ച് ലോഞ്ചസിന്റെ കാര്യം പറയാൻ പറ്റി, കുറച്ച് ടെക്നോളജിക്കൽ അപ്ഡേറ്റ്സിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റി. അടുത്ത ആഴ്ച കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു വിവരങ്ങളും മറ്റു ന്യൂസുകളായിട്ട് നമുക്ക് വരാം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കും നമുക്ക് അത്യാവശ്യമാണ്. നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ ഇതാണ്, 8848558785. ഒരിക്കൽ കൂടി പറയാം, 8848558785. അപ്പൊ എന്തായാലും ഇന്നത്തെ ടെക് ബൈറ്റ്സിന്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ അഖിൽ,
0: സൈനിങ് ഓഫ്. അനൂപ്,
1: ബൈ
0: ബൈ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ടെക് ബൈറ്റ്സ്. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് അനൂപ് രാജീവ്, സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
3: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.

0: വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം മ്യൂസിക് ബീറ്റ്സ് ലൈവ് ചാറ്റ് ഷോ.

കണ്ണടച്ചു ഒന്നോർത്തു നോക്കൂ, പുറത്ത് നല്ല തണുത്ത കാറ്റാണ്. ജനലരികിലൂടെ പെയ്യുന്ന കുഞ്ഞു മഴത്തുള്ളികൾ കൂടെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഒരു ചെറിയ ചൂട് ചായയും കൂടെ ഉണ്ടെങ്കിൽ അത് ഒരു വേറൊരു വൈബ് തന്നെയാണ് അല്ലേ. പുറത്ത് മഴ തുടങ്ങിയോന്ന് എനിക്കറിയില്ല, എങ്കിലും മഴക്കാലത്തെ വളരെ മനോഹരമായി തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് മ്യൂസിക് ബീറ്റ്സിൻ്റെ സംഗീതയാത്രയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഈ മനോഹരമായിട്ടുള്ള മ്യൂസിക്കൽ ജേണിയിൽ ഞാൻ ആതിരയാണ്. അപ്പോൾ എൻ്റെ കൂടെ മഴയുടെ വിശേഷങ്ങളും മഴപ്പാട്ടുകളും ഇങ്ങനെ വർത്തമാനവും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ കടന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു 4 മണി സമയത്ത് നല്ലൊരു ചൂട് ചായയായിട്ടൊക്കെ ഇങ്ങ് പോരാ. നല്ല പാട്ടുകളുമായിട്ട് ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ് ഓണേ സീറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം, വാട്സപ്പ് നമ്പർ 8848558785. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 8848558785. ഈ ഒരു നമ്പറിലാണ് നിങ്ങൾ മെസ്സേജ് ചെയ്യേണ്ടത്. അപ്പോൾ മഴയായത് കൊണ്ടാണോ എന്നറിയില്ല, ചെറിയൊരു തണുപ്പൊക്കെ അടിക്കുമ്പോൾ നമുക്കിങ്ങനെ പതുക്കെ സോഫ്റ്റായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോകാൻ ഒരാഗ്രഹമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ വിശേഷങ്ങൾ അയച്ചോളൂ. നല്ലൊരു മഴയെ ഒരു മഴക്കാലത്ത് നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് സമ്മാനിക്കപ്പെടട്ടെ. മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ നല്ലൊരു മഴക്കാലം നമുക്കുണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടൊരു ശ്രോതാവ് മഞ്ജരി അയച്ചിരിക്കുന്നു. ഹലോ, ഞാൻ മുളങ്കടകത്ത് നിന്ന് മഞ്ജരിയാണ്. എൻ്റെ അമ്മ ഷീജയ്ക്ക് വേണ്ടിയിട്ട് മഴ എന്ന വിധുപ്രതാപ് പാടിയ ആൽബം സോങ് ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ് ഈ സോങ്, ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് നമ്മുടെ മഞ്ജരിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പോൾ ആ ഒരു മഴയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തിയ പാട്ടാണിത്. പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ മഞ്ജരിക്കുട്ടി അത് അറിഞ്ഞ് എൻ്റെ മനസ്സറിഞ്ഞോ എന്നെനിക്കറിയില്ല. അതുപോലെ തന്നെ ആ ഒരു മഴപ്പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യെസ്, അപ്പോൾ ഈ ഒരു മഴപ്പാട്ടിനെ പറ്റി പറയുമ്പോൾ തന്നെ വിധുപ്രതാപിൻ്റെ ശബ്ദമാധുര്യം എടുത്ത് പറയേണ്ടിയിരിക്കുന്നു അല്ലേ. അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നമുക്ക് വേണ്ടി ഈ ഒരു പാട്ട് സമ്മാനിച്ചിരിക്കുന്നത്. ഇനി എത്ര പാട്ട് വിധുപ്രതാപ് നമുക്ക് സമ്മാനിക്കുമെങ്കിലും ഈ ഒരു പാട്ടിൻ്റെ മാധുര്യത്തിൽ ഇങ്ങനെ നമ്മുടെ മനസ്സ് നിൽക്കുകയാണ്. ഏത് മഴക്കാലം

എല്ലാം വരുമ്പോഴും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഈ പ്രണയവും വിരഹവും എല്ലാം ചേർന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള ഈ ഗാനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ട് നിൽക്കുന്നത് ഒരു വിരഹവും ഒരു വേദനയും ആണെങ്കിൽ കൂടിയും മഴയത്തൊക്കെ ഇതിങ്ങനെ ആസ്വദിക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്കും നമ്മുടെ ഒരു നല്ലൊരു പ്രണയത്തെ പറ്റിയൊക്കെ നമുക്കിങ്ങനെ ആലോചിച്ച് ആ ഒരു സുഖത്തിൽ എങ്ങനെ കടന്നു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് രമേഷ്, ഇത് സംഗീതം ചെയ്തിരിക്കുന്നത് മനു രമേഷിനാണ്. ഇതിൻ്റെ ഗാനരചന ചെയ്തിരിക്കുന്നത് രമേഷ് നായരാണ്, എസ് രമേഷൻ നായരാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് മനു രമേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്രണയം അതിൻ്റെ ആത്മീയ ചിന്തകളും ചേർന്നിട്ടാണ് അദ്ദേഹം ഈ വരികൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് അതിമനോഹരമായിട്ട് തന്നെ നമ്മുടെ മനു രമേഷൻ, അദ്ദേഹത്തിൻ്റെ മകൻ, അതിന് സംഗീതം പകർന്നിരിക്കുകയാണ്. ആ അതിമനോഹരമായ ഗാനം നമുക്കൊന്ന് കേട്ടാലോ? ആ ഒരു ഗാനം തന്നെയാകട്ടെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ നേരത്തിൽ ആദ്യമായി.

യെസ്, അപ്പോൾ നമ്മൾ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ മനോഹരമായൊരു ഗാനം തന്നെയായിരുന്നു അല്ലേ എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് ബീറ്റ്സ് ലൈവ് ജേണിയാണ്. ആ ഒരു ഗാനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഏറ്റവും മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് ആ ഒരു പാട്ടും ആ ഒരു ആലാപന ശൈലിയും വരികളും എല്ലാം ആണെങ്കിലും വിഷ്വൽസിന് വളരെയധികം പ്രാധാന്യം ആ ഒരു പാട്ടുണ്ട് അല്ലേ. ഒരു സിനിമാറ്റിക് ക്വാളിറ്റി ആ ഒരു പാട്ടിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പഴയ തറവാടൊക്കെ ഇങ്ങനെ അല്ലേ. അപ്പോൾ ആ പ്രണയവും വിഷ്വൽസും എല്ലാം ചേർന്നിട്ടുള്ളൊരു മനോഹാരിത തന്നെയാണ്. അപ്പോൾ ഈ ഒരു മഴക്കാലത്തിലേക്ക് നമ്മളിങ്ങനെ ചുവടുറപ്പിക്കുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ തന്നെയാണ് ഇന്നത്തെ ഈ ഒരു മഴപ്പാട്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ മഞ്ചേരിക്ക് വേണ്ടി അല്ല, മഞ്ചേരി നമ്മുടെ ഷീജ മാമിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷനായിരുന്നു, അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷനായിരുന്നു ആ ഒരു പാട്ട്. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ദിവസം, നല്ലൊരു വൈകുന്നേരം എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാനും ഈ ഒരു പാട്ട് എല്ലാവർക്കും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ നൽകുമായിരുന്നു. യെസ്, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് പ്രദീപാണ് അയച്ചിരിക്കുന്നത്. ഹായ് ആതിര, ഞാൻ പ്രദീപ്. അപ്പോൾ എനിക്ക് മ്യൂസിക് ബീറ്റ്സ് ഇഷ്ടമാണ്, എനിക്ക് നല്ലൊരു മഴപ്പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മളൊരു നല്ലൊരു മഴപ്പാട്ട് നമ്മുടെ പ്രദീപിന് വേണ്ടിയിട്ട് വെച്ച് തരുന്നത് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മഴ ടൈമിൽ നല്ല നല്ല മഴപ്പാട്ടുകൾ കേൾക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിലൊരു ഒരു ചൂട് കാപ്പിയൊക്കെ അല്ലെങ്കിൽ ഒരു ചായയൊക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നല്ലൊരു ഒരു ടൈമിൽ പാട്ടൊക്കെ കേട്ട് ആ മഴയൊക്കെ ഇങ്ങനെ ഒരു ജനലരികിലൊക്കെ ഇരുന്ന് ആസ്വദിക്കുമ്പോൾ ഈ നമ്മൾ നേരത്തെ കേട്ട പാട്ടാകുമ്പോൾ ഒരു ഒരു കാമുകൻ ഇങ്ങനെ ജനൽപ്പാളികൾ അല്ലെങ്കിൽ ജനലിൻ്റെ അടുത്ത് നിന്ന് ഒരു വേദനയാണ്. തൻ്റെ മുൻ കാമുക അല്ലെങ്കിൽ ഭാര്യ അത്രയും സ്നേഹത്തോടെ കണ്ടിരുന്ന ഒരു പ്രിയതമയുടെ ഒരു വേർപാടാണ് ആ ഒരു ഗാനം. പക്ഷെ എല്ലാ ഗാനങ്ങളും അങ്ങനെ ആവണമെന്നില്ല. ചിലത് മഴയും ഈ പ്രണയവും എല്ലാം എപ്പോഴും വിരഹം ആവണമെന്നില്ല. ചിലതൊക്കെ വളരെ സന്തോഷമായിട്ട് മൂവ് ചെയ്യാറുണ്ട്, ചിലതൊക്കെ കുറച്ച് സങ്കടമാണ്. അപ്പം എങ്കിലും എല്ലാ പ്രിയപ്പെട്ടവരും ഈ ഒരു പാട്ടുകളെല്ലാം നല്ലൊരു സെൻസിൽ തന്നെ എടുക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ ശ്രോതാവ് ചോദിച്ചിട്ടുള്ളൊരു മഴപ്പാട്ട് നമുക്ക് വെച്ച് കൊടുത്താലോ. യെസ്, നമ്മുടെ ദീപക് ദേവിൻ്റെ ഒരു മഴപ്പാട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം മാത്രമല്ല അത് സംഗീത സംവിധാനം ചെയ്തിരിക്കുന്നത്, ഒരു വലിയൊരു സംഗീത നിര തന്നെയാണ് ഈ ഒരു പാട്ടിനൊപ്പം ചേർന്ന് നിൽക്കുന്നത്. രാഹുൽ രാജുണ്ട്, ജാസി ഗിഫ്റ്റ് ഉണ്ട്, അങ്ങനെ വലിയൊരു ഒരു നല്ലൊരു കൂട്ടായ്മയുടെ ഫലമായിട്ട് പിറന്ന ഒരു പാട്ടാണ്. അപ്പോൾ അതെന്തായാലും മോശമാവാൻ സാധ്യതയില്ല അല്ലേ. നാട്ടിലെ താരം എന്നിട്ടുള്ളൊരു മ്യൂസിക്കൽ ആൽബത്തിലെ മെല്ലെ മെല്ലെ എന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അത് കുറച്ച് പഴയ പാട്ടാണ്, പക്ഷേ നല്ല രസമാണ് കേൾക്കാൻ. പ്രത്യേകിച്ചും ഈ ഒരു മഴ ടൈമിലൊക്കെ കേൾക്കാൻ രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് ആ ഒരു മനോഹരമായ ഗാനം ാണ് അടുത്തതായിട്ട് പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വീണ്ടും തിരികെ വരാം. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ബീറ്റ്സിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മഴ ജേണിയിലാണ്, അല്ലെങ്കിൽ മഴ പാട്ടുകളുമായിട്ടൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ കടന്നു പോവാണ് അല്ലേ. യെസ്, അപ്പോൾ നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ദിവസത്തെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ നമുക്ക് കഴിയാറുണ്ട്. എന്ത് വിഷമമുണ്ടെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോൾ അതങ്ങ് മാറാറുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനെ നമ്മുടെ ഒരു സിനിമയിൽ ഇന്നസെൻസ് സാർ പറയുന്ന കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും അദ്ദേഹം ചെയ്യുമ്പോൾ ആ വിഷമം അങ്ങ് മാറുമെന്ന്. അതുപോലെ നമുക്ക് പലർക്കും കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടമോ ഒരു ദേഷ്യമോ എന്തെങ്കിലും വരുമ്പോൾ ഒരു പാട്ട് കേട്ട് കഴിയുമ്പോൾ ആ മൂഡങ്ങ് മാറും എന്നുള്ളത്. എനിക്കങ്ങനാണ്, നിങ്ങൾക്ക് അങ്ങനാണോ? അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. അപ്പോൾ നമുക്ക് പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ, സാധാരണ ചില മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ മഴയുടെ കൂടെ ഇരുന്നൊക്കെ കരയുമ്പോൾ ആരും കാണില്ല എന്നൊക്കെ ഉള്ളൊരു രീതിയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് കൂടെ ഇരുന്ന് കരയേണ്ട, ആ മഴയെ നമുക്ക് ആസ്വദിക്കാം അല്ലേ. അത്ര മനോഹരമായിട്ട് മഴയെ ആസ്വദിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മഴ ജേണിയിൽ, അല്ലെങ്കിൽ മഴപ്പാട്ടുകളും സംഗീതവുമായിട്ട് കടന്നു പോകുന്ന മ്യൂസിക് ബീറ്റ്സിൻ്റെ ഇന്നത്തെ യാത്രയിൽ പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. ഇതാണ് നമ്പർ. അപ്പം നമ്മുടെ സമയം എന്തായിരിക്കുന്നു? 4 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടി ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ. ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യാനായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കൂടെ മ്യൂസിക് ബീറ്റ്സിൽ ഞാൻ ആതിരയാണ്. അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം അല്ലേ. അപ്പോൾ അടുത്തതായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് രമ്യയാണ്. ഹായ് ആതിര, എനിക്ക് കോളേജ് ഫീല് ചെയ്യുന്ന, അല്ലെങ്കിൽ കോളേജിനെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പാട്ട് പ്ലേ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും രമ്യ, എനിക്ക് തോന്നുന്നു കോളേജ് ടൈമൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, കറക്റ്റ് ഡീറ്റെയിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ രമ്യയ്ക്ക് കോളേജ് നന്നായിട്ട് മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രമ്യ ഫ്രണ്ട്സിനെയും കോളേജ് ഗ്രൗണ്ടും ക്യാമ്പസിലെ കലവിലകളെ എല്ലാം, നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലേ. ഇപ്പോൾ സ്കൂൾ ടൈമിലും കോളേജ് ടൈമിലും ഒക്കെ ആയിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞ് നമ്മളൊന്ന് ഒരു ജോലിക്ക്, അല്ലെങ്കിൽ ഒരു വേറൊരു രീതിയിലേക്ക്, ഒരു സ്റ്റൈലിലേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കും. പക്ഷേ ആ ഒരു ടൈം കിട്ടിക്കഴിയുമ്പോൾ യോ വേണ്ടായിരുന്നു, കോളേജ് ടൈം മതിയായിരുന്നു, സ്കൂൾ ടൈം മതിയായിരുന്നു എന്ന് നമ്മളിങ്ങനെ കൊതിക്കും, ഒരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മുടെ രമ്യയും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ രമ്യ കോളേജൊക്കെ കഴിഞ്ഞതാണ് എന്നൊരു ഡീറ്റെയിൽസൊക്കെ നമുക്ക് അയയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ഈ ഒരു വൈകുന്നേരത്തെ വൈബും തമാശകളും വിശേഷങ്ങളും ഒക്കെ അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8484855785. ഇതാണ് നമ്മുടെ നമ്പർ. അപ്പം നിങ്ങൾ സാധാരണ മെസ്സേജ് അയക്കുന്ന നമ്പർ തന്നെയാണ്, അയച്ചോളൂ. അപ്പോൾ നമുക്ക് രമ്യയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു പാട്ട് വെച്ച് കൊടുത്താലോ? ഇപ്പോൾ ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന ഒരുപാട് പാട്ടുകളുണ്ട്, എങ്കിലും മഴ റിലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ജൂപ്പിറ്റർ മഴ നനയാം എന്നൊരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്, ആ ഒരു പാട്ട് കേൾക്കാം അല്ലേ. ആ മനോഹരമായ ഗാനം കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM മ്യൂസിക് ബീറ്റ്സ്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. മ്യൂസിക് ബീറ്റ്സ് ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നല്ല നല്ല പാട്ടുകളിലൂടെ ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ രമ്യ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു പാട്ട്, പ്രത്യേകിച്ചും ഞാൻ എൻ്റെ കോളേജ് ടൈം മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രമ്യ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നല്ലൊരു പാട്ട്, പ്രത്യേകിച്ച് നമ്മൾ മഴയൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് അല്ലേ, അപ്പം അതിങ്ങനെ മിക്സ് ചെയ്തിട്ടൊരു പാട്ട് ഞാൻ നമ്മുടെ രമ്യയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 4 മണി കഴിഞ്ഞ് 31 മിനിറ്റ് ആയിരിക്കുന്നു. ഓണി സീറ്റിൽ നിങ്ങൾക്ക് വേണ്ടി മഴ വിശേഷങ്ങളും മഴപ്പാട്ടുകളും ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ

ആയിട്ട് ഞാൻ ആതിര. യെസ് അപ്പൊ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഴയെ പറ്റി ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നു, അതിനിടയ്ക്ക് നമുക്ക് മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിൽ ഒരാളായിട്ടുള്ള ബാബുരാജൻ സാറ് മെസ്സേജ് അയക്കുകയാണ്. തരംഗിണി ആൽബത്തിലെ സ്വീറ്റ് മെലഡീസ് വോളിയം 3 ഗാനം മഞ്ഞു പെയ്യുന്നു എന്ന ഗാനം ആതിര പ്ലേ ചെയ്യണം എന്ന് ബാബുരാജൻ സാറ് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും സാറിന് വേണ്ടിയിട്ട് ആ അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം അല്ലേ. തരംഗിണി ആൽബം സോങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ആൽബം മലയാള ഗാനശാഖയിലെ തന്നെ ലളിത ഗാനശാഖയിലെല്ലാം ഏറ്റവും മികച്ച കാസറ്റുകളിലൊന്നാണ് ഈ തരംഗിണി എന്നുള്ളത്. നമ്മൾ പണ്ടുള്ള കാലഘട്ടത്തിൽ എപ്പോഴും നമ്മുടെ ഏറ്റവും ആഘോഷ സമയങ്ങളിൽ ആ ഒരു കാസറ്റ് ഇറങ്ങും. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ആൾക്കാരുണ്ട്. ഇന്നും അത് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. നമ്മുടെ പല ശ്രോതാക്കളും പഴയ പാട്ടുകളുടെയൊക്കെ വലിയ ആരാധകരാണ്. നമ്മൾ പഴയ പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്താണ് ഇവരെല്ലാവരും ഒന്ന് ഉണരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഏറ്റവും നല്ല പാട്ടുകൾ, പഴയ പാട്ടുകൾ സുവർണ കാലഘട്ടത്തിനൊപ്പം സഞ്ചരിച്ച ഈ തരംഗിണി ആൽബത്തിലെ മനോഹരമായിട്ടുള്ള പാട്ടാണ് മഞ്ഞു പെയ്യുന്ന എന്ന ഗാനം. അപ്പോൾ ഇത് ഇതിൻ്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രഘുകുമാറാണ്. അതുപോലെ ഇത് പാടിയിരിക്കുന്നത് യേശുദാസും സുജാതയും ചേർന്നിട്ടാണ്. ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രണയ എഴുത്തിൻ്റെ രാജകുമാരൻ എന്ന് തന്നെ പറയപ്പെടുന്ന നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളെന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ടൈമിൽ കേട്ടാസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഒരു ഉറപ്പ് എന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം അല്ലേ. ബാബുരാജൻ സാറാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ സാർ കേട്ടോളൂ ആ മനോഹരമായ ഗാനം. ദാ നമ്മൾ പ്ലേ ചെയ്യുന്നു.

വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ യാത്രയിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നുവെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ ബാബുരാജൻ സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ പാട്ടൊക്കെ പ്ലേ ചെയ്തു. അപ്പം എല്ലാവരും പെട്ടെന്ന് അയച്ചോളൂ. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതലാണ് മ്യൂസിക് ബീറ്റ്സിൻ്റെ ഈ യാത്ര നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു കാറ്റഗറി ആയിട്ടുള്ള പാട്ടുകളുടെ ഒരു കാറ്റഗറി ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഉള്ളത്. ആൽബം സോങ്സാണ് ഇതിൽ മെയിനായിട്ട് നിൽക്കുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ വിശേഷങ്ങളും ആൽബം സോങ്സുമായിട്ടുള്ള യാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, നമുക്കിനി കുറച്ച് സമയം കൂടെ ഉള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും സമയം 4 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പോൾ അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അഞ്ചാലുമൂട് എന്ന ഗായത്രി അയച്ചിട്ടുണ്ട്, ആതിര ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം, നല്ലൊരു ആൽബം സോങ് പ്ലേ ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അടുത്ത പാട്ട് നമ്മുടെ ഗായത്രിക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു ശ്രോതാവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഞാൻ സമിത, എനിക്കൊരു ആൽബം സോങ് വേണം. ആതിര ചേച്ചി, ഞാൻ സമിതയാണ്, ഒരു ആൽബം സോങ് വേണമെന്ന് മാത്രം പിന്നെയും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഏത് പാട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ രണ്ടുപേർക്കും വേണ്ടിയിട്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ട് നമുക്കിവിടെ പ്ലേ ചെയ്യാം അല്ലേ. യെസ്, അപ്പോൾ മഴക്കാലമല്ലേ എന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ഉണ്ട്. തീർച്ചയായും ഈ ഒരു ടൈമിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളിലൊന്നാണ്, ആൽബം സോങ്സിൽ ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് നിലനിൽക്കുന്ന പാട്ടുകളിലൊന്നാണ് മഴക്കാലമല്ലേ മഴയല്ലേ എന്ന ഗാനം. ആ പാട്ടിൻ്റെ ഒരു വിഷ്വൽസിൽ ഇങ്ങനെ രണ്ടു പേരിങ്ങനെ ചേർന്ന് സൈക്കിളൊക്കെ ചവിട്ടി നല്ല ഫ്രണ്ടിൽ നല്ലൊരു പൂക്കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ യൂണിഫോമിലൊക്കെ പോകുന്നൊരു കാഴ്ചയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഒരു ചാറ്റൽ മഴ പെയ്തൊരു സുഖമാണ് അതിൻ്റെ വിഷ്വൽസിൽ അല്ലേ. അപ്പോൾ അത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. സാധാരണ എൻ്റെയൊക്കെ ഒരു ചെറിയൊരു പ്രായത്തിൽ ഇത് അഭിനയിക്കുന്നത് ഇപ്പോഴും കുറച്ച് നാളുകൾക്ക് മുമ്പേ വരെ അത് ലെനയാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ അതിൽ അഭിനയിക്കുന്ന ആ ഒരു കുട്ടി ലെനയല്ല, വേറൊരു നായികയാണ്. അപ്പോൾ അങ്ങനെ അത്രയും നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് പ്രണയത്തിന് ഓർമ്മയ്ക്കായി എന്ന ആൽബത്തിലെ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ ആ മനോഹരമായ ഗാനം 2000-ത്തിൻ്റെ ആ ഒരു ടൈമിലാണ് റിലീസാവുന്നത്. അപ്പോൾ 2000 ടൈമിൽ നിന്ന് ഇന്ന് ഏകദേശം 26 വർഷങ്ങളിലേക്ക് അടുക്കുമ്പോഴും ഇന്നും ഒരു പുതുമയാർന്ന നിലയിൽ നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അപ്പോൾ ആ മനോഹരമായ ഗാനം നമുക്കൊന്ന് കേട്ടാലോ. ആ ഒരു സൂപ്പർ സൂപ്പർ സോങ് ആണ് ഈ ഒരു മഴക്കാലത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ സമിതിക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഗായത്രിക്ക് വേണ്ടിയിട്ടും ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം അല്ലേ. യെസ്, കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM, മ്യൂസിക് ബീറ്റ്സ്.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് മ്യൂസിക് ബീറ്റ്സ് ലൈവ് ജേണിയാണ്. അപ്പോൾ നിങ്ങളോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പോൾ നമ്മുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുമ്പോൾ ഒരു സോങ് ഡെഡിക്കേഷൻ എന്ന രീതിയിലും ഒരു സോങ് സജഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് പോവാം അല്ലേ. ഹായ് ആതിരക്കുട്ടി, ഗുഡ് ഈവനിങ്. യെസ്, ഗുഡ് ഈവനിങ്. നമ്മുടെ ലീലാമണി ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലീലാമണി ചേച്ചിക്ക് കുടജാദ്രിയിൽ കുട ചൂടുമി ആ ഒരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള യാത്രയ്ക്കൊപ്പം ആ ഒരു പാട്ടിനെ കൂടി നമ്മൾ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പാട്ട് പലപ്പോഴും എല്ലാവരുടെയും ഒരു എവർ ഗ്രീൻ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണല്ലോ. നമ്മുടെ ഈ പാട്ട് പാടിയിരിക്കുന്നത് തന്നെ ഒരു ഗോൾഡൻ വോയിസിനുടമയാണ്. നമ്മുടെ സ്വർണലതാ മാമാണ് അത് പാടിയിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടാണ് ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത് തന്നെയല്ലേ. അപ്പോൾ ഒരു ആ ഒരു കോടമഞ്ഞിൻ്റെയും ആ ഒരു മനോഹാരിതയും എല്ലാം ആ പാട്ടിൽ അലിഞ്ഞു ചേരുമ്പോൾ പ്രകൃതിയും പ്രണയവും എല്ലാം ഇഴ ചേരുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട്. അത്ര മനോഹരമായിട്ടുള്ളൊരു ഗാനമാണ് മോഹം എന്ന ആൽബത്തിലെ. ഇത് ഈണം ചെയ്തിരിക്കുന്നത് MA ബാബ്ജിയാണ്. അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങോട് കൂടി ഇന്നത്തെ മ്യൂസിക് ബീറ്റ്സിൻ്റെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. കുയിലിനോടും മൈനയോടും ഒക്കെ കഥ പറയുന്നൊരു പാട്ടാണ് അല്ലേ. നമുക്കിങ്ങനെ കേട്ട് രസിക്കുമ്പോൾ ഇങ്ങനെ ആരോടൊക്കെയോ ഇങ്ങനെ കഥ പറയുന്നത് പോലെ, ആ അത്രയും പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന് നിന്ന് കഥ പറയുന്നത് പോലെയാണ് ആ ഒരു പാട്ടിൻ്റെ റൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ആസ്വാദനത്തോടു കൂടി ഇന്നത്തെ ഈ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളോട് ഇതുവരെ ഈ പാട്ട് വിശേഷങ്ങളും മഴ വിശേഷങ്ങളും നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവെച്ചുകൊണ്ടിരുന്നത് ഞാൻ ആതിരയാണ്. അടുത്ത ശനിയാഴ്ച 4 മണിക്ക് ഞാൻ ഒരുപാട് പാട്ടുകളും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് എത്തുന്നത് വരെ തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.

0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സെൻസസിന്റെ പശ്ചാത്തല പ്രവർത്തനങ്ങൾ മികച്ച നിലയിൽ ജില്ലയിൽ തുടരുന്നുവെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറും ജില്ലാ കളക്ടറുമായ എൻ ദേവിദാസ് വിലയിരുത്തി. പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ സമയനിഷ്ഠയോടെ ചുമതലകൾ നിർവഹിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മികവുറ്റ വ്യക്തിത്വ വികാസത്തിന് സിനിമകളും സഹായകമെന്ന് സാംസ്കാരിക ടൂറിസം വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ്, ശിശുക്ഷേമ സമിതി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച കുട്ടികൾക്കായുള്ള സിനിമാസ്വാദന ക്യാമ്പ് ആശ്രാമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ

0: ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള എൻ ജി ഒ യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പൊതുസ്ഥലങ്ങളിലും സർക്കാർ സ്കൂളുകളും കേന്ദ്രീകരിച്ച് മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തി. കൊല്ലത്ത് 11 ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തി. കൊല്ലം സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ശുചീകരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ അരുൺബാബു ഉദ്ഘാടനം ചെയ്തു. QAC റോഡിൽ അപകടാവസ്ഥയിലുള്ള മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനാൽ 25-26 തീയതികളിൽ റോഡിൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണവും പാർക്കിംഗ് നിരോധനവും ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ജെ ചിത്തരഞ്ജൻ ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വായനാക്കളരി സമാപിച്ചു. ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ എൻ ഗോപാലകൃഷ്ണൻ വായനാക്കളരിയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല സെക്രട്ടറി ഷാജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ താലൂക്ക് ലൈബ്രറി സംഗമം 2026 കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ലൈബ്രറി ഹാളിൽ നടന്നു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് P ഉഷാകുമാരി അധ്യക്ഷത വഹിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരിക്കോട് യൂണിറ്റിന്റെ വ്യാപാര ഭവൻ ഉദ്ഘാടനവും യൂണിറ്റ് സമ്മേളനവും തെരഞ്ഞെടുപ്പും നടത്തി. വ്യാപാര ഭവൻ ഉദ്ഘാടനം മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിച്ചു. യൂണിറ്റ് സമ്മേളനം KVVES ജില്ലാ പ്രസിഡന്റ് S ദേവരാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് N രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ K എബ്രഹാം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുളത്തൂപ്പുഴ സർക്കാർ ITIയിൽ പ്ലംബർ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ജനറൽ വിഭാഗത്തിന് അപേക്ഷിക്കാം. യോഗ്യത മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ പ്ലംബർ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും 3 വർഷത്തെ പ്രവൃത്തി പരിചയം അല്ലെങ്കിൽ നാഷണൽ അപ്രന്റീസ് സർട്ടിഫിക്കറ്റും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. May 26 രാവിലെ 11 മണിക്ക് അഭിമുഖം നടക്കും. അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 8547170887 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 04752912900 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1 +2 ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
3: 9746075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
3: ദി റിയൽ ഗൈഡ്.
4: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
5: അടിപൊളിയല്ലേ?
4: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
6: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക്

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരീഷ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കും.

0: യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.
1: ഒരു പ്രത്യേക അറിയിപ്പ്. അടുത്ത 3 തൃശൂർ, ഇടുക്കി, കൊല്ലം, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടു കൂടിയ ശക്തമായ മഴയ്ക്കും 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഏവരും ജാഗ്രത പുലർത്തുക. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.
2: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
3: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
4: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. മലയാള സാഹിത്യത്തിലെ വിഖ്യാതങ്ങളായ നിരവധി കൃതികളെയും പുതിയ തലമുറയിലെ എഴുത്തുകാരുടെ കൃതികളെയുമൊക്കെ ശ്രോതാക്കൾക്ക് വളരെ വിശദമായി പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് അക്ഷരമുദ്ര എന്നത്. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്ര എന്ന ഈ പരിപാടിയിലൂടെ ഇന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരു ആത്മകഥാരൂപത്തിലുള്ള കൃതിയാണ്. ജോയ് ആലുക്കാസിനെ ഒരു ആഗോള ബ്രാൻഡായി ഉയർത്തിയ നമ്മുടെ പ്രിയങ്കരനായ വ്യവസായി ജോയ് ആലുക്കാസിനെ കുറിച്ചാണ് ഈ കൃതിയിലൂടെ പരാമർശിക്കുന്നത്. അദ്ദേഹം എഴുതിയ ആത്മകഥാരൂപത്തിലുള്ള കൃതിയാണ് സ്പ്രെഡിംഗ് ജോയ് എന്ന ഈ ഒരു കൃതി. ജോയ് ആലുക്കാസ് ലോകത്തിന് പ്രിയപ്പെട്ട ജ്വല്ലറി ബ്രാൻഡായ കഥയും തന്റെ വ്യക്തിജീവിതം, തന്റെ യൗവനം, വ്യാപാര രംഗത്തെ തന്റെ കടന്നുവരവ് ഇതൊക്കെ പ്രമേയമാക്കിക്കൊണ്ട് തന്റെ ജീവിതാനുഭവങ്ങളെ ഒരു ചരടിൽ കോർത്ത മുത്തുകൾ പോലെ അദ്ദേഹം ഈ കൃതിയിലൂടെ നമുക്കായി പരിചയപ്പെടുത്തുന്നുണ്ട്. സാഹിത്യം എന്നും സാമൂഹിക ജീവിതത്തെയും അനുഭവങ്ങളെയും ഒക്കെ പ്രതിഫലിപ്പിക്കുന്നു. വാക്കുകളുടെയും അർത്ഥങ്ങളുടെയും ഒക്കെയുള്ളൊരു സംയോജനമാണ് ചില സാഹിത്യകൃതികളും ചില ആത്മകഥകളും ഒക്കെ തന്നെ. ഇന്നത്തെ അക്ഷരമുദ്രയിലൂടെ ഈ കൃതി ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ ഇത് കഴിഞ്ഞ ആഴ്ചയിലെ അക്ഷരമുദ്രയുടെ തുടർച്ചയായെന്നോണമാണ് ശ്രോതാക്കളിലേക്ക് എത്തുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ അദ്ദേഹം താൻ പിന്നിട്ട വഴികളെക്കുറിച്ചൊക്കെ വളരെ അർത്ഥവത്തായി നമ്മോട് പറയുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം തന്റെ വ്യാപാരം UAE-യിലേക്കൊക്കെ വികസിപ്പിച്ചതിനെ കുറിച്ചും താൻ കടന്നുവന്ന സങ്കീർണമായ ചില വഴികളെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ നമ്മോട് പറയുന്നുണ്ട്. കുറേയധികം അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം ഇത് നമ്മിലേക്ക് എത്തിക്കുന്നത്. പല തൊഴിലുകളിൽ സമർത്ഥൻ എന്നു പേരിട്ടിരിക്കുന്ന അധ്യായത്തിലൂടെ അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ആലുക്കാസിന്റെ ഇളം തലമുറക്കാരെ അവർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാലം തൊട്ടേ വ്യാപാരം പരിചയപ്പെടുത്തിയിരുന്നു. തന്റെ വിവിധ സ്ഥാപനങ്ങളിൽ അപ്പൻ മക്കളെ നിർത്തിയിരുന്നു. എന്റെ സഹോദരന്മാരിൽ ഒരാൾ സ്റ്റേഷനറി കടയിലിരുന്നു, മറ്റൊരാൾ കുട നിർമ്മാണത്തിൽ, മൂന്നാമത്തെയാൾ റേഡിയോ ഏജൻസിയിൽ, ഞാനാകട്ടെ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്ന വിശ്വസ്തനും എന്നാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചുകൂടി മുതിർന്നപ്പോൾ കുടുംബത്തിലെ വിവിധ ചടങ്ങുകളുടെ സംഘാടകൻ ഞാനായി. അതിന്റെ മുഖ്യം എന്റെ സഹോദരിമാരുടെ വിവാഹമായിരുന്നു. എല്ലാ വർഷവും ഒരാളുടെ വിവാഹം ഉണ്ടാകുമായിരുന്നു. അതിനുവേണ്ട എല്ലാ ആസൂത്രണങ്ങളും അതിന്റെ നടത്തിപ്പുമൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അടുത്ത അധ്യായത്തിലാകട്ടെ സൗജന്യമെന്ന മര്യാദ ലംഘനം എന്ന പേരിട്ട് അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ നമ്മോട് പറയുന്നു. തന്റെ അപ്പനെക്കുറിച്ചും അപ്പന്റെ നീതിബോധത്തെക്കുറിച്ചൊക്കെയാണ് വ്യവസായിയായ ജോയ് ആലുക്കാസ് ഈ ഒരു അധ്യായത്തിലൂടെ നമ്മോട് പറയുന്നത്. അപ്പന്റെ നീതിബോധത്തെ പരീക്ഷിക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചു. പോക്കറ്റ് മണി എന്നൊരു ലോല വിഷയത്തിൽ ഞാൻ അപ്പനെ സമീപിച്ചു. ക്ലാസുകൾ കഴിഞ്ഞാൽ ഉടൻ ഞാൻ എന്റെ ജോലികളിലേക്ക് തിരിയും എന്നതിനാൽ സായാഹ്നമാകുമ്പോഴേക്കും എനിക്ക് വല്ലാതെ വിശക്കുമായിരുന്നു. കടകളിൽ ജോലി ചെയ്തിരുന്ന സഹോദരന്മാർ അവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ചായ വരുത്തി കുടിക്കും. എനിക്ക് ആ ആഡംബരം ഒന്നുമില്ലായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൻ എനിക്ക് തന്ന പോക്കറ്റ് മണിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. പണം വേണമെന്ന് ആവശ്യപ്പെട്ടതു മുതൽ എനിക്ക് 25 പൈസ അന്ന് ലഭിച്ചു തുടങ്ങി. എനിക്കത് മതിയായിരുന്നു. പിന്നെ അപ്പൻ തൊഴിലാളികൾക്കും കാപ്പിക്കാശ് നൽകി എന്നുള്ളതും അദ്ദേഹം ഇതിലൂടെ വളരെ രസകരമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റു മനുഷ്യരെ സഹായിക്കുന്നതിൽ അപ്പന് സഹജമായ വാസനയുണ്ടായിരുന്നു. അമ്മയും അതേ പാത തന്നെ പിന്തുടർന്നു. അപ്പനിൽ നിന്ന് പഠിച്ചെടുത്ത അനേകം കാര്യങ്ങളിൽ സാമ്പത്തിക അച്ചടക്കമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്ന് അദ്ദേഹം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നും ഞാൻ അതങ്ങനെ തന്നെ നിലനിർത്തി പോന്നിരുന്നു. സാമ്പത്തിക കാര്യങ്ങളാണ് ഒരു വ്യാപാരത്തിന്റെ ജീവൻ എന്ന് എന്റെ അപ്പൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുമായിരുന്നു. മിതവ്യയത്തിൽ വിശ്വസിച്ചിരുന്നവനാണ് അപ്പൻ. ധർമ്മപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒഴികെ എന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. തന്റെ സ്വകാര്യ ചെലവുകൾ ഏറ്റവും കുറവായിരിക്കാൻ അപ്പൻ എപ്പോഴും

ശ്രദ്ധിച്ചിരുന്നു. തനിക്കായി ആഡംബരങ്ങളൊന്നും തന്നെ അപ്പൻ അനുവദിച്ചില്ല. പലതുള്ളി പെരുവെള്ളം എന്നാണ് അപ്പൻ എപ്പോഴും പറയാറുള്ളത്. അതിനാൽ തന്നെ ഏറ്റവും നിസ്സാരമായ ചെലവുകളുടെ വരെ കണക്കുകൾ സൂക്ഷിക്കാൻ അപ്പൻ ഞങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റെ യൗവനകാലത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾ മിക്കവാറും എല്ലാ ദിവസവും ഒത്തുകൂടുമായിരുന്നു. ആരാണോ ഈ ഞങ്ങൾ? അദ്ദേഹത്തിന്റെ നിരവധി സുഹൃത്തുക്കളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്റെ സുഹൃത്തുക്കളെല്ലാം തന്നെ കോളേജ് വിദ്യാർത്ഥികളായിരുന്നു. അവരുടെയൊക്കെ പരീക്ഷ കഴിഞ്ഞ് ഫലം വരുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ ഞങ്ങൾ മിക്കവാറും ഒത്തുകൂടാറുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എല്ലാവരും തന്നെ 5 മണിക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിനരികിലുള്ള ത്രിവേണി ഹോട്ടലിൽ കയറി മസാല ദോശ കഴിക്കുമായിരുന്നു. ഞാൻ എന്റെ ജോലികളെല്ലാം അവസാനിപ്പിച്ച് രാജ്ദൂതിൽ നേരെ അവിടേക്ക് എത്തും. ലഘുഭക്ഷണത്തിന് ശേഷം തേക്കിൻകാട് മൈതാനം എന്നുകൂടി അറിയപ്പെടുന്ന തൃശൂർ റൗണ്ടിലേക്ക് ഞങ്ങൾ എത്തും. അവിടെ ഇരുന്ന് അന്നത്തെ വാർത്തകൾ ചർച്ച ചെയ്യും, കടല കുറിക്കും. തേക്കിൻകാട് മൈതാനവും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അതൊരു സങ്കേത സ്ഥാനം മാത്രമായിരുന്നില്ല, പൊതുജനങ്ങളുടെ വികാരം, വർത്തമാനകാല സംഭവങ്ങൾ എന്നിവയൊക്കെ അളന്നെടുക്കുന്നതും അവിടെ വച്ചായിരുന്നു. സയാനങ്ങളിൽ എല്ലാവിധ ജനങ്ങളും ഒത്തുകൂടുന്ന സ്ഥലമായിരുന്നു തേക്കിൻകാട് മൈതാനം. അവിടെ ഇരുന്ന് അവർ അന്നത്തെ നിർണായക വിഷയങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒപ്പം കൊച്ചു വർത്തമാനങ്ങളും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. തേക്കിൻകാട് മൈതാനത്തെ കൂടാതെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഗമസ്ഥാനങ്ങൾ CIP ലോഡ്ജും സോണി ലോഡ്ജും ഒക്കെ ആയിരുന്നു എന്ന് അദ്ദേഹം ഈ കൃതിയിൽ പറയുന്നുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്റെ സുഹൃത്തുക്കളിൽ പലരും ഉണ്ടായിരുന്നെങ്കിലും അതിലൊന്നും ഞാനില്ലായിരുന്നു. ഇന്നെന്ന പോലെ അന്നും കോൺഗ്രസും ഇടതുപക്ഷവും ആശയപരമായി എന്നും നേർക്കുനേർ നിന്നു. എന്നാൽ രാഷ്ട്രീയ ചർച്ചകൾ ഒരിക്കലും പരുഷമായില്ല എന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. ഞങ്ങളെല്ലാം തന്നെ യുവത്വത്തിന്റെ ആരംഭത്തിലായിരുന്നു. പോക്കറ്റ് മണി എന്ന് പറയാൻ അധികമൊന്നും ലഭിക്കാത്തവരായിരുന്നു അധികവും. കാർക്കശ്യമുള്ള യാഥാസ്ഥിതികരായ മാതാപിതാക്കളായിരുന്നു എല്ലാവർക്കും. രാത്രി 8 മണിക്ക് മുമ്പ് വീട്ടിലെത്തണം എന്ന കർഫ്യൂ നിയമം മിക്കവാറും വീടുകളിലെ മാതാപിതാക്കൾ കർശനമായി അന്ന് നടപ്പിലാക്കിയിരുന്നു. വൈകുകയാണെങ്കിൽ ട്യൂഷൻ ക്ലാസിന്റെയും ഒന്നിച്ചിരുന്നുള്ള പഠിത്തത്തിന്റെയും ഒക്കെ ഒഴിവുകഴിവുകളെല്ലാം അന്നും എന്റെ സുഹൃത്തുക്കൾ നിരത്തുമായിരുന്നു. ലോകമെമ്പാടുമുള്ള യുവാക്കളെ പോലെ ഞങ്ങളുടെ കൈവശവും പണത്തിന്റെ കുറവ് അന്നുണ്ടായിരുന്നു. മിക്കപ്പോഴും ഞങ്ങളുടെ കൈവശമുള്ളതെല്ലാം തന്നെ ഒന്നിച്ചു ചേർത്താണ് ഭക്ഷണശാലകളിലെ ബില്ലുകൾ കൊടുക്കാറുള്ളത്. ഹാജരുള്ളവരുടെ കീശയിലുള്ളതിനനുസരിച്ച് ഓരോരുത്തരിൽ നിന്നുള്ള സംഭാവനയ്ക്ക് വ്യത്യാസങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാൽ തന്നെയും ചായക്കും ലഘുഭക്ഷണത്തിനുമുള്ളത് എന്നും ഞങ്ങളുടെ കൈവശം ഉണ്ടാകുകയും ചെയ്യും. ഞാൻ ഒരു തൊഴിൽ ചെയ്യുന്നവനായതിനാൽ എന്റെ കൈവശം മിക്കപ്പോഴും മറ്റുള്ളവരുടേതിനേക്കാൾ കുറച്ച് കൂടുതൽ പൈസ ഉണ്ടാകും എന്നാണ് ജോയ അലുക്കാസ് പറയുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: തിരികെ വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിൽ നിങ്ങളോടൊപ്പം കൂടെയുള്ളത് ഞാൻ രജനി ഗിരീഷാണ്. റേഡിയോ സാന്ത്വനം 90.4 അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തുന്നത് ഒരു ആത്മകഥാപരമായ കൃതിയാണ്. ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന കൃതിയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ വിശദീകരിക്കുന്നത്. DC ബുക്സ് ആണ് ഈ കൃതിയുടെ പ്രസാധകർ. തന്റെ വ്യവസായ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഒക്കെ താൻ പിന്നിട്ട വഴികളെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മിലേക്ക് നിരവധി കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു കൃതിയാണ് സ്പ്രെഡിംഗ് ജോയി എന്ന ഈ കൃതി. ഞാൻ എന്തു ചെയ്യണം എന്നു പറയാതെ ഇന്നെനിക്കറിയാവുന്നതെല്ലാം എന്നെ പഠിപ്പിച്ച അപ്പനും അമ്മയ്ക്കുമായാണ് അദ്ദേഹം ഈ കൃതി സമർപ്പിക്കുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെ വളരെ രസകരമായാണ് അദ്ദേഹം തന്റെ ജീവിതാനുഭവങ്ങളും തന്റെ വ്യാപാര ജീവിതത്തിന്റെ നിരവധി കാര്യങ്ങളൊക്കെ നമ്മിലേക്ക് എത്തിക്കുന്നത്. ഇതിൽ പ്രണയം, മരണം, സുവർണ സ്വപ്നങ്ങൾ എന്നു പേരിട്ടിരിക്കുന്ന ഒരധ്യായത്തിൽ അദ്ദേഹം തന്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും തന്റെ വധുവിനെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചുമൊക്കെ വളരെ രസകരമായാണ് നമ്മോട് പറയുന്നത്. മേനിയുടെ ഗോതമ്പ് വർണ്ണം എടുത്തു കാണിക്കുന്ന സ്വർണക്കരയുള്ള വെളുത്ത പട്ടുസാരിയാണ് അവൾ ഉടുത്തിരുന്നത്. തലമുടിയിൽ പൂക്കൾക്കൊപ്പം ചൂടിയിരുന്ന നേർത്ത മൂടുപടത്തിനിടയിലൂടെ അവളുടെ വലിയ കണ്ണുകളും വിടർന്ന ചുണ്ടുകളും തുടിക്കുന്നത് ഞാൻ കണ്ടു. സെന്റ് ജോസഫ് പള്ളിയിൽ വിവാഹ സമയത്ത് ഞാൻ വധുവിനെ കണ്ടപ്പോൾ ആ നിമിഷത്തിൽ തന്നെ എനിക്ക് അവളോട് പ്രണയം തോന്നുകയും ചെയ്തു എന്നാണ് തന്റെ വധുവിനെ കുറിച്ച് നമ്മുടെ പ്രിയങ്കരനായ ജോയ് ആലുക്കാസ് പറയുന്നത്. ദേവാലയത്തിന്റെ ഇടനാഴിയിലൂടെ എനിക്കരികിലേക്കുള്ള അവസാന ചുവടുകൾ വയ്ക്കുമ്പോൾ അവൾ തല താഴ്ത്തി. എനിക്ക് പക്ഷേ കണ്ണെടുക്കാനായില്ല. എനിക്കരികിൽ നിന്നപ്പോൾ ഞാനവളെ ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്നു. ഒന്നിച്ചു വിളക്ക് കൊളുത്തിയാണ് ഞങ്ങളുടെ വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. അതിനുശേഷം പുരോഹിതന്റെ ഊഴമായി. അദ്ദേഹം ബൈബിളിൽ നിന്ന് ചില ഭാഗങ്ങൾ വായിച്ചു. ഞങ്ങളെക്കൊണ്ട് വിവാഹ വാഗ്ദാനം ചൊല്ലിച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരിക്കാൻ സമ്മതിക്കുന്നു എന്ന് പുരോഹിതൻ ചോദിച്ചപ്പോൾ മറുപടിക്കായി ഞാൻ ഒരു നിമിഷം പോലും വൈകിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സമ്മതമാണ്, ഉച്ചത്തിൽ ദൃഢസ്വരത്തിൽ ഞാൻ പറഞ്ഞു. സമ്മതമാണ്, മൃദുസ്വരത്തിൽ ജോളിയും പറഞ്ഞു. മിന്നുകെട്ടോടെയാണ് ആ ചടങ്ങുകൾ അവസാനിച്ചത്. നവവരൻ നവവധുവിന് ആദ്യമായി നൽകുന്ന സാരിയിൽ നിന്ന്, അതായത് മന്ത്രകോടിയിൽ നിന്ന്, 7 നൂലുകളെടുത്ത് മിന്നൽ കോർത്ത് വധുവിന്റെ കഴുത്തിൽ വരൻ കെട്ടുന്നതിനെയാണ് മിന്നുകെട്ട് എന്ന് വിളിക്കുന്നത്. മിന്നുകെട്ടിയപ്പോൾ എന്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഈ നൂലുകൾ പിന്നെ സ്വർണമാലയാൽ പകരം വയ്ക്കപ്പെടും. അതിനുശേഷം പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവാഹ രജിസ്റ്ററിൽ ഞങ്ങൾ പേരെഴുതി ഒപ്പുവച്ചു. അങ്ങനെ ഔദ്യോഗികമായി ഞങ്ങൾ ഭാര്യാ ഭർത്താക്കന്മാരായി എന്ന് എത്ര തന്മയത്വത്തോടെയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം വിവരിക്കുന്നത്. വിവാഹ ചടങ്ങുകൾ വളരെ ഹ്രസ്വമായിരുന്നു, എന്നാൽ അതിലേക്കുള്ള മാർഗത്തിന് നല്ല ദൈർഘ്യമുണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ വളരെ ലളിതമായാണ് തന്റെ വിവാഹത്തെക്കുറിച്ചും ആ ദിനത്തെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മോട് പറയുന്നത്. അഗ്നിയാൽ ജ്ഞാനസ്നാനം എന്നു പേരിട്ടിരിക്കുന്ന ഒരു അധ്യായത്തിൽ അദ്ദേഹം UAE യിൽ എത്തപ്പെട്ട

സാഹചര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ആലുക്കാസ് അബുദാബിയിൽ എത്തുന്നു എന്ന തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഈ അധ്യായത്തിൽ കുടുംബത്തിലെ മുതിർന്ന സഹോദരങ്ങൾക്ക് UAE വ്യാപാരത്തിനോട് എതിർപ്പുണ്ടായിരുന്നു എങ്കിലും അപ്പന്റെ പ്രോത്സാഹനമുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി അങ്ങനെ UAE തന്റെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത കഥയാണ് അദ്ദേഹം പറയുന്നത്. ആത്മകഥാ രൂപത്തിൽ ശ്രീ ജോയ് ആലുക്കാസ് എഴുതിയ ഈ കൃതിയിൽ നിരവധി അധ്യായങ്ങളുണ്ട്. പ്രായോഗിക വിദ്യാഭ്യാസമാണ് ഔപചാരിക വിദ്യാഭ്യാസത്തെക്കാൾ നല്ലത് എന്ന് വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് എന്റെ അപ്പൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരാൾക്ക് 3 R, അതായത് 3 R's വേണം എന്നാണ് അപ്പൻ പറയുന്നത്. റീഡിംഗ്, റൈറ്റിംഗ്, അരിത്തമെറ്റിക് എന്നിങ്ങനെ ഏറ്റവും മികച്ചതായിട്ടുള്ള ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം തന്റെ അപ്പനെ കുറിച്ചും അപ്പന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും വ്യാപാര കാര്യത്തിൽ അപ്പൻ പുലർത്തിയിരുന്ന കൃത്യനിഷ്ഠയെക്കുറിച്ചുമൊക്കെ എടുത്തു പറയുന്നുണ്ട്. ഏറ്റവും മികച്ച അധ്യാപകൻ ജീവിതം തന്നെയാണ് എന്നും അദ്ദേഹം പറയുന്നു. കൂടാതെ ഒരു ബ്രാൻഡിന്റെ പിറവി എന്ന് പേരിട്ടിരിക്കുന്ന അധ്യായത്തിൽ അദ്ദേഹം തന്റെ അപ്പന്റെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ആലുക്കാസ് എന്ന ബ്രാൻഡുണ്ടായ കഥ പറയുന്നുണ്ട്. അക്കാലത്ത് സ്വർണ വിൽപ്പനയ്ക്ക് ലൈസൻസ് ഉള്ളവർ കുറവായിരുന്നു എന്നും 1970-80 കടകളിലെ സ്വർണശേഖരം വളരെ കുറവായിരുന്നു അത്രേ. കസ്റ്റമേഴ്സിന്റെ ഓർഡർ അനുസരിച്ച് ആഭരണങ്ങൾ അന്ന് പണിതു കൊടുക്കും എന്നും അദ്ദേഹം പറയുന്നു. തുടക്കത്തിൽ തന്നെ കടയുടെ പേരെന്തായിരിക്കണം എന്ന കാര്യത്തിൽ അപ്പന് കൺഫ്യൂഷൻ വന്നു എന്നും ദീർഘനാളത്തെ ആലോചനയ്ക്ക് ശേഷം കുടുംബപ്പേരായ പുതുശ്ശേരി ആലൂക്കായെ ഉപേക്ഷിച്ച് അദ്ദേഹം ആലുക്കാസ് എന്ന പേര് സ്വീകരിച്ചു എന്നും ജോയ് ആലുക്കാസ് എഴുതുന്നു. അതിനൊരു കാരണമായി അപ്പൻ കണ്ടെത്തിയത് ആ പേര് കുറുകിയതും ഓർക്കാൻ എളുപ്പമുള്ളതായിരുന്നതും എന്നതാണ് എന്ന് തന്നെയാണ് ജോയ് ആലുക്കാസ് പറയുന്നത്. ആലുക്കാസ് എന്ന പേര് സ്വീകരിക്കുന്നതിന് ചക്കോളാസ് എന്ന നാമം അപ്പന് പ്രചോദനമായി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അക്കാലത്ത് തൃശൂർ നഗരത്തിലെ അപൂർവം ധനിക കുടുംബങ്ങളിലൊന്നായിരുന്നു ചക്കോളാസ്. അങ്ങനെ അപ്പൻ പേരിട്ട ആലുക്കാസ് പിന്നീട് ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന ഒരാഗോള ബ്രാൻഡായി എന്നും ശ്രീ ജോയ് ആലുക്കാസ് പറയുന്നുണ്ട്. കോഴിക്കോടും തൃശൂരും ഒക്കെ തന്നെ ആലുക്കാസിന്റെ വിജയം മറ്റു പല വ്യാപാര സംരംഭകർക്കും ജ്വല്ലറി വ്യവസായത്തിലേക്ക് കടന്നു വരാൻ പ്രേരണയായി എന്നും അദ്ദേഹം ഈ കൃതിയിലൂടെ പറയുന്നുണ്ട്. UAE റാസൽ ഖൈമയില് 1986 ഞാൻ ചിലവിട്ട 45 ദിവസങ്ങളെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും ദുർഘടമായ ദിനങ്ങളായിരുന്നു. അഗ്നി കൊണ്ടൊരു ജ്ഞാനസ്നാനം അതിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ പറയുന്നുണ്ട്. തന്റെ UAE യാത്രയ്ക്ക് വീട്ടുകാരെല്ലാം തന്നെ സമ്മതം അറിയിച്ചു. അധികം താമസിയാതെ ആലുക്കാസിലെ ജീവനക്കാരെല്ലാം ആ വിവരമറിഞ്ഞു. അങ്ങനെ UAE എത്തപ്പെട്ട കഥയും ആ ദുർഘട ദിനങ്ങളെ അദ്ദേഹം തരണം ചെയ്തതിനെ കുറിച്ചും വളരെ അനായാസമായാണ് അദ്ദേഹം ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ ആലുക്കാസ് അബുദാബിയിൽ എത്തുന്നു എന്ന് പറയുന്നുണ്ട്. എന്റെ വിസയുടെ അടിയന്തര സാഹചര്യങ്ങൾ മൂലം ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചുപോയി മറ്റൊരു വിസയ്ക്ക് അപേക്ഷിക്കേണ്ടത് അത്യാവശ്യമായി. ഇതിന് കുറെ കടലാസു പണികളൊക്കെ ആവശ്യമുണ്ടായിരുന്നു. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം എനിക്കൊരു ബിസിനസ് വിസ ലഭിക്കുകയും ഞാൻ ദുബായിൽ എത്തുകയും ചെയ്ത കഥയാണ് അദ്ദേഹം ഇതിലൂടെ വിവരിക്കുന്നത്. ഇതിനിടയിൽ തന്നെ അദ്ദേഹം നേരിട്ട നിരവധി ദുർഘടമായ വഴികളെക്കുറിച്ചും താൻ തരണം ചെയ്ത് കടന്നുവന്ന ആ ഒരു വ്യവസ്ഥിതിയെക്കുറിച്ചും അതിന്റെ നിയമവശം താൻ തരണം ചെയ്തതിനെക്കുറിച്ചൊക്കെയും അദ്ദേഹം വളരെ വ്യത്യസ്തമായാണ് ഈ കൃതിയിലൂടെ വിവരിക്കുന്നത്. അന്ന് 1990 ആദ്യ മാസങ്ങളിൽ മധ്യപൗരസ്ത്യ പ്രദേശങ്ങൾക്ക് മുകളിൽ യുദ്ധത്തിന്റെ മേഘങ്ങൾ ഉരുണ്ടുകൂടുകയും അറബ് ലോകം ഒരു സായുധ കലഹത്തിന്റെ മുൾമുനത്തുമ്പിലാണെന്നും തോന്നി എന്നും അദ്ദേഹം യുദ്ധം പിന്നെ സമാധാനത്തിന്റെ സുവർണയുഗം എന്ന് പേരിട്ടിരിക്കുന്ന അധ്യായത്തിലൂടെ നമ്മോട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ ആലുക്കാസ് എന്ന ബ്രാൻഡിനെ ലോകോത്തര നിലവാരമുള്ള ഒരു ബ്രാൻഡാക്കി മാറ്റിയതിന്റെ കഥ വളരെ രസകരമായാണ് അദ്ദേഹം നമ്മിലേക്ക് എത്തിക്കുന്നത്. അക്ഷരമുദ്രയിൽ ചെറിയൊരിടവേള.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: വരാം അക്ഷരമുദ്രയിലേക്ക്. അക്ഷരമുദ്രയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജോയ് ആലുക്കാസ് എഴുതിയ സ്പ്രെഡിംഗ് ജോയ് എന്ന ആത്മകഥാരൂപത്തിലുള്ള കൃതിയുടെ കുറേയധികം വിശേഷങ്ങളാണ്. ഈ ഒരു കൃതിയിൽ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ ഒപ്പം MDയുമായ നമ്മുടെ പ്രിയങ്കരനായ യൂസഫ് അലി എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോയിയുടെയും ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെയും വളർച്ചയ്ക്ക് ദശാബ്ദങ്ങളായി ഞാൻ സാക്ഷിയാണ്. സമർപ്പണ മനോഭാവത്തോടെയും വിശ്വാസ്യതയോടെയും വിനീതമായുമുള്ള അദ്ദേഹത്തിന്റെ കഠിന പ്രവർത്തികൾ ജോയ് ആലുക്കാസിനെ ഒരു ആഗോള ബ്രാൻഡായി രൂപപ്പെടുത്തി. ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്കും അദ്ദേഹത്തിന്റെ ഈ ആത്മകഥ പ്രചോദനമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ UAE ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് ബിൻ അൽ സയാദി പറയുന്നത് ഇങ്ങനെയാണ്: അദ്ദേഹം UAE വിദേശ വ്യാപാര മന്ത്രിയാണ്. UAE രൂപപ്പെടുത്തിയ വ്യാപാര സംരംഭകരോടുള്ള ആ തളരാത്ത സംരംഭകത്വ മനോഭാവത്തിന്റെ സമ്പൂർണ്ണ മൂർത്തീകരണമാണ് ജോയ് ആലുക്കാസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചയും നേതൃത്വ പാഠവും ജോയ് ആലുക്കാസിനെ ലോകമെമ്പാടും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആഗോള ബ്രാൻഡാക്കി മാറ്റി എന്നുമാണ് അദ്ദേഹം പറയുന്നത്. അത് UAEയും ഇന്ത്യയും തമ്മിലുള്ള വാണിജ്യപരവും സാംസ്കാരികവുമായ സുദീർഘമായ ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ ആത്മകഥയിലൂടെ അദ്ദേഹത്തിന്റെ ജീവിതം ലോകമാസകലം വാഴ്ത്തുമെന്നാണ് ഹിസ് എക്സലൻസി ഡോക്ടർ അഹമ്മദ് അൽ സയാദി പറയുന്നത്. ഇങ്ങനെ നിരവധി പേരാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടിയുള്ള വ്യാപാരത്തെ കുറിച്ച് പ്രശംസിക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ആലുക്കാസ് അതിന്റെ വ്യാപാരം നല്ല നിലയിൽ നടക്കുന്നുണ്ടായിരുന്നു. തൃശൂരിനും കോഴിക്കോടിനും ശേഷം 1990 ചെന്നൈയിൽ മൂന്നാമതൊരു ഷോറൂം എന്ന ആശയവുമായി ഫ്രാൻസിസ് എത്തി. അതായത് ഫ്രാൻസിസ് ആലുക്ക. കേരളത്തിനു പുറത്ത് ആലുക്കാസിന്റെ ബ്രാൻഡ് സ്ഥാപിച്ചെടുക്കേണ്ടതിന് പ്രാധാന്യമുണ്ട് എന്നാണ് അദ്ദേഹം കരുതിയത്. സ്വർണ്ണാഭരണങ്ങളോട് നല്ല പ്രിയമുള്ള സ്ഥലമാണ് തമിഴ്നാട്. ആ കടയുടെ ഉദ്ഘാടനത്തിനായി ഞാൻ ഒരാഴ്ച പ്രവർത്തിച്ചിരുന്നു. അന്ന് ഗൾഫിൽ യുദ്ധം നടക്കുന്ന കാലമായിരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, അന്ന് ആ കട പരാജയപ്പെട്ടു എന്നും അദ്ദേഹം ഇതിൽ തുറന്നെഴുതുന്നുണ്ട്. തന്റെ ജയപരാജയങ്ങളും ജീവിതത്തിൽ താൻ പിന്നിട്ട പരാജയങ്ങളും വിജയങ്ങളും ഒക്കെ തന്നെ ഒട്ടും മറച്ചു വെക്കാതെയാണ് ഈ കൃതിയിലൂടെ അദ്ദേഹം നമ്മോട് പറയുന്നത്. പിന്നീട് കുടുംബം വിഭജിക്കപ്പെടുന്നു എന്നും അദ്ദേഹം ഒരധ്യായത്തിൽ പറയുന്നു. 2002 ശീതകാലത്ത് 5 ആലുക്കാസ് സഹോദരന്മാർ ജോസ്, പോൾ, ഫ്രാൻസിസ്, ആൻഡോ പിന്നെ ഞാനും ആലുക്കാസ് ഹോട്ടലിൽ ഒത്തുകൂടി. അന്തരീക്ഷത്തിൽ പ്രത്യക്ഷമായ പിരിമുറുക്കം നിറഞ്ഞിരുന്നു. മേശപ്പുറത്ത് ആർക്കും വാങ്ങാനായി കുടുംബത്തിന്റെ കേരളത്തിലെ സ്ഥാവര സ്വത്തുക്കൾ കിടക്കുന്നു. അവയെല്ലാം സഹോദരങ്ങൾക്കിടയിൽ ലേലം ചെയ്യപ്പെടും. ജോസും ഞാനും എന്തു വില കൊടുത്തും വിജയിക്കാൻ അങ്ങനെ ഉറച്ചു നിന്നു എന്ന് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ജോസ് ഗൗരവത്തിലായിരുന്നു, മറ്റുള്ളവർ ആകാംക്ഷയിലും. പക്ഷേ എനിക്ക് പിരിമുറുക്കമൊന്നും അനുഭവപ്പെട്ടില്ല. ഞാൻ എന്റെ തീരുമാനങ്ങൾ മുന്നേ എടുത്തിരുന്നു. എന്തു വില കൊടുത്തും ഞാൻ വിജയിക്കും എന്നുള്ളത് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ കൃതിയിൽ പരാമർശിച്ചിരിക്കുന്നത്. സ്ഥാവര സ്വത്തുക്കളിൽ കുറച്ച് തുണ്ടുഭൂമികൾ, ഏതാനും കെട്ടിടങ്ങൾ, പുഴുക്കലിൽ വിശാലമായ ഭൂമി, ആലുക്കാസിന്റെ ആശുപത്രി, പിന്നെ ഞങ്ങൾ അപ്പോൾ ഒത്തുകൂടിയിരുന്ന ആലുക്കാസ് ഗാർഡൻ ഹോട്ടലും ഉൾപ്പെടുന്നു. ജോസാണ് ഞങ്ങളെ ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചത്. എന്നാൽ ലേലം എന്നത് എന്റെ ആശയമായിരുന്നു. അത് ഞങ്ങളുടെ കുടുംബകഥയിലെ നിർണായക നിമിഷമായിരുന്നു. ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾക്ക് 4 വർഷത്തെ പഴക്കമുണ്ട്. 1996 പോൾ തനിക്ക് സ്വന്തമായി ഒരു പാത വെട്ടി തുറക്കാൻ താല്പര്യമുണ്ട് എന്നും കുടുംബത്തിന്റെ ഒരു കട തന്റെ സ്വതന്ത്ര സ്ഥാപനമാക്കണമെന്നും അറിയിച്ചപ്പോൾ മുതലാണ് ഇത് തുടങ്ങിയത് എന്നും അദ്ദേഹം പറയുന്നു. വ്യക്തിപരമായി ഇങ്ങനെ ഒരു ഛിദ്രം ഒഴിവാക്കാനായിരുന്നു എനിക്കിഷ്ടം എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. ആസ്തി ഭാഗം വയ്ക്കുന്നതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പുരോഗമിച്ചു. ഒരു നിരാശ എന്ന പേരിലാണ് അദ്ദേഹം ഈ അധ്യായത്തിന് പേരിട്ടിരിക്കുന്നത്. അത് പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നുപോയിരുന്നു. അന്ന് ഞങ്ങൾക്ക് ഗൾഫിൽ 15 കടകളുണ്ട്, ഇന്ത്യയിൽ 6 ഗൾഫിലേത് 3 ഭാഗിക്കാം എന്ന് തീരുമാനിച്ചു. ഓരോരുത്തർക്കും 5 വീതം. അതേസമയം എനിക്ക് തീർച്ചയായും ഇന്ത്യൻ കടകളിൽ ഒരു ഓഹരി വേണം. എന്റെ കണ്ണ് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ ഷോറൂമിലായിരുന്നു. വലിയ മതിപ്പുളവാക്കാൻ ഉതകുന്ന ഒരു കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കാനിരിക്കുകയായിരുന്നു അത്. കൂടാതെ ഏതൊരു ഗൾഫ് പ്രവാസിയെയും പോലെ എനിക്കും നാട്ടിലൊരു വീട് വേണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു. എന്റെ സഹോദരന്മാരെല്ലാവരും അവിടെ വീട് വച്ചിരുന്നു. അന്ന് ഞാൻ ദുബായിൽ സ്ഥിരതാമസമാക്കണം എന്ന് കരുതിയിരുന്നില്ല. ഗൾഫിൽ ജോലി ചെയ്തിരുന്നവരിൽ മഹാഭൂരിപക്ഷവും ഏതാനും വർഷം ജോലി ചെയ്തതിനു ശേഷം നാട്ടിലേക്ക് മടങ്ങണം എന്ന ആഗ്രഹക്കാരായിരുന്നു. ഞാനും എന്നാൽ വ്യത്യസ്തനായിരുന്നില്ല. എനിക്ക് ഏറ്റവും നഷ്ടപ്പെട്ടിരുന്നത് നാട്ടിലെ മഴയാണ്. തൃശൂരിനെ അപേക്ഷിച്ച് ദുബായിൽ മഴ വളരെ കുറവാണ്. മഴക്കാലം എന്നൊന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ തൃശൂരിൽ വർഷത്തിൽ പല മാസങ്ങളിലും മഴയുണ്ടാകും. തീർത്തും കേരള മാതൃകയിലുള്ള ഒരു വീടും എന്റെ സ്വപ്നമായിരുന്നു. അത് ഇവിടെ എനിക്ക് മറ്റൊരു നഷ്ടമായി എന്നും അദ്ദേഹം പറയുന്നു. ദുബായിൽ ഞങ്ങൾ ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അതിനാൽ തന്നെ 1999 ആലുക്കാസ് തിരുവനന്തപുരത്തെ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അവിടെയായിരിക്കും എന്റെ വീട്, എന്റെ ആസ്ഥാനം എന്നൊരു പ്രതീക്ഷ എന്നിലുണ്ടായി. ആ നഗരം എനിക്ക് പരിചിതമായിരുന്നു. കാരണം 1999 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നതുവരെ തിരുവനന്തപുരത്ത് നിന്നാണ് ഞങ്ങൾ UAE യാത്ര ചെയ്തത്. തൃശൂരിൽ നിന്ന് തിരുവനന്തപുരത്തെത്താൻ ഒരു ദിവസത്തെ യാത്രയുണ്ട്. അതിനിടയിൽ പല വിശ്രമങ്ങളും ഉണ്ടാകും. ഞാൻ പലതവണ ഇന്ത്യയിലേക്ക് വന്നും പോയും ഇരുന്നതിനാൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാനവുമായി താൻ ചിരപരിചിതനായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇങ്ങനെ വളരെ രസകരമായാണ് താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിതയാത്രയെക്കുറിച്ചുമൊക്കെ ജോയ് ആലുക്കാസ് നമ്മോട് പറയുന്നത്. നിരവധി അധ്യായങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ ഈ ഒരു ജീവിതയാത്രയെക്കുറിച്ച് നമ്മോട് പറയുന്നത്. റേഡിയോ സാന്ത്വനം 90.4 പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷരമുദ്ര എന്ന പരിപാടിയാണ്. അക്ഷരമുദ്രയിലൂടെ വ്യാപാരിയായിരുന്ന ജോയ് ആലുക്കാസിന്റെ ആത്മകഥാരൂപ ത്തിലുള്ള സ്പ്രെഡിംഗ് ജോയി എന്ന കൃതിയാണ് ശ്രോതാക്കൾക്കായി ഞാൻ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. സമയപരിമിതി മൂലം ഈ കൃതിയുടെ എല്ലാ അധ്യായങ്ങളും അക്ഷരമുദ്രയുടെ ഈ ഒരു എപ്പിസോഡിൽ എനിക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുകയില്ല. തുടർന്ന് വരുന്ന എപ്പിസോഡുകളിലൊക്കെ തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി ഞാൻ ഈ കൃതിയുടെ നിരവധി അധ്യായങ്ങളും നിരവധി കാര്യങ്ങളും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാം.

0: നിങ്ങളോടൊപ്പം ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അക്ഷരമുദ്ര. ഏകോപനം രജനി ഗിരീഷ്. സാങ്കേതിക സഹായം റയാൻ ടൈറ്റസ്.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
4: അടിപൊളിയല്ലേ?
3: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാല ഒക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
5: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
5: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
6: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
0: ചരിത്രത്തിൽ ഇന്ന് May 23. നെതർലാൻഡ് സ്വതന്ത്ര രാഷ്ട്രമായതും രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം ന്യൂഡൽഹിയിലെ ശക്തിസ്ഥലിൽ സംസ്കരിച്ചതും മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചതുമൊക്കെ ഒരു May 23. May 23 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 23. നെതർലാൻഡ് സ്വതന്ത്ര രാഷ്ട്രമായത് 1568 May 23. ഒറ്റക്കൈ മാത്രമുള്ളവരും ഒറ്റക്കാൽ മാത്രമുള്ളവരുമായി ലോകത്തിലെ ആദ്യ ബേസ്ബോൾ മത്സരം ഫിലാഡൽഫിയയിൽ നടന്നത് 1883 May 23. രാജീവ് ഗാന്ധിയുടെ ഭൗതിക ശരീരം ന്യൂഡൽഹിയിലെ ശക്തിസ്ഥലിൽ സംസ്കരിച്ചത് 1991 May 23. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത് 2013 May 23. RLVTD റീയൂസബിൾ ലോങ് വെഹിക്കിൾ ടെക്നോളജി ഡെമോൺസ്ട്രേഷൻ ISRO വിക്ഷേപിച്ചത് 2016 May 23. രോഗനിരീക്ഷണത്തിനായി രാജസ്ഥാൻ നിഡാൻ സോഫ്റ്റ്വെയർ രൂപീകരിച്ചത് 2018 May 23. May 1915 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇറ്റലി ഓസ്ട്രിയ ഹംഗറിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഇറ്റലി ഒന്നാം ലോക മഹായുദ്ധത്തിൽ പ്രവേശിച്ചത് 1915 May 23.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

சாந்தனம் 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ എൻ എം പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാസു മനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ. ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാ

അപ്പൊ നമ്മൾ ഒരു വസ്തുവിനെ പഠിക്കുന്നു എന്ന് പറഞ്ഞാല് വേരിയസ് കണ്ടീഷൻസ് പരിഗണിക്കുന്നു എന്നാണ് അർത്ഥം. വേരിയസ് കണ്ടീഷൻസ്, മേശയെ കുറിച്ച് പഠിക്കുമ്പോൾ അത് കസേര അല്ല എന്നുള്ളത് ഒരു കണ്ടീഷനിങ് ആണ്, കേട്ടില്ലേ. ഇങ്ങനെ ഈ ലോകത്തെ കുറിച്ച് ഇത് സോപാധികം എന്ന് പറയാം. ആ പ്രയോഗം മനസ്സിലായോ? വട്ട് ഡസ് ഇറ്റ് മീൻ? എവ്രിതിങ് ഈസ് കണ്ടീഷൻഡ് ബൈ വേരിയസ് ഫാക്ടേഴ്സ്. ക്ലിയർ? അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് there must be an absolute truth behind എന്ന ഒരു ബോധ്യത്തിലേക്ക് നാം എത്തിച്ചേരുന്നത്. ഇത് മനസ്സിലായോ? there must be an absolute reality behind, ഒരു നിരുപാധിക തത്വം, അൺകണ്ടീഷണൽ ട്രൂത്ത്, അതാണ് ആബ്സല്യൂട്ട് എന്ന് പറഞ്ഞ അർത്ഥം. നിരുപാധിക തത്വം, there must be an absolute reality, unconditional reality. Is it clear? അതിനെയാണ് ഉപനിഷത്ത് ബ്രഹ്മം എന്ന് പരിചയപ്പെടുത്തി തരുന്നത്. ഭഗവാൻ അതിനെയാണ് ബ്രഹ്മം എന്ന് ഏഴാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഉദ്ദേശിച്ചത്, എട്ടാം അധ്യായത്തിന്റെ തുടക്കത്തിൽ വ്യക്തമാക്കി തരുന്നത്. അക്ഷരം ബ്രഹ്മ പരമം, അവിടെ പരമം എന്ന പ്രയോഗം കൊണ്ട് അതിന്റെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഭാവം, ആബ്സല്യൂട്ട് ആയിട്ടുള്ള ഭാവം വ്യക്തമാക്കിയിരിക്കുന്നു. പ്രായോഗികമായിട്ട് എന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? എങ്ങനെയാ ചിന്തിക്കേണ്ടത്? നമ്മൾ ഓരോന്ന് കാണുമ്പോൾ, ഓരോന്നിനോട് വ്യവഹാരത്തിൽ ഏർപ്പെടുമ്പോൾ എന്ത് പറയണം? ഇതൊന്നും ഇങ്ങനെയല്ലാട്ടോ എന്ന് പറയണം, അത്രേ വേണ്ടു. ഇതൊന്നും ഇങ്ങനെയല്ലാട്ടോ എന്ന് ചിന്തിച്ചാൽ, ഇങ്ങനെയാണ് എന്നുള്ള ചിന്ത നൽകുന്ന എല്ലാ ആശങ്കകളെയും ഭയങ്ങളെയും ഒക്കെ ജയിക്കാൻ സാധിക്കും. മനസ്സിലാവുന്നില്ലേ? പലതും ഇങ്ങനെയാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ വിഷമം, വേദന, വേറെ എങ്ങനെയോ ആയിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെ ഇതൊന്നും തന്നെ പ്രസക്തമല്ല. ഇതിനപ്പുറത്ത് വാട്ട് എക്സാക്ട്ലി ഈസ് എന്ന് ചോദിച്ചാൽ, ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് ബ്രഹ്മം. ഇങ്ങനെ എവിടെ നിന്നും ബ്രഹ്മത്തിലേക്കൊരു കണക്ഷൻ സാധ്യമാവും? ആ വഴിക്കൊന്ന് ചിന്തിക്കൂ, പറയൂ. അക്ഷരം ബ്രഹ്മപരമം, ഇപ്പൊ നിരുപാധികമായ തത്വം, അൺകണ്ടീഷണൽ ട്രൂത്ത്. ഉള്ളതിനെ കുറിച്ച് ആലോചിച്ച് പരിഭ്രമിക്കേണ്ടാന്ന് സാരം. മറ്റൊന്നായി തീർന്നാൽ നന്നായിരിക്കുമെന്ന് കരുതുന്നതും കണ്ടീഷനിങ് തന്നെയാണ്. മറ്റൊന്നായി വന്നു നോക്കണം, അപ്പോഴറിയാം. പല സംഘടനകളിലും കമ്മിറ്റി, അങ്ങനെ ഭരണ സംവിധാനം ഉണ്ടാവുമല്ലോ. അപ്പൊ അതില് ഭരണീയരായിട്ടുള്ളവർ, അല്ലെങ്കിൽ ചിലപ്പോ കമ്മിറ്റിയിൽ തന്നെ ഉണ്ടാവും, പക്ഷെ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിഡന്റോ ട്രഷററോ അവർക്കൊക്കെയാണല്ലോ കൂടുതൽ അധികാരം. കമ്മിറ്റി അംഗങ്ങൾ ഈ അധികാരമുള്ളവരെ ചൂണ്ടിയിട്ട് ശരിയല്ല ശരിയല്ല ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ശരിയെ കുറിച്ച് ഒരുപാട് ധാരണ ഇവർക്കുണ്ട് എന്നാണ് അതിനർത്ഥം. ഇനി ഒരു തമാശ മനസ്സിലാക്കണോ? ഇത് അനവധി പേരുടെ അനുഭവമാണ്. എന്താ അത്? ഒരു നാൾ ഇവർ ആ സ്ഥാനത്ത് എത്തിച്ചേരണോ എന്ന് വിചാരിക്കുക. ബാക്കിയുള്ളവരെന്താ പ്രതീക്ഷിക്കുക? ഈ ഒരു നിലയിൽ ഇരുന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ വേണ്ടത്ര ഉള്ളത് കൊണ്ട് സെക്രട്ടറി ആയാൽ, പ്രസിഡന്റ് ആയാൽ, ട്രഷറർ ആയാൽ വലിയ മാറ്റം ഉണ്ടാവും. ഇതുവരെ അവര് ശരിയില്ല ശരി

ഇല്ല എന്ന് പറഞ്ഞവര് അവിടെ എത്തിക്കഴിഞ്ഞാലോ അതിനേക്കാൾ ചിലപ്പോ വേസ്റ്റ് ആവും. ചോദ്യം ചെയ്യുമ്പോ എന്താ പറയുക, അതൊന്നും നിങ്ങക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. അതുകൊണ്ട് മാറ്റങ്ങളെ പ്രതീക്ഷിക്കുന്ന ഇടത്തും അതിനും പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കാം. മാറി വന്നതുകൊണ്ട് നേരെയാവും എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. പിന്നെ ആശ്വാസകരമായ ഓർമ്മ എന്താണ്? ഇതൊക്കെ തിരമാല കണക്ക്, മനസ്സിലാവുന്നുണ്ടോ? വരും പോവും, പക്ഷേ as far as waves are concerned, ups and downs are essential, inevitable. തിരമാലകളെ പരിഗണിക്കുമ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് കേട്ടില്ലേ, ഉയർന്നു വരലും താഴ്ന്നു പോകലും അത് ഇന്നെവിറ്റബിൾ ആണ്. യു കനോട്ട് സ്റ്റോപ്പ് ഇറ്റ്. ക്ലിയർ? പക്ഷേ ആസ് ഫാർ ആസ് ഓഷ്യൻ ഈസ് കൺസേൺ, നോ കമ്മിങ് അപ്പ് ഗോയിങ് ഡൗൺ. ഈ ഓർമ്മയോടുകൂടി ലോകത്തില് വടക്കിനിയിലോ തെക്കിനിയിലോ എവിടെ അച്ഛ പോയിക്കോളൂ എന്ന് പറയും. സംഗതി മനസ്സിലാവണല്ലേ. വിത്ത് ദിസ് അണ്ടർസ്റ്റാൻഡിങ് യു ക്യാൻ മൂവ് എറൗണ്ട്. അതുകൊണ്ട് അക്ഷരം ബ്രഹ്മ, ബ്രഹ്മ. ഇനി സോപാധിക തലത്തിൽ വീണ്ടും അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയുണ്ട് എന്നാണ് ഭഗവാൻ പറഞ്ഞത്. സോപാധിക തലത്തിൽ എന്ന് പറഞ്ഞാൽ ഇൻ ആൻ ഇന്ററാക്റ്റീവ് വേൾഡ്, വ്യാവഹാരിക പ്രപഞ്ചത്തിൽ വാട്ട് ആർ അവൈലബിൾ. അവിടെ മെറ്റീരിയൽ വേൾഡ് ഉണ്ട്, അതിനെ അത് ക്ഷരമാണ്, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നു. ഓക്കെ, അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് സമഷ്ടി എന്നും കോസ്മിക് ലെവൽ, പിന്നെയോ ഓരോ ഘടകത്തെ എടുത്തു വെച്ച് ഇൻഡിവിജ്വൽ എന്ന നിലയിലും ചൂണ്ടിക്കാണിക്കാം. ക്ലിയർ? ഓരോ പദാർത്ഥവും പിന്നെ സമഷ്ടി പദാർത്ഥ ജാലവും. ഓക്കെ, ഇതിനെ രണ്ടിനെയും നിലനിർത്തുന്ന ജീവഭാവം, ആ ജീവഭാവത്തിന് അഭിമാനവും ഉണ്ട്. ആ ജീവഭാവവും അഭിമാനവും പ്രമാണിച്ച് അതിന് പ്രത്യേക തരത്തിലുള്ള പേരുകൾ നൽകുന്നുണ്ട്. സമഷ്ടി തലത്തിൽ അത് അധിദൈവമാണ്, വ്യഷ്ടി തലത്തിൽ അത് അധ്യാത്മമാണ്, അധിയജ്ഞവും ആണ്. ഓക്കെ, ഇവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ആബ്സല്യൂട്ട് തലത്തിലുള്ള ബ്രഹ്മ ചൈതന്യമാണ് ഈ ഭൂതഭൗതിക പ്രപഞ്ചത്തിൽ, പദാർത്ഥ ലോകത്തിൽ വിവിധ ദേവതാവിശേഷങ്ങളായും ജീവവിശേഷങ്ങളായും പരിലസിക്കുന്നത്. കൈവല്യോപനിഷത്ത് വളരെ മനോഹരമായി ഇത് ഉപദേശിക്കുന്നുണ്ട്. എന്താ ഉപനിഷത്ത് പറയുന്നത്? സയേവ ദാറ്റ് ആബ്സല്യൂട്ട് കോൺഷ്യസ്നെസ് ഇറ്റ്സെൽഫ്, സയേവ മായാപരിമോഹിതാത്മാ ഡെലൂഡഡ് ബൈ മായ, മായയാൽ മോഹിതമായിട്ട് ആ പരമമായ തത്വം തന്നെ ശരീരമാസ്ഥായ കരോതി സർവം. അപ്പൊ ശരിക്കും നമ്മൾ ഓരോരുത്തരും അവതാരങ്ങളാണ്. എന്താ അവതാരം എന്ന് പറഞ്ഞാല്? ഇറങ്ങി വന്നത്. എന്താ അവതാരം?

0: അപ്പൊ ഇത് തിരിച്ചാലോചിക്കാനാണ് ശീലിക്കേണ്ടത്. എങ്ങനെയാ തിരിച്ചാലോചിക്കുക? ദോ ഐ ഫീൽ ഐ ആം ഹെൽപ്ലെസ് ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ്, ദാറ്റ് ഈസ് നോട്ട് റിയൽ, ദാറ്റ് ഈസ് ഡ്യൂ ടു മായ ഓർ ഇഗ്നറൻസ്. സമഷ്ടി തലത്തിൽ അതിന് മായ എന്ന് പറയും, വ്യഷ്ടി തലത്തിൽ അതിനെ അവിദ്യ എന്ന് പറയും. കേട്ടില്ലേ? സമഷ്ടി തലത്തിൽ ചൈതന്യം അഭിമാനിക്കുന്നിടത്ത് മായ കൊണ്ട് മോഹിതമാണ്, വ്യഷ്ടി തലത്തിൽ ചൈതന്യം അഭിമാനിക്കുന്നിടത്ത് അവിദ്യ കൊണ്ട് മോഹിതമാണ്. ലളിതമായി പറഞ്ഞ, എനിക്ക് എൻ്റെ ഒരു ആഴം അറിയില്ല, അതുകൊണ്ട് ഞാൻ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? ഞാനൊന്നിനും കൊള്ളില്ല, ഞാനാകെ നിസ്സാരനാണ്, നിസ്സഹായനാണ്, നിസ്സാരയാണ്, നിസ്സഹായയാണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, ഹെൽപ്ലെസ് ആണ് എന്നൊക്കെ ചിന്തിക്കുന്നു. ഓക്കെ, ഇത് കേവലം ചിന്തയാണ്, ഇറ്റ് ഈസ് നോട്ട് ദി റിയാലിറ്റി എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നതിനെയാണ് മാം അനുസ്മര എന്ന് ഭഗവാൻ ഉപദേശിക്കുക. കേട്ടില്ലേ? അത് തുടങ്ങി കൊള്ളും. In spite of all limitations that we feel, എല്ലാ പരിമിതികളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഭയങ്ങളും ആശങ്കകളും നിരാശകളും വിഷാദങ്ങളും ഒക്കെ തോന്നുമ്പോഴും, ഇതൊക്കെ തോന്നലാണ്. Beyond this, I am absolute Brahman. എന്ന് ചിന്തിച്ച് ശീലിക്കുക. മനസ്സിലാവുന്നില്ലേ? ഇനി ഭൂതഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രത്യേകത എന്താണ്? കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഫ്ലക്സ് എന്ന് പറയാം, നിത്യനിരന്തര മാറ്റം. ആ മാറ്റത്തിന് കാരണം കർമ്മമാകുന്നു. അതിനെ വിസർഗം കർമ്മസജ്ഞിതം, നിരന്തര മാറ്റം. കേട്ടില്ലേ? അതും നമ്മൾ എല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കും. മാറ്റത്തെ ചലനത്തെ കർമ്മമാണ്. ആ കർമ്മം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നാണെങ്കിലോ, അത് ഭഗവാന്റെ ഒരു ശക്തി വിശേഷം, ഈശ്വര ശക്തിയായിട്ട് കാണും. ഓക്കെ, മായാപ്രഭാവം. മായ എന്ന് പറഞ്ഞ മാറ്റമാണ് എന്ന് സംഭവിച്ച ബോധാനന്ദ സ്വാമിജി വിശദീകരിച്ചു തരും. മായ ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ള. സാങ്കേതിക സഹായം ശ്യാംദാസ്. സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നകം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള

0: ഏഴ് സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
1: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം.
0: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
2: പവർ കട്ടില്ല, അപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യം കൊണ്ടാണ് ക്യാമ്പ്

0: സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്ന അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
2: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
1: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19th റോസ്കർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി ഇപ്പോൾ. നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ. ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ
4: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ്.

പ്രത്യേക അറിയിപ്പ്. അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ, ഇടുക്കി, കൊല്ലം, കോട്ടയം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഏവരും ജാഗ്രത പുലർത്തുക. പൊതുജന താൽപര്യാർത്ഥം റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനി. 2026 May 1 to 31 ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ് ഫണ്ടുകളും അവബോധവും ശേഖരിക്കും.

വർദ്ധിപ്പിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യന്റ് കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN, നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, 2026 May 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: कर्मयोगी प्रारंभ जैसे मॉड्यूल से आपको अपनी जिम्मेदारियां समझने में बहुत सहूलियत होगी. मेरा आपसे आग्रह है इसका ज्यादा से ज्यादा लाभ उठाएं. आज भारत का स्पिरिट पब्लिक सर्विस में भी दिखाई देनी चाहिए.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ

0: യോ നാളെ കൂടിക്കാഴ്ച നടത്തും. നാല് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 തിങ്കളാഴ്ച 9 മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ്വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 പരിശോധനകളിൽ 11.25 കോടി രൂപ വില മതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12 ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 4 വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു.

0: 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ മൂന്നാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് യുഎനിലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21 സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35. യുവവാണി
1: വെൽക്കം ടു മ്യൂസിക് ടൈം സ്പെഷ്യൽ ഓൺ യുവവാണി. I'm your host Tejas, and today we are turning up the energy with one of the biggest names in electronic dance music, David Guetta. From massive festival anthems to emotional collaborations, Guetta has redefined modern dance music and brought it to audiences around the globe. So get ready to feel the beat, lift your mood, and lose yourself in the rhythm. Let's kick things off with a track that blends melody and emotion beautifully. Here's I Can Only Imagine.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: You're listening to Radio Swandhanam 90.4 FM. Stay tuned.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
2: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ലിറ്റററി വേൾഡ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പാർവതി ജീവൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം.

വചനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music, an initiative of Pain and Palliative Care Trust, Kollam.
1: Radio Santhanam 90.4 FM-il ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: ഹായ് കൊച്ചുകൂട്ടുകാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സിംഹ ഡോക്ടർ. ഇന്നത്തെ കുഞ്ഞുകഥ ഇതാണ്. ഒരു കാട്ടില് ഒരു സിംഹം ഉണ്ടായിരുന്നു. അപ്പോ ഈ സിംഹത്തിനാണെങ്കിൽ നല്ലപോലെ വയറ് വിശക്കുന്നുണ്ട്. ഒത്തിരി നാളായി ഒരു ഇരയെ കിട്ടിയിട്ട്. ഇരയൊന്നും കിട്ടാതെ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു. അങ്ങനെ നടക്കവേ എതിരെ ഒരു കുതിര വരുന്നത് കണ്ടു. വലിയ ഓട്ടക്കാരനാണല്ലോ കുതിര, സിംഹമാണെങ്കിലോ വിശന്ന് തളർന്നിരിക്കുകയാണ്. അപ്പം ഓടിച്ചിട്ട് പിടിക്കാനുള്ള ഒരു ശക്തിയൊന്നും ഈ സിംഹത്തിനില്ല. കാരണം എന്താ, കുറേ ദിവസമായി ആഹാരം കഴിച്ചിട്ട്, അല്ലെങ്കിൽ കിട്ടണ്ടേ? അങ്ങനെ ഓടിച്ചിട്ട് പിടിക്കാനൊന്നും സാധിക്കില്ല. താനാകെ അങ്ങ് വിശന്ന് വലഞ്ഞിരിക്കുകയാണ്. നല്ല തളർച്ചയുണ്ട് ശരീരത്തിന്. അപ്പോ ഒരു സൂത്രം പ്രയോഗിച്ചു കളയാം എന്ന് വെച്ചു. സിംഹം എന്ത് പറഞ്ഞു? നദൻ നല്ല മര്യാദയോടെ പറഞ്ഞു, വരൂ വരൂ കൂട്ടുകാരാ, ഞാൻ ഒരു പുതിയ ഡോക്ടറാണ്. ഏത് രോഗവും ഞാൻ ഞൊടിയിടയിൽ മാറ്റും. കുതിര ഒന്നും പറഞ്ഞില്ല, ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് ഒറ്റ ഓട്ടം. അങ്ങനെ ഈ സിംഹത്തിന് വളരെ നിരാശയായി. അവൻ വീണ്ടും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഇരാവഴി വന്നിരുന്നെങ്കിൽ എന്നും പറഞ്ഞിങ്ങനെ തളർന്നങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുതിര, നേരത്തെ ഓടിപ്പോയ കുതിരയുണ്ടല്ലോ, ആ കുതിര സിംഹത്തെ തിരക്കി ഇങ്ങോട്ടെത്തി. അപ്പോ ഈ സിംഹത്തിന് വലിയ സന്തോഷമായി. എന്നെ തേടി ഇങ്ങോട്ട് വന്നിരിക്കുന്നല്ലോ, അപ്പോ എനിക്ക് ആഹാരമായി എന്നൊക്കെ ഇങ്ങനെ അലഞ്ഞതിരിയാതെ തന്നെ ഒരു ഇരയെ കിട്ടിയല്ലോ എന്നിങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴ് കുതിര പറഞ്ഞു, സഹോദര എന്റെ കാലിലൊരു മുള്ള് ഒന്നെടുത്ത് തരാമോ? സിംഹം പറഞ്ഞു, പിന്നെന്ത്, ഞാൻ എടുത്തു തരാം, നീ ഒട്ടും വിഷമിക്കണ്ട, ഒരു നിമിഷം കൊണ്ട് ഞാൻ ശരിയാക്കി തരാം. വരൂ അടുത്തേക്ക് വരൂ, എന്നിട്ട് കാലൊന്ന് കാണിച്ചു തരൂ, മുള്ള് കാണാനുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ. കുതിര എന്ത് ചെയ്തോ, സിംഹത്തിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് കാലുയർത്തി. കാലുയർത്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, സിംഹത്തിന്റെ മൂക്ക് നോക്കി ഒരൊറ്റ ചവിട്ടും കൊടുത്തു. സിംഹ

0: ബോധം കെട്ട് വീണു. സിംഹത്തിനെ പരിഹസിച്ചുകൊണ്ട് കുതിര ഒറ്റ ഓട്ടം. അപ്പോ ഓട്ടക്കാരനായ കുതിരയെ തോൽപ്പിക്കാനോ തിന്നാനോ ഈ സിംഹത്തിന് കഴിഞ്ഞില്ല. രാജാവാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? പ്രായമായില്ലേ, ആഹാരം കിട്ടാതെ അവശനായി കഴിഞ്ഞാലാ ഏത് ജീവിക്കും തളർച്ച തോന്നും അല്ലേ? ആഹാരമാണ് മുഖ്യം. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞുകഥ ഇവിടെ നിർത്തട്ടെ. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൻ. 2026 May 1 to 31 നാഷണൽ വിമൻസ് ഹെൽത്ത് മന്തായി ആചരിക്കുന്നു. മെയ് മാസത്തിലെ ദേശീയ വനിതാ ആരോഗ്യ മാസത്തിൽ സ്ത്രീകൾക്ക് അവബോധം, പ്രതിരോധ പരിശോധനകൾ, ആരോഗ്യകരമായ ശീലങ്ങൾ എന്നിവയിലൂടെ അവരുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകാൻ പ്രോത്സാഹിപ്പിക്കുന്നു. May 22 നടക്കുന്ന അന്താരാഷ്ട്ര വനിതാ ആരോഗ്യ പ്രവർത്തന ദിനവും മാസം മുഴുവനും നടക്കുന്ന വിവിധ സൗജന്യ വിദ്യാഭ്യാസ സെഷനുകളും ആരോഗ്യ പരിശോധനകളും പ്രാരംഭ സംരംഭങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രതിരോധ പരിചരണം, പരിശോധനകൾ, ക്യാൻസർ പരിശോധനകൾ, ഉയർന്ന രക്തസമ്മർദ്ദം അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അവസ്ഥകൾ കൈകാര്യം ചെയ്യൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മാനസികാരോഗ്യം, സമ്മർദ്ദത്തെ അഭിസംബോധന ചെയ്യുകയും ക്ഷേമത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുക. പ്രത്യേകിച്ച് മെയ് മാസത്തിൽ മാനസികാരോഗ്യ അവബോധ മാസമായി ഇത് വിശേഷിപ്പിക്കപ്പെടുന്നു. ശാക്തീകരണം, തിരക്കേറിയ സമയക്രമങ്ങൾക്കിടയിലും സ്ത്രീകളെ പതിവ് പ്രവർത്തനങ്ങളിലൂടെയും പോഷകാഹാരത്തിലൂടെയും ആരോഗ്യത്തിനായി സമയം കണ്ടെത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് കൊല്ലം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാ.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ജനകനോട് നയഹിതങ്ങൾ സൂചിച്ചുടൻ നയത്തിൽ സംസാരിക്കുകയാണ് ഇന്ദ്രജിത്ത് തന്റെ പിതാവായ രാവണനോട്. വളരെ നയത്തിലാണ് നയഗോവിതനാണ് ഇന്ദ്രജിത്ത്. നയത്തിൽ സംസാരിക്കുന്നു, കാര്യങ്ങളൊക്കെ വളരെ സമാധാനമായിട്ട് രാവണനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചിട്ട് ഇന്ദ്രജിത്തും പുറപ്പെട്ടു സന്നദ്ധനായി. ഇന്ദ്രജിത്തും സർവസജ്ജനായി എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ആയുധമൊക്കെ ധരിച്ച് യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ആരുമായി? ഹനുമാനുമായി യുദ്ധത്തിനായി പുറപ്പെടുകയാണ്. ഹനുമാനെ ജീവനോടെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരിക എന്നതാണ് ഇന്ദ്രജിത്തിന്റെ ആക്ഷൻ പ്ലാൻ. ഇപ്പൊ പടച്ചട്ട ധരിച്ചു, ആയുധങ്ങൾ ഏന്തി രഥത്തിൽ കയറി. രാമദൂതം ജേതുമാശു ചെന്നേടി ഞാൻ. രാമദൂതനായ ഹനുമാന്റെ വളരെ അടുത്തേക്ക് സമീപത്തേക്ക് ചെന്നു, ഈ രഥം ചെന്ന് നിന്നു. ഹനുമാൻ എന്ത് ചെയ്തു? അപകടം മണത്തു. ഹനുമാൻ ഗരുഡനെ പോലെ പറന്നുയർന്നു. ഇതിനു മുമ്പും ഹനുമാൻ ഗരുഡനെ പോലെ പറന്നിട്ടുണ്ട്. ആകാശത്തുകൂടി കടലിന് മുകളിൽ, കടൽ സമുദ്ര ലംഘനം നടത്തിയ സമയത്ത് അല്ലെ, സമുദ്രത്തിന് മുകളിൽ കൂടി ഗരുഡനെ പോലെ പറന്നിട്ടുണ്ട്. അതേപോലെ ഇന്ദ്രജിത്ത് രഥം കൊണ്ടുവന്ന് തന്റെ സമീപത്ത് നിർത്തിയപ്പോൾ തന്നെ ഹനുമാൻ സ്വയരക്ഷയ്ക്കായി ആകാശത്തേക്ക് ഗരുഡനെ പോലെ പറന്നു ഉയരുകയാണ്. വെറുതെ അല്ല, ഗർജനപൂർവകം അലറിക്കൊണ്ടാണ്. ആ അലർച്ച കേട്ടിട്ട് ആകാശം തന്നെ നടുങ്ങി വിറച്ചു. ഗഗനമുൽപ്പതിച്ചിട് ഞാൻ ആകാശത്തേക്ക് അദ്ദേഹം കുതിച്ചു ചാടുകയാണ്. ഇപ്പൊ ബാഹുബലം, കൈക്കരുത്ത്, വീര്യം, വേഗം, ഈ മൂന്ന് കാര്യങ്ങളിലെ ഒന്ന് ബാഹുബലം, രണ്ട് വേഗം, ഒന്ന് വീര്യം. ഈ മൂന്ന് കാര്യത്തിലും ഹനുമാനും ഇന്ദ്രജിത്തും ഒരേപോലെ തന്നെ മോശക്കാരല്ല. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കണ്ട് മനസ്സിലായപ്പോ ഇത് കണ്ടിട്ട് പരസ്പരം അവർക്ക് പരസ്പരം ബഹുമാനമാണ് തോന്നുന്നത്. ശത്രുതയല്ല തോന്നുന്നത്, വിരോധമല്ല തോന്നുന്നത്, വൈരാഗ്യമല്ല തോന്നുന്നത്, പ്രതികാര ബുദ്ധിയല്ല തോന്നുന്നത്. ഇന്ദ്രജിത്ത് തന്റെ അച്ഛനായ രാവണനോടുള്ള കടമ നിർവഹിക്കുന്നു. ഹനുമാൻ തന്നെ ദൂതനായി അയച്ച ശ്രീരാമചന്ദ്രനോടുള്ള കടമ നിർവഹിക്കുന്നു. അന്തസ്സുള്ള പോരാട്ടമാണ്, പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു യുദ്ധമാണ് ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിൽ നടക്കുന്നത്. ഇന്ദ്രജിത്ത് തുടരെ തുടരെ അമ്പുകൾ, ശരങ്ങൾ ഇങ്ങനെ ഹനുമാന് നേരെ തൊടുത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഇപ്രകാരമാണ് പറയുന്നത്: പവന സുത ശിരസി ശരം അഞ്ചുകൊണ്ട് എഴുതിതു. വായുപുത്രനായ ഹനുമാന്റെ, പവനസുതൻ വായുപുത്രൻ അയ ഹനുമാന്റെ ശിരസിൽ തന്നെ, ശിരസിൽ തന്നെ കൊള്ളത്തക്ക വിധം ശിരസിനെ ലക്ഷ്യമാക്കി അഞ്ച് അമ്പുകളാണ് ഇന്ദ്രജിത്ത് എയ്തത്. ഹൃദി വിശക്കം എട്ട് കൊണ്ട് എയ്തു. ഹൃദയത്തിലേക്ക്, ഹൃദയം, ഹനുമാന്റെ ഹൃദയം ലക്ഷ്യമാക്കി എട്ട് ബാണങ്ങൾ ഹൃദയത്തെ ലക്ഷ്യമാക്കി എയ്തു. മറ്റാറാറ് ബാണം പദങ്ങളിലും തഥാ, ഇരു പാദങ്ങളിലും, ഇടത് കാൽപാദത്തിലും വലത് കാൽപാദത്തിലും തറയ്ക്കത്തക്ക ഉന്നത്തിൽ ഹനുമാന് നേരെ ആറ് അമ്പ് വീതം, ആകെ 12 എണ്ണം. അപ്പൊ ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു വാനനെ സംബന്ധിച്ചിടത്തോളം തന്റെ വാലാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് എന്ന് ഇന്ദ്രജിത്തിന് അറിയാം. ശിതി വിശകം എന്ന് പറഞ്ഞ മൂർച്ചയേറിയ ഒരു അമ്പ് വാൽമേൽ എയ്തു, വാലിലേക്ക് തൊടുത്തു വിട്ടു. ഇങ്ങനെ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 26 ശക്തിയേറിയ ബാണങ്ങളാണ്, അമ്പുകളാണ്, ശരങ്ങളാണ് ഹനുമാന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മർമ്മഭാഗങ്ങളിൽ ലക്ഷ്യമാക്കി തൊടുത്തു വിട്ടതും ഹനുമാന്റെ ശരീരത്തെ തറച്ചതും. എന്നിട്ടും ഹനുമാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. സ്തംഭേന സൂതനെ കൊന്നിത് സത്വരം. ദേഷ്യമെന്ന് ഹനുമാൻ എന്ത് ചെയ്തു? ഒരു തൂണ്, സ്തംഭേന, ഒരു സ്തംഭം തന്നെ തൂണ്, ഒരു തൂണ് പറിച്ചെടുത്ത് അടിച്ചു കൊന്നു. ആരെ? ഇന്ദ്രജിത്തിന്റെ തേരാളിയെ തന്നെ അടിച്ചു കൊന്നു. എന്നിട്ട് എന്ത് ചെയ്തു? തുരകയുധരഥവും അത ഝടിതി പൊടിയാക്കിയിടിനാൻ എന്നാണ് പറയുന്നത്. തുരകം എന്ന് പറഞ്ഞാല് കുതിര. അപ്പൊ കുതിരയെ കിട്ടിയ രഥമായിരുന്നു ആ രഥത്തിന്. എന്ത് ചെയ്തു? അതിന്റെ തേരാളിയെ ആദ്യം തന്നെ വധിച്ചു. അതിന് കുതിരകളെ കിട്ടിയ ആ രഥം തവിട് പൊടിയായി പോയി. ജാടിതി എത്രയും പെട്ടെന്ന് തവിട് പൊടിയായി പോയി. അടിച്ച് തവിട് പൊടിയാക്കി ഹനുമാൻ. കോപം കൊണ്ട് വിറയ്ക്കുകയാണ് ഹനുമാൻ. ഇപ്പൊ ദൂരത്ത് ചാടിനാൻ മേഘനിദാനനും. ഇത് കണ്ടിട്ട് മേഘനാഥൻ, ഇന്ദ്രജിത്ത് ഓടി രക്ഷപ്പെട്ടു. പക്ഷെ ഓടി രക്ഷപ്പെട്ടെങ്കിലും അങ്ങനെ അങ്ങ് തിരിച്ചു പോകാൻ വീരശൂര പരാക്രമിയായ ഇന്ദ്രജിത്ത് ഒരുക്കമായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്തു, മറ്റൊരു രഥത്തിൽ വന്നു. ആ രഥമാകട്ടെ വലിയ വിസ്താരമുള്ള വലിയ രഥമാണ്. അതിന് പറയുന്നത് രഥം അധിക വിധതം, ഒരു വലിയ രഥം, അതിൽ ഉടൻ ഏറി വന്നു. വിസ്താരമേറിയ ഒരു വലിയ രഥത്തിൽ ഇന്ദ്രജിത്ത് കയറി വന്നു. പിന്നൊന്നും പറയണ്ട, ഒരു ശരമഴ തന്നെയായിരുന്നു. പിന്നെ ഒരു അസ്ത്രശത്രൗഘ വരിഷം എന്നാണ് ആ അർത്ഥത്തിന്റെ അർത്ഥം അമ്പുകളുടെ ഒരു പെരുമഴ തന്നെ ഇന്ദ്രജിത്ത്. അത് 26 ഓരോരോ മർമ്മഭാഗങ്ങളൊക്കെ നോക്കി പ്രയോഗിച്ചിട്ടൊരു ഫലം ഉണ്ടായില്ലോ. പിന്നെ ശരമഴ തന്നെ ഹനുമാന്റെ നേരെ. അപ്പൊ ഹനുമാന്റെ ശരീരത്തിലെല്ലാം കൊള്ളുന്നുണ്ട്, കൊള്ളാതിരിക്കുന്നുണ്ട്. എണ്ണമില്ലാത്തത്ര അമ്പുകളാണ് ഹനുമാന്റെ ശരീരത്തിന് നേരെ പ്രയോഗിക്കുന്നതും അദ്ദേഹത്തിന് ഏൽക്കുന്നതും. എന്നിട്ട് എന്ത് പറ്റി, രോമങ്ങൾ നന്നാല് കീറി കവീന്ദ്രൻ, ഹനുമാന്റെ രോമങ്ങൾ പോലും നാലായിട്ട് മുറിഞ്ഞു എന്നാണ് പറയുന്നത് ഹനുമാൻ. എന്നിട്ടും ഹനുമാനെ വധിക്കാൻ സാധിക്കുന്നില്ല, ഹനുമാൻ ഒന്നും സംഭവിക്കുന്നില്ല. അതിനും ഒരു കെടുതി അവനില്ലെന്ന് കാണുകയാൽ, ഇത്രയും ചെയ്തിട്ടും ഒരു കെടുതിയും ഒരു ഹാനിയും ഒരു രീതിയിലും ഹനുമാന് സംഭവിക്കുന്നില്ല. അവസാനത്തെ കൈയായിട്ട് ഇന്ദ്രജിത്ത് അംബോജ സംഭവ ബാണ, അംബോജ സംഭവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് നൽകിയിട്ടുള്ള ബാണ, അത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയാണ് ഹനുമാനെതിരെ. അങ്ങനെ മലയാളത്തിൽ ഒരു ചൊല്ല് തന്നെയുണ്ട്, നമ്മൾ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട്, മറ്റൊന്നും ഫലിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിച്ചു എന്നൊക്കെ പറയാറുണ്ട് ഇല്ലേ. അനിലജനും വായുപുത്രനും അതിനെ ബഹുമതിയോടുടൻ, അതിനെ അങ്ങേറ്റത്തെ ബഹുമാനത്തോടു കൂടിയിട്ടാണ് ആ തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന ബ്രഹ്മാസ്ത്രത്തെ സ്വീകരിക്കുന്നത്. ബ്രഹ്മാവിന്റെ അസ്ത്രമാണത്. ആ ഒരു ബഹുമാനം, ആ ആദരവ് പരമഭക്തനായ ഹനുമാൻ അവിടെ നൽകുകയാണ്. ബഹുമതിയോടുടൻ ആദരിച്ച് ആഹന്ത മോഹിച്ചു വീണിത് ഭൂതലെ, മോഹിച്ചു വീണിത് തന്നെ ഭൂമിയിലേക്ക് ഹനുമാൻ മോഹാലസ്യപ്പെട്ട് വീണു ഈ ബ്രഹ്മാസ്ത്രം തന്റെ നേൽ വന്ന് പതിച്ചപ്പോൾ. വേണമെങ്കിൽ ഹനുമാന്, ശക്തിമാനായ ഹനുമാന് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. തന്റെ രോമകൂപങ്ങൾ പോലും നാലായി കീറി മറിഞ്ഞിട്ട് പോലും പിടിച്ചു നിൽക്കുകയാണ് ഹനുമാൻ. അപ്പൊ അദ്ദേഹത്തിന് അതിനുള്ള മാർഗമുണ്ട്. പക്ഷേ ആ ബഹുമാനം നൽകുകയാണ് ആ ശസ്ത്രത്തിന്, ബ്രഹ്മാവിന്റെ അസ്ത്രമാണത്. അതിനാൽ ആ ബഹുമാനം ആദരവ് ഇങ്ങനെ എന്നൊക്കെയാണ് രാമായണത്തിൽ പറഞ്ഞത്. അതോടുകൂടിയിട്ട് ഹനുമാൻ എന്ത് ചെയ്തു, മോഹാലസ്യപ്പെട്ടു വീണു. ഇതൊരു വൈദ്യൻ ഇച്ഛിച്ച, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ നൽകിയതും പാല് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഒരു വിൻ വിൻ സിറ്റുവേഷൻ ആണ്. ആരും ജയിക്കുന്നുമില്ല, രണ്ടുപേരും ജയിക്കുന്നുമില്ല, രണ്ടുപേരും പരാജയപ്പെടുന്നില്ല. രണ്ടുപേരുടെയും ഒരേ ഒരു ലക്ഷ്യമാണ്. ഇന്ദ്രജിത്തിന്റെ ലക്ഷ്യം ഹനുമാനെ ജീവനോടെ പിടിച്ചുകെട്ടി രാവണന്റെ അടുത്ത് കൊണ്ടുചെല്ലണം എന്നാണ്. ഹനുമാന്റെ ലക്ഷ്യം എന്താണ്, എങ്ങനെയെങ്കിലും ജീവനോടുകൂടി തന്നെ രാവണന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്നുള്ളതാണ്. അങ്ങ് വരെ രാവണന്റെ മുമ്പിലേക്ക് എത്തിപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ രണ്ടുപേരുടെയും ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഹനുമാൻ മോഹാലസ്യപ്പെട്ട് കിടക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കും നമുക്ക് അടുത്ത ക്യാപ്സൂൾ നോക്കാം. തീർച്ചയായിട്ടും രാവണനും ഹനുമാനും തമ്മിലുള്ള ആ സമാഗമം നമുക്ക് അടുത്ത ക്യാപ്സൂളിൽ പ്രതീക്ഷിക്കാം.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
0: ദശവദന സുതൻ അനില തനയനെ നിബന്ധിച്ച് തൻ പിതാവിൻ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ എന്നാണ് രാമായണത്തിലെ ഈ ഭാഗത്ത് പറയുക. ദശവദന സുതൻ, 10 തലയുള്ള രാവണന്റെ മകൻ, അതായത് മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രനെ ജയിച്ചതിനാൽ ഇന്ദ്രജിത്ത് എന്ന് പേര് ലഭിച്ച രാവണന്റെ മകൻ അനിലതനയൻ എന്ന് പറഞ്ഞാൽ വായുപുത്രൻ ഹനുമാൻ, നിബന്ധിച്ച് നിന്നെ കെട്ടി ബന്ധനസ്ഥനാക്കി തൻ പിതാവിൻ മുമ്പിൽ വെച്ച് വണങ്ങിനാൻ. അർത്ഥം മനസ്സിലായല്ലോ. വായുപുത്രനായ ഹനുമാനെ രാവണന്റെ മകൻ ഇന്ദ്രജിത്ത് ബന്ധിച്ചുകൊണ്ട്, കെട്ടിയിട്ടുകൊണ്ട് തന്റെ പിതാവിന്റെ മുമ്പിൽ കാൽക്കൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്, കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അച്ഛന് നൽകിയ വാക്ക് പാലിച്ചു, ജീവനോടെ പിടിച്ചു കെട്ടി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഇവനാണ് അവൻ, ഹനുമാൻ. പണ്ട് ദേവന്മാർ നൽകിയ വരമുണ്ട് ഹനുമാന്, അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് മാനസിക വിഷമമൊന്നും ഉണ്ടായില്ല. അദ്ദേഹത്തെ കൊല്ലാൻ ആർക്കും സാധിക്കുകയില്ല. അയ്യോ, ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയൊക്കെയുള്ള യാതൊരു ചിന്തയും ഹനുമാനെ അലട്ടിയില്ല. അതിന് കാരണമുണ്ട്. വരം മാത്രമല്ല, വരത്തിന് പുറമേ ജ്ഞാനമുണ്ട്, ജ്ഞാനത്തിന്റെ അകമ്പടിയുണ്ട്.

നാമസങ്കീർത്തനത്തിന്റെ പിൻബലമുണ്ട്. ജ്ഞാനവും നാമസങ്കീർത്തനവും ഉള്ളവർക്ക് ജീവിതത്തിൽ ആപത്തുകളൊന്നും തന്നെ വരികയില്ല. ഇവിടെ രാമായണത്തിലെ മനോഹരമായ ഒരു ജ്ഞാനശകലം വാൽമീകി പറയുന്നുണ്ട്. നളിനദള നേത്രനാം രാമൻ തിരുവടി നാമാമൃതം ജപിച്ചീടും ജനം സദാ. എല്ലായ്പ്പോഴും നളിനദള നേത്രൻ എന്ന് പറഞ്ഞാല് ശ്രീരാമൻ, രാമൻ തിരുവടി ശ്രീരാമൻ, അദ്ദേഹത്തിന്റെ നാമമാകുന്ന അമൃതം ഇങ്ങനെ ജപിക്കുന്ന ജനങ്ങൾക്ക്, എപ്പോഴും രാമനാമം ജപിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ മനസ്സിലെ ഭക്തി കാരണം അവർ വിശുദ്ധരാകുന്നു, അവർ പരിശുദ്ധരാകുന്നു. അതുകൊണ്ട് തന്നെ കർമ്മബന്ധങ്ങളിൽ നിന്നും അവർ താനെ മോചിതരാകുന്നു. കർമ്മബന്ധങ്ങളിൽ നിന്ന് മോചിതരാകാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അതുപോലെ എളുപ്പമുള്ളതുമായ വഴിയാണ് നാമസങ്കീർത്തനം. സദാ രാമന്റെ നാമം സങ്കീർത്തനം ചെയ്യുന്നവർക്ക് ഇത്തരത്തിലുള്ള ആപത്തുകൾ അവരെ ബാധിക്കുകയില്ല. ഹരിപദം സുസ്ഥിരം പ്രാപിക്കും ഇല്ലൊരു സംശയം. ഹരിപദം ഭഗവാന്റെ അടുത്ത്, ഭഗവാന്റെ സവിധത്തിലേക്ക്, സന്നിധിയിൽ സുസ്ഥിരം സ്ഥിരമായി അവിടെ തന്നെ ചെന്ന് പ്രാപിക്കും, ഭഗവാനിൽ തന്നെ ചെന്ന് ലയിക്കും, ജീവൻ മുക്തി ലഭിക്കും, മോക്ഷം ലഭിക്കും, ശാശ്വതമായ മോക്ഷം ലഭിക്കും. അതിനാണ് വിഷ്ണുപദം പ്രാപിക്കുക എന്നൊക്കെ പറയുക. രഘുതിലക ചരണയുഗം, രഘുതിലകൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ, ശ്രീരാമന്റെ ചരണങ്ങൾ, പാദങ്ങൾ അകതളിരിൽ വെച്ചൊരു രാമദൂതന്, രാമദൂതനായ ഹനുമാന്റെ മനസ്സിൽ അകതളിരിൽ എപ്പോഴും ശ്രീരാമന്റെ ചരണങ്ങളാണ് വെച്ചിരിക്കുന്നത് മനസ്സിൽ. എപ്പോഴും അദ്ദേഹം ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള രാമദൂതന് ബന്ധം ഭവിച്ചിടുമോ? ഹനുമാന് ബന്ധനമോ? ഒരിക്കലുമില്ല. മനസ്സിൽ രാമനെ ആരാധിക്കുന്നവനാണ്, രാമനെ ഭജിക്കുന്നവനാണ്, നെഞ്ച് കീറി രാമനെ കാട്ടിക്കൊടുക്കുന്നവനാണ്. ശരിയാണ്, കെട്ടിയിട്ടിരിക്കുകയാണ്, അത് കാഴ്ചയിൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ബന്ധനവും ഹനുമാനെ ബാധിക്കുകയില്ല എന്നതാണ് സത്യം. മരണ ജനിമയ വികൃതി ബന്ധമില്ലാത്തവർക്ക് മറ്റുള്ള ബന്ധനം കൊണ്ടെന്ത് സങ്കടം. ജനനം മരണം, വീണ്ടും ജനനം, വീണ്ടും മരണം, ഇങ്ങനത്തെ ആ ബന്ധം, ആ ഒരു ചക്രത്തിനുള്ളിൽ അകപ്പെടാതിരിക്കുന്ന ആർക്കും മറ്റുള്ള ബന്ധനം കൊണ്ട് എന്ത് സങ്കടം. ഏറ്റവും വലിയ ബന്ധനം ജനനവും മരണവുമാണ്. മറ്റു ബന്ധനങ്ങളൊക്കെ അതിൽ താഴെയുള്ളൂ. അപ്പൊ ഹനുമാൻ ജനന മരണ ബന്ധനങ്ങളെ അതിജീവിച്ചവനാണ്. അങ്ങനെയുള്ള ഹനുമാന് ഈ ബന്ധനം കൊണ്ട് എന്ത് വരാനാണ്? ബന്ധിച്ച അവസ്ഥയിലെങ്കിലും രാവണനെ മുഖാമുഖം കണ്ട് രണ്ട് വർത്തമാനം പറയണം. ഇതാണ് ഹനുമാന്റെ ആഗ്രഹം. ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് എന്ന് നമുക്കറിയാം. ഹനുമാൻ എന്ത് ചെയ്തു? വിവശത്വവും കാട്ടിക്കിടന്നു, ഒരു അവശത, ഒരു പരവശനായി ക്ഷീണിച്ചു എന്നുള്ള രീതിയിൽ അഭിനയിച്ചുകൊണ്ട് കണ്ണടച്ച് ഹനുമാൻ കിടക്കുകയാണ്. പല രാക്ഷസന്മാരും അടുത്തു വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? പാശഖണ്ഡേന, പാശന കയർ, ഒരു കയർ കൊണ്ടുവന്ന് അദ്ദേഹത്തെ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടി. അപ്പൊ കയർ കൊണ്ട് വരിഞ്ഞു കെട്ടിയതോടുകൂടി ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ബന്ധനത്തിൽ നിന്ന് ഹനുമാൻ വേർപെട്ടു. ഹനുമാൻ അഭിനയം തുടർന്നു. അദ്ദേഹം ചലനമില്ലാതെ കിടക്കുകയാണ്. രാക്ഷസന്മാരോ ആഘോഷിക്കുകയാണ് ആർപ്പുവിളികളോടെ, വിജയശ്രീ ലാളിതരായി എന്നുള്ള ഭാവത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. രാക്ഷസന്മാർ എല്ലാവരും കൂടെ ചേർന്ന് ഹനുമാനെ എടുത്ത് പൊക്കി കൊണ്ടുപോയി. അപ്പൊ മേഘനാഥൻ ഇന്ദ്രജിത്ത് അഭിമാനത്തോടുകൂടി പിതാവിനോട് പറയുകയാണ്, നമ്മുടെ രാക്ഷസ വീരന്മാരെ കൊന്നൊടുക്കിയ വാനരനെ ഞാനിതാ ബ്രഹ്മാസ്ത്രം കൊണ്ട് ബന്ധിച്ച് അങ്ങയുടെ കാൽച്ചുവട്ടിൽ ജീവനോടെ കൊണ്ടുവന്നിരിക്കുന്നു. എന്റെ വാക്ക് ഞാൻ പാലിച്ചിരിക്കുന്നു. ഇനി ഇവനെ എന്താണ് ചെയ്യേണ്ടത്? അത് മന്ത്രിമാരുമായി ആലോചിച്ച് എന്താണോ വേണ്ടത് അത് അങ്ങേക്ക് വേണ്ടതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വിചാര കാര്യം നീ വിധീയതാം, ആലോചിച്ച് വേണ്ടത് വേണം, ആലോചനയോടുകൂടി തന്നെ വേണം ചെയ്യേണ്ടത്, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അങ്ങ് ഒരു കാര്യം പക്ഷേ അറിഞ്ഞിരിക്കണം. ഒരു കാര്യം ആ തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പല ഘടകങ്ങളും പരിഗണിക്കണം. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നാണ് ഇന്ദ്രജിത്ത് പറയുന്നത്. അവധാനതയോടുകൂടി വേണം തീരുമാനങ്ങൾ എടുക്കാൻ. അങ്ങനെ അവധാനതയോടുകൂടി തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ വരും വരായികകൾ, അതിൻ്റെ ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇങ്ങനത്തെ പല ഘടകങ്ങളുണ്ട്. അതെല്ലാം കണക്കിലെടുക്കണം. ഡിസിഷൻ മേക്കിംഗിൽ, മോഡേൺ മാനേജ്മെന്റ് പ്രാക്ടീസിലെ ഡിസിഷൻ മേക്കിംഗിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പാഠമാണത്. അത് തന്നെയാണ് ഇന്ദ്രജിത്തും ഇവിടെ പറയുന്നത്. ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, ഇന്ദ്രജിത്ത് വലിയൊരു ക്രൈസിസ് മാനേജർ ആണെന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു മാനേജ്മെന്റ് വൈഭവം കൂടി ഇവിടെ പുറത്തു വരികയാണ്. തീരുമാനം എടുക്കുമ്പോൾ അങ്ങ് ഈ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കണം. എന്താണ് കാര്യം? സാമാന്യനല്ലിവൻ, ഇവൻ സാധാരണക്കാരനല്ല. ഹനുമാൻ സാധാരണക്കാരനല്ല, അവൻ ചില്ലറക്കാരനല്ല, അവൻ ശത്രുക്കളുടെ അന്തകനാണ്. ശത്രുക്കളുടെ അന്ത്യം കണ്ട് മാത്രമേ ഹനുമാൻ പിന്മാറുകയുള്ളൂ.

0: ഈ സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ വേണം ഇനി ഹനുമാനെ, ബന്ധനസ്ഥായ ഹനുമാനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള തീരുമാനം രാവണൻ എടുക്കേണ്ടത്. രാവണൻ എന്ത് തീരുമാനം എടുക്കേണ്ടത്, എന്താണ് തീരുമാനം എടുക്കാൻ പോകുന്നത് നമുക്ക് കാണാം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: ഹനുമാൻ അങ്ങനെ രാവണന്റെ സഭയിൽ എത്തിയിരിക്കുകയാണ്, അല്ല ബന്ധനസ്ഥനായ നിലയിൽ എത്തിച്ചിരിക്കുകയാണ് ഇന്ദ്രജിത്ത്. രാവണൻ ഹനുമാനോട് നേരിട്ടൊന്നും ചോദിക്കുന്നില്ല. അദ്ദേഹം രാജസഭയിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഉപവിഷ്ടനാണ്. അദ്ദേഹം നേരിട്ടൊന്നും ചോദിക്കുന്നില്ല, പകരം അടുത്തു നിന്ന പ്രഹസ്തൻ എന്ന സഹായിയായ രാക്ഷസനോട്, അദ്ദേഹത്തിന്റെ സഹായിയോട് പറയും, ഇവനോട് ചോദിക്കൂ, ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിക്കണം എന്നും പറഞ്ഞേൽപ്പിക്കും. ഒന്ന്, ഇവൻ ഇവിടെ വരുവതിന് കാരണം എന്തെന്നും എങ്ങു നിന്നത്ര വരുന്നത് എന്നുള്ളതും അർത്ഥം വ്യക്തമാണ്. ഇവനോട് ചോദിക്കേണ്ട ഒന്ന്, ഇവിടെ വരുന്നതിന്, അവൻ ഇവിടെ വരുന്നതിന് കാരണം എന്താണ്. രണ്ട്, എവിടെ നിന്നാണ് വരുന്നത്. മൂന്ന്, എന്തിനാണ് ഈ പൂന്തോട്ടം, ആരാമം, അശോകവനം നശിപ്പിച്ചത്. എന്തിനാണ് അവിടുത്തെ ഉദ്യാന പാലകരെയെല്ലാം വധിച്ചത്. എന്തിനാണ് അവിടെ എന്റെ സൈന്യത്തിൽ നിന്നും നേരിടാൻ വന്ന മറ്റെല്ലാ രാക്ഷസന്മാരെയും വധിച്ചത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞ് പ്രഹസ്തനോട് പറഞ്ഞേൽപ്പിക്കുന്നത് ചോദിക്കാൻ, നീ ആരുടെ ദൂതനാണ്, ആരാണ് നിന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. ഇത്രയും കാര്യങ്ങൾ ചോദിക്കാൻ പ്രഹസ്തനെ ചുമതലപ്പെടും. അപ്പൊ ഈ പ്രഹസ്തൻ അങ്ങേറ്റത്തെ വിനയത്തോടു കൂടിയിട്ടാണ് ഹനുമാനോട് സംസാരിക്കുന്നത്. പവനസുതനോട്, അതായത് വായുപുത്രനായ ഹനുമാനോട് വിനയ നയ സഹിതം ആദരാൽ, വിനയത്തോടുകൂടി, നയത്തോടുകൂടി, അനുനയത്തോടുകൂടി, അതേപോലെ തന്നെ അങ്ങേറ്റത്തെ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി തന്നെയാണ് പ്രഹസ്തൻ രാവണന് വേണ്ടി സംസാരിക്കുന്നത്. പപ്രച്ഛ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചോദിച്ചു, പ്രഹസ്തൻ ചോദിക്കുകയാണ്, നീ ആരയച്ചു വന്നു കവേ, വാനര, നിന്നെ ആരാണ് ഇവിടേക്ക് അയച്ചത്. ഇതാണ് ആദ്യം പ്രഹസ്തൻ ചോദിക്കുന്നത്. നൃപ സദസി, ഈ നൃപന്റെ, രാജാവിന്റെ ഈ സദസ്സിൽ, രാജസഭയിൽ, കഥയ മമ സത്യം മഹാമതേ, നീ സത്യം മാത്രം പറയണം, ഇത് രാജസഭയാണ്, ഇവിടെ സത്യമേ പറയാവൂ. അങ്ങനെ സത്യം പറയുകയാണെങ്കിൽ പ്രഹസ്തൻ നൽകുന്ന വാഗ്ദാനം, നിന്നെ അയച്ചു വിടുന്നുണ്ട് നിർണയം, തീർച്ചയായും നിന്നെ ഈ ബന്ധനസിൽ നിന്ന് നിന്നെ അഴിച്ചുവിടും, നിനക്ക് നിന്നെ ഞാൻ നിന്നെ ഞങ്ങൾ സ്വതന്ത്രനാക്കും, നീ സത്യം പറഞ്ഞാൽ മാത്രം മതി, നിന്നെ ആരാണ് അയച്ചത്. ഭയം അഖിലം അകതളിരിൽ നിന്ന് കളഞ്ഞാലും, ഒട്ടും പേടിക്കണ്ട, അകതളിരിൽ മനസ്സിൽ ഒട്ടും തന്നെ ഭയം വേണ്ട, ഒരു ശത്രുവിന്റെ സഭയിലാണ് വന്ന് എത്തി നിൽക്കുന്നത്, എങ്ങനെ സത്യം പറയും, ഇങ്ങനത്തെ ആശങ്കകളൊന്നും വിഷമങ്ങളൊന്നും നിനക്ക് മനസ്സിൽ ഉണ്ടാകേണ്ട, നീ സത്യം മാത്രം പറഞ്ഞാൽ മതി. ഈ സഭയെപ്പറ്റി, രാജസഭയെപ്പറ്റി വളരെ എന്താണ് ഉയർത്തി പറയുകയാണ്, വളരെ പ്രശംസിച്ച് സ്വയം പൊക്കി പറയുകയാണ്. എന്താ പറയുന്നത്, ബ്രഹ്മസഭയ്ക്കൊക്കും ഈ സഭ പാർക്ക, നീ ബ്രഹ്മാവിന്റെ സദസ്സ് സഭ, അതിനൊക്കും അതുപോലത്തെ ഒരു സദസ്സാണ്, രാജസദസ്സാണ് ഇത്, നീ ബ്രഹ്മസഭയ്ക്ക് തുല്യമാണ് ഈ സഭയെ, നീ കണ്ണു തുറന്ന് കാണുക, കണ്ണടയ്ക്കണ്ട, കണ്ണ് തുറന്ന് എല്ലാം ഒന്ന് നോക്കിക്കാണുക, എന്താണ് ഇവിടെ നടക്കുന്നത്, ആരാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഒരു കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞുതരാം, ഈ രാവണന്റെ ലങ്കയിലെ ഈ രാജസഭയിൽ രണ്ട് കാര്യങ്ങളില്ല, ഒന്ന് അസത്യ ഭാഷണം, ഇവിടെ ആരും കള്ളം പറയില്ല, രണ്ട് അധാർമിക പ്രവൃത്തികൾ ഇല്ല, അധാർമികമായ യാതൊരു പ്രവൃത്തിയും ഈ സഭയിൽ നിന്ന് ഉത്ഭവിക്കുകയില്ല, അത്തരത്തിലുള്ള ഒരു തീരുമാനം പോലും ഈ സഭയിൽ എടുക്കുകയില്ല. അസത്യ ഭാഷണമില്ല, അധാർമിക പ്രവൃത്തികളില്ലാത്ത, അത്രമാത്രം ഉദാത്തമായ, ഉത്കൃഷ്ടമായ, ഉന്നതമായ ഒരു സഭയാണ്, ബ്രഹ്മാവിന്റെ സഭയ്ക്ക് തുല്യമായ ഒരു സഭയാണ് രാവണന്റെ ഈ രാജസഭയെന്ന് രാവണന്റെ സഹായിയായിട്ടുള്ള പ്രഹസ്തൻ എന്ന രാക്ഷസൻ അങ്ങേറ്റത്തെ വിനയത്തോടും നയത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി ഹനുമാനോട് പറയുന്നു, ഞാൻ ഉറപ്പു തരുന്നു എന്നാണ് പ്രഹസ്തൻ പറയുന്നത്, രാവണൻ നയിക്കുന്ന രാജസഭയിൽ ആരും കള്ളം പറയില്ല, ആരും തെറ്റായ പ്രവൃത്തികൾ പറയില്ല. ഹനുമാൻ ഇതെല്ലാം കേട്ടു, എന്നിട്ട് മറുപടി പറഞ്ഞു തുടങ്ങി. പക്ഷെ ചോദ്യം ചോദിച്ചത് പ്രഹസ്തനാണ്, മറുപടി പറയുന്നത് പ്രഹസ്തനോടല്ല, മറിച്ച് രാവണനോട് തന്നെയാണ്. സാക്ഷാൽ രാവണനോട് മുഖത്ത് നോക്കി, മുഖമടച്ച് ധൈര്യമായിട്ട് ഹനുമാൻ മറുപടി പറഞ്ഞു തുടങ്ങി. നേർക്ക് നേർ, മുഖാമുഖം, അല്ലാതെ ഹനുമാന് വളഞ്ഞ വഴികളൊന്നും തന്നെ പരിചിതമല്ല. ആദ്യം തന്നെ രാവണനെ സംബോധനയിൽ തന്നെ ആകെ കുഴപ്പമാണ്. ശൃണു ജലപ്രഭോ, മൂഢനായ വിഡ്ഢിയായ രാജാവേ എന്നാണ്, ശൃണു ഇത് കേൾക്കൂ, ഞാൻ പറയുന്നത് കേൾക്കൂ, വിഡ്ഢിയായ മൂഢനായ ലങ്കയിലെ രാജാവേ എന്നാണ് രാവണനെ

0: അഭിസംബോധന ചെയ്യുന്നത്, പറഞ്ഞ് മറുപടി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയാണ് തുടക്കം തന്നെ. ഹനുമാൻ ഒരു നയമില്ല, അനുനയമില്ല, ഭയമില്ല, ഒന്നുമില്ല. കാരണം അദ്ദേഹം പറയുന്നു, പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ, അങ്ങേയറ്റം ബഹുമാന്യനായ ആദരണീയനായ പൂജനീയനായ ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ് ഞാൻ, നീ അത് അറിയണം. എന്റെ പ്രഭു പുരുഷോത്തമനാണ്, എന്റെ പ്രഭു പുണ്യപുരുഷനാണ്, എന്റെ പ്രഭു മോക്ഷപ്രദനാണ്, മോക്ഷദായകനാണ്, സാക്ഷാൽ ശ്രീ പരമേശ്വരന്റെ പോലും ഹൃദയത്തിൽ വസിക്കുന്നവനാണ് ശ്രീരാമചന്ദ്രൻ. അദ്ദേഹം പിതാവിന്റെ, സ്വന്തം പിതാവിന്റെ വാക്ക് പാലിക്കുന്നതിനായി വനത്തിലേക്ക് പുറപ്പെട്ടു. കൂടെ അദ്ദേഹത്തിന്റെ സഹധർമ്മിയായ സീതയുണ്ടായിരുന്നു, സഹോദരനായ ലക്ഷ്മണൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ആ വനവാസ കാലത്ത് രാക്ഷസ രാജാവായ രാവണ, നീ എന്താണ് ചെയ്തത് എന്ന് നീ ഓർക്കുന്നുണ്ടോ? നീ ജാനകിയെ കട്ടുകൊണ്ടിയിലേ, നീ ജാനകിയെ, സീതയെ അവിടുന്ന് തട്ടിക്കൊണ്ടുവരികയല്ലേ ചെയ്തത്? നീ സീതയെ മോഷ്ടിച്ചു കൊണ്ടുവരികയല്ലേ ചെയ്യുന്നത്? നീ ഓർക്കുന്നുണ്ടോ നിന്റെ ആ അധാർമികമായ പ്രവൃത്തി എന്ന് ഹനുമാൻ രാവണന്റെ മുഖത്ത് നോക്കി ചോദിക്കും. എന്നിട്ട് പറയും, നിന്നെ സൃഷ്ടിച്ച ബ്രഹ്മാവ് തന്നെ നിനക്ക് മരണവും വിധിച്ചിട്ടുണ്ട്. നിന്റെ മരണത്തിന് ഒരു കാരണം വേണമല്ലോ, ഏതിനും ഒരു കാരണം വേണം. നിന്റെ ആസന്നമായിട്ടുള്ള ആ മരണത്തിന് ഒരു കാരണമായിട്ടാണ്, കാരണം മാത്രമാണ് നിന്റെ ഈ തട്ടിക്കൊണ്ടുപോകൽ, നിന്റെ ഈ മോഷണം. അതിന്റെ അർത്ഥം എന്താണ്? നിനക്ക് മരണം അടുത്തിരിക്കുന്നു. നീ സീതയെ തട്ടിക്കൊണ്ടുപോയ ശേഷം എന്തെല്ലാം സംഭവിച്ചു എന്നറിയാമോ? പല കാര്യങ്ങളും സംഭവിച്ചു, ഞാൻ അത് നിന്നോട് പറയാം. ഹനുമാൻ എല്ലാം വിവരിക്കുകയാണ്. സുഗ്രീവനെ കണ്ടത്, സുഗ്രീവനോട് ശ്രീരാമൻ സഖ്യം ചെയ്തത്, ബാലിയെ വധിച്ചത് തുടങ്ങി. ഞാൻ, അതായത് ഹനുമാൻ എങ്ങനെയാണ് ഈ പൂന്തോട്ടത്തിൽ എത്തിച്ചേർന്നത് എന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളും അക്കമിട്ട് ഒന്നൊന്നായി ഹനുമാൻ രാവണനോട് പറയുകയാണ്. രാവൺ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് നമുക്ക് നോക്കാം അടുത്ത ക്യാപ്സ്യൂളിൽ. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ബൈ ബൈ, കേൾക്കൂ റേഡിയോ സാന്തനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. നമസ്കാരം പ്രിയ ശ്രോതാക്കൾ, കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് മെയ് 4, 2026 ആചരിക്കുന്നു ഈ ദിനം.

ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ

ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശ ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ തൂവാനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ MS നൗഫൽ.

0: സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: സ്വാഗതം തുവാനം 56-ാം ദളത്തിലേക്ക്. മുൻദളത്തിൽ ഫട്കെയും ഗോപാലും കർണാടകത്തിലേക്ക് സന്യാസവേഷത്തിൽ ഒളിച്ചു കിടക്കുന്നു. മഴയിലൂടെയുള്ള യാത്രയിൽ പനി ബാധിച്ച് ഫട്കെ അവശനായിരുന്നു. ദക്ഷവൈദ്യാലയത്തിലെ വൈദ്യർ നൽകിയ മരുന്നുമായി അവർ കൽദഗി ക്ഷേത്രത്തിലെത്തുന്നു. അവർ പിന്തുടർന്നെത്തിയ മേജർ ഡാനിയലും സംഘവും ആ രാത്രിയിൽ ഫട്കെയും ഗോപാലിനെയും പിടികൂടുന്നു. ഫട്കെയെ ലോക്കപ്പ് ചെയ്ത് വിചാരണയ്ക്കായി കോടതിയിലേക്ക് കൊണ്ടുവരുന്നു. തൂവാനം തുടരുന്നു. മാ തുചേ സലാം 17-ാം ഭാഗം.

കോടതിയുടെ വലതുഭാഗത്ത് ഒരു വാഗമരമുണ്ടായിരുന്നു. അതിന് താഴെയാണ് അവൾ നിന്നത്. രുക്സാന, നീല കണ്ണുള്ളവൾ, നിറം മറന്നു തുടങ്ങിയ തുണികൊണ്ട് തട്ടമിട്ടവൾ. അവളുടെ വെളുത്ത കാലടികൾക്ക് ചുറ്റും പൂക്കൾ ചുവന്നു കിടന്നു. ആഘോഷത്തോടെ, ആർപ്പുവിളികളോടെ കോടതി വളപ്പിലേക്ക് നീണ്ട അഴികൾ പിടിപ്പിച്ച കൂടും വഹിച്ച് ഒരു വാഹനം പ്രവേശിച്ചു. സർക്കസ് കൂടാരങ്ങളിലേക്ക് കാട്ടുമൃഗങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ ഒരെണ്ണം മുറിവേറ്റ കൈകൊണ്ട് അതിൻ്റെ അഴികളിൽ പിടിച്ച് ഫട്കെ നിസ്സംഗനായി നിന്നു. രുസ്തം പക്ഷേ അതിൽ തളർന്ന് തലയും കുനിച്ചിരിപ്പായിരുന്നു. രുസ്തത്തിനറിയാം തൻ്റെ പ്രിയപ്പെട്ടവൾ രുക്സാന അന്നും അവൾ ആ കോടതിയിൽ വരുമെന്ന്.

കമ്പിയഴികൾക്കിടയിലൂടെ ഒരു മൃഗത്തിനോടുന്ന പോലെ ബയനറ്റുകൊണ്ട് കുത്തിയും ലാത്തികൊണ്ട് അടിച്ചും പട്ടാളക്കാർ രസിക്കുമ്പോൾ അവൾക്ക് എന്താവും തോന്നുക? രുസ്തം മുഖം കൊടുക്കാതെ കൂടിനുള്ളിലെ തറയിലേക്ക് തന്നെ നോക്കിയിരുന്നു. കലാപകാരി നാട്ടുകാരുടെ പണം ട്രഷറിയിൽ നിന്ന് കൊള്ളയടിച്ചവൻ, ഓഫീസുകൾക്ക് തീവച്ചവൻ, അങ്ങനെ ഫട്കയ്ക്ക് പേരുകൾ പലതായിരുന്നു. പക്ഷേ ആരെങ്കിലും കനിവുള്ള കണ്ണുകളോടെ തന്നെ കാണാനെത്തുമെന്ന് ഫട്കെ പ്രതീക്ഷിച്ചു. അതുകൊണ്ടാണ് അയാൾ കമ്പിയഴികളിൽ മുഖം ചേർത്ത് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷേ അമ്മ, എൻ്റെ അമ്മ ഇപ്പോൾ ഈ നീണ്ട വരാന്തിയുടെ അങ്ങേയറ്റത്ത് വന്നു ചേർന്നെങ്കിൽ പാഠമായ പാഠത്തെ ഇരുട്ട് വീണ കുട്ടിക്കാലത്തെ സന്ധ്യയിൽ തൊറുവിൻ്റെ ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുമ്പോൾ കേട്ട വിറയാർന്ന അമ്മയുടെ സ്വരം. കമ്പിയടിയിൽ നെറ്റി ചേർത്ത് ഫട്കെ പ്രതീക്ഷയോടെ നോക്കി. അമ്മയെ ആൾക്കൂട്ടത്തിലെങ്ങും കണ്ടില്ല. കോടതിയുടെ നീണ്ട വരാന്തിയുടെ അങ്ങേത്തലയ്ക്കിലും അമ്മ നിൽപ്പുണ്ടായിരുന്നില്ല. ഗംഗയുടെ ആഴങ്ങളിൽ തൻ്റെ കൈക്കുമ്പിളിൽ നിന്ന് ഒരു പൊടിയായി അലിഞ്ഞലിഞ്ഞു പോയ അമ്മ ഇനി ഒരിക്കലും

0: 이런 것을 원하래.
1: ഇരുമ്പു തുപ്പിവെച്ച പട്ടാളക്കാരൻ അലറി. മുൻഭാഗത്തെ വാതിൽ തുറക്കപ്പെട്ടു. നിവർന്ന ശരീരമായി ഉറച്ച കാലടികളോടെ ഫക്കെ കോടതിയിലേക്ക് നടന്നു. പക്ഷേ രുസ്തം പൊട്ടിത്തകർന്നു പോയിരുന്നു. ചിതറിപ്പോയ ആ കഷണങ്ങൾ കൂട്ടിയൊട്ടിക്കുവാൻ കഴിയാത്ത ശിഥിലമായ ഏതോ രൂപത്തിൽ അവൻ ഫഡ്കേക്ക് പിറകേ പോയി. പൂനാക്കോട്ട ജയിലിൽ വെച്ചാണ് ഫഡ്കിയും രുസ്തവും കൂട്ടായത്. കൂച്ചു ചങ്ങലയിട്ട ഫഡ്കേക്ക് തടവറയിൽ നിന്ന് പുറത്തു കിടക്കാൻ അനുവാദമില്ലായിരുന്നു. മുകളിലെ കൊളുത്തുകളിലേക്ക് ചങ്ങല കൊണ്ട് ബന്ധിച്ച ഫഡ്കി വായുവിൽ വിലങ്ങനെ നിർത്തും. ചുരൽ കൊണ്ട് ഇരുഭാഗത്തു നിന്നുമാണ് അടി. മുഖത്തും പാദത്തിലും മാംസം കരിഞ്ഞ് പുക വരുവോളം ചുട്ടുപഴിപ്പിച്ച കമ്പി ദേഹത്ത് ചേർത്ത് വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എല്ലാം ഏറ്റുപറഞ്ഞ് കോടതിയിൽ കീഴടങ്ങണം. ഫഡ്കെ തയ്യാറായില്ല. ആ തടവറയിൽ പലവട്ടം മരിച്ചുപോയെങ്കിലും കീഴടങ്ങാതിരിക്കാനായി ഫഡ്കെ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടേ

0: പുകയുന്ന മുറിവിലെ വേദന മറക്കാനായി തണുത്തുറഞ്ഞ തറയിൽ കണ്ണും പൂട്ടിക്കിടക്കുമ്പോഴാണ് ഒരിക്കൽ രുസ്തം കമ്പി അഴികളിൽ തട്ടിയത്. സെല്ലിൽ നിന്ന് പുറത്തിറക്കിയ നേരം അവൻ ഒളിച്ചൊളിച്ച് ഫക്കിയുടെ തടവറയ്ക്കടുത്തെത്തിയതാണ്.
1: വേദനയുണ്ടോ?
0: ഫക്കിക്ക് അവൻ്റെ ചോദ്യത്തിന് മുൻപിൽ മിണ്ടാനുള്ള ത്രാണി പോലുമില്ലായിരുന്നു. രുസ്തം ഒരു ഇലപ്പൊതി മുന്നോട്ട് നീട്ടി, ഇതും മുറിവി വെച്ചോ, പുറത്തോളൂ. കരിങ്കൽ കോട്ടയുടെ പിന്നിൽ കുരുത്ത കാട്ടിൽ നിന്നവൻ കണ്ടെത്തിയ പച്ചിലകൾ അരഞ്ഞ് സ്നേഹം പോലെ തണുപ്പുള്ളതാക്കിയതായിരുന്നു അത്. കൊച്ചുനാളിൽ ഉമ്മ എനിക്ക് കെട്ടിവെച്ചതിരുന്നതായത്. എന്തു മുറിവുണ്ടെങ്കിലും പെട്ടെന്ന് ഉണങ്ങിക്കോളൂ.
2: കിന്നരിക്കുന്നു കാളോ പന്നി.
0: ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ രുസ്തത്തിന്റെ കഴുത്തിൽ

0: പുറകിൽ നിന്ന് ഗാർഡ് പിടികൂടി. പരുപരുത്ത സിമെന്റ് തറയിൽ അവന്റെ മുഖം ചേർത്തുരച്ചുകൊണ്ട് അയാൾ വരാന്തയിലൂടെ രുസ്തത്തിനെ വലിച്ചു. സംസാരിച്ചതിനുള്ള ശിക്ഷ. പക്ഷേ അവൻ പിന്നെയും വന്നു. ചുണ്ടും നെറ്റിയും മുറിഞ്ഞ് രക്തം പൊറ്റകെട്ടിയിരുന്നു. പലപ്പോഴും കണ്ണുവെട്ടിച്ചു വന്ന രുസ്തം ഫട്കയോട് അവൻ്റെ ജീവിതം പറഞ്ഞു. രുസ്തത്തിൻ്റെ ആ ജീവിതത്തിൽ അന്ധയായ ഒരു ഉമ്മയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ലഘുലേഖകൾ വിതരണം ചെയ്തു എന്ന കുറ്റത്തിന് പട്ടാളം പിടികൂടിക്കൊണ്ടുപോകുമ്പോൾ പടിക്കലോളം തപ്പിത്തടഞ്ഞു വന്ന് അവിടെ പിടഞ്ഞു വീണു പോയൊരുമ്മ. മറ്റാരുമില്ലാത്ത ആ വീട്ടിൽ ഉമ്മ എന്ത് ചെയ്യുമെന്നോർത്തവൻ വേവലാതിപ്പെട്ടു. കാത്തിരിക്കുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് വേദനയില്ലേ? ഈ കൂലിപ്പട്ടാളം എത്ര വേദനിപ്പിച്ചിട്ടും നിങ്ങളൊന്ന് കരയുന്നത് പോലും ഞങ്ങൾ കേട്ടില്ലല്ലോ. രുഷ്ടത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ ഫട്കെ വളരെ ശാന്തനായി പറഞ്ഞു,
1: നീ താഴേക്ക് നോക്ക്, ഈ ഉറുമ്പുകളെ കണ്ടില്ലേ?
0: ഇറ്റുവീണ രക്തത്തുള്ളികളിൽ മണം പിടിച്ചു നടക്കുന്ന ഉറുമ്പുകൾ. തലേന്ന് കൊണ്ടുവന്നു വെച്ച ഉപ്പുകൂടിയ കഞ്ഞിപ്പാത്രത്തിനടുത്ത് തെറിച്ചു വീണ വറ്റുകളിലേക്ക് മത്സരിച്ചോടുന്ന ഉറുമ്പുകൾ. ആരുടെയെങ്കിലും ചവിട്ടടിയിൽ പെടുമോ എന്ന ഉത്കണ്ഠ തലയിൽ പെരുകുമ്പോഴും തനിക്ക് വേണ്ടി മാത്രം തീർക്കുന്ന കുഞ്ഞു ജീവിതങ്ങൾ.
1: ഇനി നീ മുകളിലേക്ക് നോക്ക്.
0: രുസ്തത്തിൻ്റെ കണ്ണുകൾ ജയിലഴികളിലൂടെ കറുത്ത ചുവരിലൂടെ കോട്ടയ്ക്ക് മുകളിലെ നീലാകാശത്തേക്ക് ഉയർന്നു.
1: അലസമായി ഒഴുകുന്ന പഞ്ഞിമേഘങ്ങളെ കണ്ടില്ലേ? മറ്റുള്ളവർക്കായി പെയ്തു തീരുന്ന മേഘങ്ങൾ. അതിനായി കരുതി വെച്ചതൊന്നും അവർക്ക് ഭാരമേയല്ല.
0: നീലാകാശത്തിൽ മേഘശാന്തത.
1: മനസ്സുകൊണ്ട് ആകാശമാകാൻ കഴിഞ്ഞാൽ കുഞ്ഞു ദുഃഖങ്ങളൊക്കെ മാഞ്ഞു തുടങ്ങും. രുസ്തം, മനസ്സ് ചിട്ടപ്പെടുത്തിയ ശീലത്തിൽ ഒത്തുചേരാത്തതാണ് നമുക്ക് വേദനകളായി തോന്നുന്നത്.
0: അഴികളിൽ തളയ്ക്കാൻ കഴിയാത്ത സ്വാതന്ത്ര്യത്തെ അന്ന് രുസ്തം ആദ്യമായി അറിഞ്ഞു.
1: ഞൊടിയിട കൊണ്ട് രൂപം മാറുന്ന മേഘങ്ങളെ ഉൾക്കൊള്ളുന്ന മാനത്തെ പോലെ മനസ്സ് വിശാലമാക്കും. വേദന തരുമെന്ന് കരുതുന്ന അനുഭവങ്ങൾ പുതിയ പാഠങ്ങളാകും.
0: രുസ്തം ഉമ്മ പറയുന്നത് ഓർത്തു.
2: ഈ കറികൾക്കൊക്കെ എന്ത് രുചിയാ മോനെ! നീ അടുക്കള പണിയൊക്കെ നന്നായി പഠിച്ചിരിക്കുന്നു.
0: ഉമ്മയ്ക്ക് തിമിരം ബാധിച്ചതിന് ശേഷമാണ് അവൻ ആഹാരം വെക്കാൻ പഠിച്ചത്. ലയത്തിലെ ജോലിക്ക് പോകും മുമ്പ് കാട്ടിക്കൂട്ടുന്നതിൽ ഒരു രുചിയും ഉണ്ടാവില്ല എന്നവൻ അറിയാമായിരുന്നു. പക്ഷേ കാഴ്ചയില്ലായ്മ കറികൾക്ക് കൂടുതൽ രുചി കൊണ്ടുവരുമെന്ന് അവൻ കരുതിയില്ല. സ്നേഹത്തിൻ്റെ അരികുപൂക്കൾ തുന്നിയ ഒരു കറുത്ത തൂവാലയായിരുന്നു ഉമ്മായിക്ക് അന്ധത. അതനുഗ്രഹങ്ങൾ കൊണ്ടുവന്നു. വഴിയിലൊരിടത്ത് വച്ച് മരിച്ച അവരുടെ ഭർത്താവിനെ തിരികെ കൊടുത്തു. അതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളുടെ കടൽ തീരത്തേക്ക് കൊണ്ടുപോയി. ഭക്ഷണത്തിന് അതുവരെ ഇല്ലാത്ത രുചികൾ കിട്ടി തുടങ്ങി. ഒന്ന് മാത്രമായിരുന്നു അവർക്ക് സങ്കടം. രുക്സാനെ അവൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്.
2: എൻ്റെ കാഴ്ച വന്നതിന് മുമ്പ് അവളെ എൻ്റെ അടുത്ത് നിനക്ക് കൊണ്ടുവന്നുകൂടായിരുന്നു.
0: എങ്കിലും രുസ്തം പറഞ്ഞുകൊടുത്തതനുസരിച്ച് അവർ നീല കണ്ണുള്ള ആ പെണ്ണിനെ ഇരുട്ടിൻ്റെ വിരിപ്പിൽ വരച്ചും മായിച്ചും വരച്ചും മായിച്ചും വരച്ചുകൊണ്ടേ

കാത്തിരിപ്പിൻ്റെ ആ കറുത്ത വിരിപ്പ് മെല്ലെ മെല്ലെ ഇളകാൻ തുടങ്ങിയപ്പോൾ അകാരണമായി ഉമ്മ ഭയക്കാൻ തുടങ്ങി. പൂനെയിലെ ഇടുങ്ങിയ മുറികളിലിരുന്ന് വലിയൊരു ഇന്ത്യ സ്വപ്നം കാണുന്ന ചെറുപ്പക്കാർക്കൊപ്പം രുസ്തം കൂടിയ കാലമായിരുന്നു അത്. ആ രാത്രിയിൽ എന്തോ ബഹളം കേട്ടെന്ന് പറഞ്ഞെഴുന്നേറ്റ ഉമ്മ പിന്നെ ഉറങ്ങിയില്ല. ഒടുവിൽ അത് യാഥാർത്ഥ്യമായപ്പോൾ ഇരുളിൽ ഊളിയിട്ട് വന്ന പട്ടാള ട്രക്കിൻ്റെ ഒച്ച അവരുടെ എല്ലാ ശബ്ദങ്ങളെയും കൊണ്ട് ഒലിച്ചുപോയി.

0: തൂവാനും തുടരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൂവാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ MS നൗഫൽ. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45-നും പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30-നും. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഒരു പ്രത്യേക അറിയിപ്പ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ വ്യാപകമായി കാണുന്ന ഒരു പുതിയ തട്ടിപ്പാണ് ഡിജിറ്റൽ അറസ്റ്റ്. നിങ്ങളെ ഫോണിലൂടെയോ വീഡിയോ കോളിലൂടെയോ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കാനുള്ള ഒരു രീതിയാണിത്. പോലീസോ ഔദ്യോഗിക ഏജൻസിയോ CBIയോ ആണെന്ന വ്യാജേന നിയമവിരുദ്ധമായ എന്തോ കുറ്റം നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇത്തരം കോളുകൾ ലഭിച്ചാൽ ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങരുത്. നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ, ബാങ്ക് വിവരങ്ങൾ, OTP എന്നിവ ഒരിക്കലും പങ്കുവയ്ക്കരുത്. ഓർക്കുക, നിയമപരമായി ഡിജിറ്റൽ അറസ്റ്റ് എന്നൊരു സംവിധാനമില്ല. ഒരു അന്വേഷണ ഏജൻസിയും നിങ്ങളെ വീഡിയോ കോളിലൂടെ വിളിച്ച് അറസ്റ്റ് ചെയ്യില്ല. ഇത്തരം കോളുകൾ വന്നാൽ ഉടൻ കട്ട് ചെയ്യുക, ശാന്തരായിരിക്കുക. എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിലോ അറിയിക്കുക. ജാഗ്രതയോടെ ഇരിക്കൂ, സുരക്ഷിതരായിരിക്കൂ. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങളുടെ സുരക്ഷയ്ക്കായി നടത്തുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാദത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാദം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിൻ്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ, സൈനിങ് ഓഫ്.

ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

വേൾഡ് റേഡിയോ സാന്ത്വനം 90.4 FM. Stay tuned.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താവിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. അമേരിക്കൻ പൌരത്വ എമിഗ്രേഷൻ സർവീസ് 2026 May 22 പുറത്തിറക്കിയ പുതിയ നയപ്രകാരം അമേരിക്കയിൽ താൽക്കാലിക വിസയിൽ കഴിയുന്ന വിദേശികൾക്ക് രാജ്യത്തിനുള്ളിൽ നിന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് വഴി ഗ്രീൻ കാർഡ് നേടുന്നത് ഇനി കൂടുതൽ കടുത്ത പരിശോധനയ്ക്ക് വിധേയമാകും. പുതിയ നയപ്രകാരം ഗ്രീൻ കാർഡ് അപേക്ഷകർ സാധാരണയായി സ്വന്തം രാജ്യത്തിലെ US കോൺസുലേറ്റ് മുഖേന കോൺസുലർ പ്രോസസിംഗ് വഴിയാണ് സ്ഥിരതാമസ വിസ നേടേണ്ടത് എന്ന് അമേരിക്കൻ പൌരത്വ ഇമിഗ്രേഷൻ സർവീസ് വീണ്ടും വ്യക്തമാക്കി. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് അനുവദിക്കുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം നൽകേണ്ട ഒരു വിവേചനാധികാരപരമായ ഇളവാണെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ വിദേശത്ത് ജനിച്ച് പിന്നീട് പൌരത്വം നേടിയവർക്ക് കോൺഗ്രസ് അംഗങ്ങളോ ജഡ്ജിമാരോ ആകുന്നത് വിലക്കണമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നാൻസി മേസിന്റെ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ഇന്ത്യൻ വംശജരായ രാജ കൃഷ്ണമൂർത്തി, പ്രമീള ജയപാൽ, ശ്രീ താനേധാർ എന്നീ ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു. അമേരിക്കൻ ചരിത്രത്തെയും കുടിയേറ്റ പാരമ്പര്യത്തെയും വഞ്ചിക്കുന്നതും വംശീയ അധിക്ഷേപം നിറഞ്ഞതുമാണ് ഈ നിർദ്ദേശമെന്ന് അവർ കുറ്റപ്പെടുത്തി. വിലക്കയറ്റവും ഭവന പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് പകരം ജനങ്ങളെ വിഭജിക്കാനാണ് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളിലൂടെ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വാരാന്ത്യത്തോടനുബന്ധിച്ച് ബീച്ചുകളിലും മറ്റ് ജലാശയങ്ങളിലും ജനത്തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൗത്ത് ഫ്ലോറിഡയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകി. പാം ബീച്ച് കൌണ്ടിയിലുടനീളം സുരക്ഷ

0: ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അവധി ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പൂളുകൾ, തടാകങ്ങൾ, കടൽ തീരങ്ങൾ എന്നിവയിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും പാം ബീച്ച് കൗണ്ടി ഓഷ്യൻ റെസ്ക്യൂ സംഘടനയുടെ പ്രതിനിധികൾ അറിയിച്ചു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

കേൾവകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃ

രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.